ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 8, 2026 മെയ് 22, വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യൻ. എത്ര ആദർശവാനും വീണുപോകാൻ ചെറിയൊരു പ്രലോഭനം മതി. ലോകത്തിലെ എല്ലാ പ്രലോഭനങ്ങളെയും വേണ്ടെന്ന് വയ്ക്കുവാൻ കഴിവുള്ള എത്ര ആദർശവാന്മാരുണ്ട് ഈ ലോകത്ത്! വീണുപോകും എത്ര ആദർശവാനും. വീണാൽ അവിടെ തന്നെ കിടക്കാതെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു പോവുക എന്നത് തന്നെയാകണം ആദ്യ ലക്ഷ്യം. വീഴുക എന്നത് ഒരു തെറ്റല്ല, പക്ഷേ അവിടെ തന്നെ കിടക്കുക എന്നത് അതിലും വലിയ തെറ്റ്. ഇനിയും വീഴാതിരിക്കാനുള്ള വലിയൊരു പാഠവും ആദ്യ വീഴ്ചയിൽ തന്നെ സ്വന്തമാക്കണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

കാര്യം ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 22 ആവി നിയന്ത്രിത എഞ്ചിൻ ഘടിപ്പിച്ച സാവന എന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്ന ആദ്യ കപ്പലായതും ബോട്ട് രക്ഷാചാലകം കണ്ടുപിടിച്ചതിന് US പ്രസിഡന്റ് ലിങ്കണ് പേറ്റന്റ് കിട്ടിയതും ഇന്ത്യ അഗ്നി റോക്കറ്റ് പരീക്ഷിച്ചതുമൊക്കെ ഒരു മെയ് 22-നായിരുന്നു. മെയ് 22-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് മെയ് 22. വടക്കേ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ആദ്യ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് 1761 മെയ് 22-നായിരുന്നു. ആവി നിയന്ത്രിത എഞ്ചിൻ ഘടിപ്പിച്ച സാവന എന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്ന ആദ്യ കപ്പലായത് 1819 മെയ് 22-നായിരുന്നു. ബോട്ട് രക്ഷാചാലകം കണ്ടുപിടിച്ചതിന് US പ്രസിഡന്റ് ലിങ്കണ് പേറ്റന്റ് കിട്ടിയത് 1849 മെയ് 22-നായിരുന്നു. മഹാത്മജി ദക്ഷിണാഫ്രിക്കയിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന് തുടക്കമിട്ടത് 1894 മെയ് 22-നായിരുന്നു. ജർമ്മനിയും ഇറ്റലിയും പാക്ട് ഓഫ് സ്റ്റീൽ എന്നറിയപ്പെടുന്ന കരാറിൽ ഒപ്പുവെച്ചത് 1939 മെയ് 22-നായിരുന്നു. 1992 മെയ് 22-നായിരുന്നു ഇന്ത്യ അഗ്നി റോക്കറ്റ് പരീക്ഷിച്ചത്. സിലോൺ പുതിയ ഭരണഘടന സ്വീകരിച്ച് റിപ്പബ്ലിക് ആയത് 1972 മെയ് 22-നായിരുന്നു. ശ്രീലങ്ക എന്ന് പേര് മാറ്റുകയും കോമൺവെൽത്തിൽ ചേരുകയും ചെയ്തു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 1990 മെയ് 22-നായിരുന്നു.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും.

0: പരസ്പര താൽപ്പര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ച് കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ K. K. സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 5,00,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് ടിവികൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
1: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ് യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
0: രാജ്യത്തെ 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം, സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ.
3: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി. ന്യൂഡൽഹി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള വേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
3: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत

0: निवेश इस पांच दिवसीय पांच देशों की यात्रा से कैटलाइज होगा।
1: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ സി മൊയ്തീൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ബി പി ഗോപകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തു വരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം സി ആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് ഐആർസിടിസി അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈവ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ US തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4

0: 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26 കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കായി ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
0: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16 കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റി ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
0: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
0: +1, +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
0: 9746075054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
0: ദി റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
3: ഡോക്ടർ ബാബൂസ് ജസ്റ്റ്

0: സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമത്തിൽ കല, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭകളെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അണിനിരത്തുന്നത്. നിരവധിയായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിവിധ പ്രതിഭകളെ ഞങ്ങൾ സമാഗമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നത് നടക്കൽ ഹരിലാലാണ്. കൊറിയോഗ്രാഫർ, പെർഫോമർ ഒക്കെയാണ് അദ്ദേഹം. 30 വർഷമായി നൃത്ത അധ്യാപന രംഗത്ത് നിലയുറപ്പിച്ച അദ്ദേഹത്തിന് റേഡിയോ സാന്ത്വനം 90.4 FM ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: സുഖമാണോ?
1: സുഖം.
0: ഒത്തിരി സന്തോഷം ഇന്ന് ഇവിടേക്ക് എത്തിയതിന്.
1: സന്തോഷം.
0: നാട്?
1: എന്റെ നാട് കല്ലുവാതുക്കലിന് അടുത്തുള്ള നടക്കൽ.
0: 30 വർഷമായി ഇങ്ങനെ.
1: 30 വർഷമായി.
0: നമുക്ക് ആദ്യമായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് നമ്മള് വരുന്നുണ്ട്. അതിനു മുന്നേ നമ്മുടെ ബാല്യം, അച്ഛൻ, അമ്മ, ഒരു ഗുരുത്വം ആണല്ലോ നമുക്ക് പ്രധാനം കലയിൽ എല്ലായിടത്തും.
1: അതെ, ബാല്യം, കൗമാരം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളെയും പോലെ തന്നെ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു ബാല്യമായിരുന്നു എൻ്റെത്. വളരെ ബാല്യത്തിൽ തന്നെ നൃത്തത്തോട് വല്ലാത്തൊരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. അത് വീട്ടുകാർക്കും എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു. കുറേച്ചേ പഠിച്ചു വന്നു എങ്കിലും വലിയ വേദികൾ പെർഫോം ചെയ്യാനോ ഒരു ഇന്നത്തെ പോലെ ഒരു മത്സരങ്ങൾക്ക് പങ്കെടുക്കാനോ ഉള്ള അവസരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. 10-40 വർഷത്തിന് മുമ്പുള്ള കഥയല്ലേ. അപ്പോൾ ഇന്നത്തെ അത്രയും ഒരു എന്താ പറയുക, സ്വീകാര്യത അന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത് ആ കാലത്ത് അത്ര സാധാരണമായിരുന്നില്ല. പിന്നീട് സിനിമ, പ്രശസ്ത സിനിമാ താരമായ വിനീതിൻ്റെ വരവോടുകൂടിയാണ് പുരുഷന്മാരുടെ നൃത്തത്തെ, കമലഹാസൻ്റെയൊക്കെ ഒരു വരവോടുകൂടിയാണ് പുരുഷന്മാരുടെ നൃത്തം ഇന്നത്തെ നിലയിലേക്ക് സ്വീകരിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കാലങ്ങളിൽ ആൺകുട്ടികൾ നൃത്തം ചെയ്യുമ്പോൾ അയ്യേ അത് വേണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചു
0: നൃത്തരംഗത്തേക്ക്
1: വന്നത്.
0: ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്?
1: ആദ്യകാലങ്ങളിൽ ശാസ്ത്രീയമായ ഒരു പരിശീലനം ഒന്നും ലഭിച്ചിരുന്നില്ല. അടുത്തുള്ള ചെറിയ ചെറിയ ഗുരുക്കന്മാരൊക്കെ എടുത്ത് കുറേശ്ശേ പഠിച്ചിരുന്നു. എങ്കിലും ശാസ്ത്രീയമായ ഒരു പരിശീലനം എനിക്ക് ലഭിച്ചത് ഒരു 15 വയസ്സിനൊക്കെ ശേഷം.
0: ആരായിരുന്നു ഗുരു?
1: ശരിക്കും എൻ്റെ ആദ്യ ഗുരു എന്നെ വേദിയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് വേളമാനൂർ രാജൻ എന്നറിയപ്പെടുന്ന ഒരു നൃത്താധ്യാപൻ. അന്ന് അദ്ദേഹം ഇന്നും നൃത്തരംഗത്ത് സജീവമാണ്. അദ്ദേഹമാണ് വേദികളിൽ എന്നെ നൃത്തം ശാസ്ത്രീയമായ, അതായത് ഭരതനാട്യം എന്ന കലാരൂപം ശാസ്ത്രീയമായി പഠിപ്പിക്കുകയും എനിക്ക് എൻ്റെ കാല് ചെലങ്ക കെട്ടി വേദിയിൽ കയറ്റുകയും ചെയ്തത്. നന്ദി എന്നല്ല, അദ്ദേഹത്തിന് ഗുരുത്വത്തോടെ ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹത്തെ ഓർക്കാതെ ഒരു ദിവസവും.
0: പിന്നീട് ഇങ്ങോട്ട് നിരവധി കലാരംഗത്തേക്കുള്ള ഒരു ചുവടുവയ്പ്പില് ഒരുപാട് മുഖങ്ങളിലെ ഒരുപാട് കലാപ്രതിഭകളെ വാർത്തെടുത്ത ഒരുപാട് ചിത്രങ്ങളിൽ നമ്മുടെ പ്രിയങ്കരനായ

0: ഹരാൽ സാർ ഇങ്ങനെ ഓർക്കുകയാണ് അതല്ലേ, എവിടെ തുടങ്ങണമെന്ന് ചിന്തിക്കുമായിരിക്കും.
1: തീർച്ചയായിട്ടും 10-50 വർഷമായല്ലോ. അപ്പം ഈ 50 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം, ബാല്യകാലം തൊട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിലും എൻ്റെ ഒരു പഠനകാലത്ത്, അതായത് ഞാൻ കൊല്ലം എസ് എൻ കോളേജ് ഡിഗ്രി
0: 50 വർഷം എന്ന് പറയുമ്പം സാറിന്റെ പഠനവും അധ്യാപനത്തിന് 30 വർഷവും.
1: അതെ അതെ, 30 വർഷമായി ഞാൻ പഴയ കലാരംഗത്ത് സജീവമായി. ഞാൻ എൻ്റെ പ്രായം ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. വളരെ ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പം കൊല്ലം എസ് എൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ശാസ്ത്രീയമായി ഇതിനെ പഠിക്കാനും സീരിയസ് ആയി, ഇത് ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കുന്നതും അത് സീരിയസ് ആയി പഠിക്കാൻ ശ്രമിക്കുന്നതും അപ്പോഴാണ്. സീരിയസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം, അത് പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യവും കിട്ടി. അതെൻ്റെ ഗുരു തന്നെ എന്നോട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുകുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. പാൺകുട്ടികളൊക്കെ പഠിക്കാൻ വരുമ്പോൾ എന്നെ ഏൽപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയും. അതൊരു ചെറിയ എക്സ്പീരിയൻസ് ആയി തുടങ്ങി. വളരെ വേഗം തന്നെ ഞാൻ ഒരു നൃത്ത അധ്യാപകനായി അറിയപ്പെട്ടു. ഒരു 25 വയസ്സിനുള്ളിൽ തന്നെ ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെ പെട്ടെന്ന് കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ നേടിത്തുടങ്ങിയപ്പോൾ ഒരു ഭാഗ്യം ഉള്ള ഒരു അധ്യാപകൻ എന്നുള്ള ഒരു ലേബൽ എനിക്ക് കിട്ടി. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇക്കാലം അത്രയും കലോത്സവത്തിൽ സജീവമായി നൃത്തം പരിശീലിപ്പിക്കുന്ന പ്രൈസ് കിട്ടുന്ന ഒരു അധ്യാപകൻ എന്നൊരു ലേബൽ കിട്ടി, അതൊരു ഭാഗ്യമായി കാണുന്നു.
0: ഒരു ചോദ്യം മനസ്സിൽ, നമ്മൾ ഏതൊരു വ്യക്തിക്കും പഠനമായാലും കലയായാലും ഏതൊരു മേഖലയിലായാലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഉണ്ടാകും. നമ്മളെ ഈ ഒരു നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിലെ ചില വഴിത്തിരിവുകൾ എല്ലാ വ്യക്തികൾക്കും, ആ ഒരു വഴിത്തിരിവ് നമുക്ക് കാണിച്ചു തന്ന, നമ്മെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ഗുരു നമ്മുടെ മുന്നിലുണ്ടാകും. അങ്ങനെ ഓർക്കുന്ന ആ വ്യക്തി ആരെയാണ്?
1: അങ്ങനെ ഓർക്കാൻ ഒരേ ഒരു വ്യക്തിയെ ഉള്ളൂ. അത് കലാക്ഷേത്രയിലെ നൃത്ത വിഭാഗം അധ്യാപികയായിരുന്ന കലാക്ഷേത്രം ഗംഗാത്തമ്പി. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പത്മശ്രീ ഒക്കെ നേടിയ മടവൂർ വാസുദേവ മാസ്റ്റർ, കഥകളി ആചാര്യൻ, അദ്ദേഹത്തിന്റെ മകളാണ്. ഞാനൊരു 2006 ആണ് ടീച്ചറിനെ പരിചയപ്പെടുന്നത്. അവിടം തൊട്ടാണ് എൻ്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. ശാസ്ത്രീയമായി പഠിക്കുക എന്നതിനൊപ്പം ഒരു അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യകത എന്നെ ബോധ്യപ്പെടുത്തുകയും തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായിട്ടുള്ള കലൈക്കാവിരി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ഭാരതദാസൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കലൈക്കാവിരി കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് ഭരതനാട്യത്തിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എന്നെ ചെയ്യിപ്പിച്ചത്. നിർബന്ധപൂർവ്വം നീ അത് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയാൽ മാത്രമേ ഒരു നൃത്താധ്യാപകന് വിലയുണ്ടാകൂ എന്നെ ബോധ്യപ്പെടുത്തി തന്നത് ഗംഗാത്തമ്പി മാഡമാണ്.
0: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ ചിലപ്പം ചിലയിടങ്ങളിലൊക്കെ നമ്മളെ മാറ്റി നിർത്തുകയോ തഴയപ്പെട്ടുകയോ ഒക്കെ ചെയ്താൽ, പക്ഷെ അവിടെയൊക്കെ നമ്മളെ അക്കാഡമിക്കലി നമ്മൾ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് നിവർന്ന് നിന്ന് പറയാൻ പാകത്തിന് നമ്മളെ പരുവപ്പെടുത്തി എടുക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാകും.
1: തീർച്ചയായും അതാണ് ഞാൻ ഗംഗാത്തമ്പി ടീച്ചറിന്റെ പേര് തന്നെ പറയാൻ കാരണം. അപ്പം അതിനുശേഷമുള്ള എൻ്റെ ലൈഫും അതിനു മുമ്പുള്ള ലൈഫും രണ്ടും രണ്ടായിരുന്നു. അക്കാഡമിക്കലി ഞാൻ ക്വാളിഫൈഡ് ആണ്, ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള വ്യക്തിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് വലിയ വലിയ വേദികളിൽ ജഡ്ജിങ് പാനലിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യം, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള കലോത്സവങ്ങളിൽ ജഡ്ജായി വന്നിരിക്കാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് എനിക്കത് വലിയ ഉപകാരമായിട്ടുണ്ട്.
0: ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ 30 വർഷമായി അധ്യാപന രംഗത്ത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയുമ്പോൾ, ഈ നമ്മുടെ രാഗവും താളവും ലയവും ഒക്കെ ഇങ്ങനെ അലിഞ്ഞു ചേർന്നുള്ള ഈ ഒരു ജീവിതത്തിൽ അങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണല്ലോ സാർ. അപ്പം വർഷങ്ങളായി കലോത്സവ വേദികളിൽ സജീവമായി കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്, അതിലൊക്കെ നിരവധി വെല്ലുവിളികളും നിരവധി സ്വാധീന ശക്തികളും നമ്മളൊക്കെ കേൾക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ആ ഒരു വേദികളിൽ നിന്നൊക്കെ നിരവധിയായ അനുഭവങ്ങൾ ഹർലാൽ സാറിന് പറയാനുണ്ടാകും, ഒരുപാട് 30 വർഷമില്ലേ. അപ്പം അതുപോലെ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എല്ലാ വേദികളിൽ നിന്നും, അതായത് ഫസ്റ്റ് പ്രൈസോടുകൂടി പുറത്തു വരുന്ന കുട്ടി എപ്പോഴും ഹർലാൽ സാറിൻ്റെതായിരിക്കും എന്നൊരു അറിവ്.
1: അതൊരു ഭാഗ്യമായി കാണുന്നു.
0: അതിനെ കുറിച്ചൊക്കെ ഒന്ന്.
1: അതെ, ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്ന കാലത്തുള്ള കലോത്സവമല്ലെന്ന്, കലോത്സവം വളരെയധികം മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പക്കവാദ്യത്തോടുകൂടിയാണ് കുട്ടികളെ, ലൈവ് ഓർക്കസ്ട്രയോടുകൂടിയാണ് ശാസ്ത്രീയ നൃത്തങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് അവസ്ഥ മാറി, ഇന്ന് ഒരു ഓഡിയോ CD ഉണ്ടെങ്കിൽ ആർക്കും പഠിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അന്ന് പക്കവാദ്യത്തിനൊപ്പം നൃത്തം ഒരു കുട്ടി അവതരിപ്പിക്കണം, നട്ടുവാങ്കം എന്ന് അവർ കൃത്യം ഗുരു തന്നെയാണ് വേദിയിൽ ചെയ്യേണ്ടിയിരുന്നത്.

0: കൃതികൾ വേദിയിൽ തന്നെ പറയുക. അപ്പം ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു വോക്കൽ അതുപോലുള്ള മൃദംഗം ഇവയൊക്കെ കൊണ്ടുവന്ന് അത് കോർഡിനേറ്റ് ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. നല്ല പ്രാഗൽഭ്യം നേടിയ അധ്യാപകർക്ക് മാത്രമേ അന്ന് സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല, വളരെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ കലോത്സവം അന്നത്തെ അവസ്ഥയല്ല. അന്ന് അർഹതപ്പെട്ട കുട്ടികൾ മാത്രമേ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് എത്തുമായിരുന്നുള്ളൂ. ഇത്രയധികം കോലാഹലങ്ങളോ സ്വാധീനങ്ങളിലൂടെ പ്രൈസ് പോകുന്ന അവസ്ഥയൊന്നും അന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ശരിക്കും 2006 ഇത് CD മാറുന്ന ഒരു CD മാത്രം മതി, ഇനി പിന്നണിപ്പാട്ടുകാരും ആവശ്യമില്ല എന്ന് ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു. എറണാകുളത്ത് വെച്ച് നടന്ന കലോത്സവത്തിലാണ് ആദ്യമായി സംസ്ഥാന തലത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. അതോടുകൂടി ഇതിൻ്റെ സ്വഭാവം മാറി, ഇതിൻ്റെ രൂപം മാറി, ആർക്കും എന്തും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് കലോത്സവം മാറിക്കഴിഞ്ഞു. അന്ന് പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപകർ മാത്രമാണ് കുട്ടികളെ വേദിയിൽ പങ്കെടുപ്പിച്ചിരുന്നത്. ഇന്ന് കണ്ടു നിന്നവർ ആർക്കും കയറി ഒരു കുട്ടിയെ പഠിപ്പിക്കാം, മത്സരത്തിന് കൊണ്ടുവരാം, അത്യാവശ്യം സ്വാധീനം ഉണ്ടായാൽ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മിടുക്കരായിട്ടുള്ള പ്രഗത്ഭരായ പല അധ്യാപകരും കലോത്സവ രംഗം വിട്ട് അവർ അവരുടേതായ പ്രോഗ്രാമുകളും കുട്ടികളെ പഠിപ്പിക്കലും മാത്രമേ ഒതുങ്ങിപ്പോയി. കലോത്സവങ്ങളിൽ പലരും, സത്യഭാമ ടീച്ചർ, റിഗാട്ടെ അഗ്രിയ ചന്ദ്രൻ, ഡോക്ടർ നീന പ്രസാദ് ടീച്ചർ, ഇവരാരും ഇപ്പൊ കലോത്സവങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല.
1: ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കുട്ടിയെ മാനസികമായി തകർക്കുന്നു, രക്ഷിതാക്കൾ വേദിയിൽ കരയുന്നു, കുട്ടികൾ കരയുന്നു. ഇങ്ങനെ മിക്ക മത്സര വേദികളിലും ഈ ഒരു സ്വാധീനം ആണ് നമ്മൾ കാണുന്നത്.
0: സ്വാധീനത്തിന്റെ ഒരു കാരണം കുട്ടികളിൽ അമിതമായ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവണത. ആ കുട്ടിയുടെ കഴിവ് എന്നതിലുപരി നീ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് നൃത്തം പഠിക്കുന്നത് എന്ന ഒരു പ്രവണതയിലേക്ക് രക്ഷകർത്താവും ഈ ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിയുടെ ഗുരു എന്നറിയപ്പെട്ടാൽ സമൂഹത്തിൽ വലിയ വില കിട്ടും. സമൂഹത്തിൽ ഇപ്പൊ ഇന്ന് വരെ ഒരു എന്താ മാസം 1000 രൂപയ്ക്ക് ഒരു കുട്ടിയെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഒരു ഒന്നാം സ്ഥാനം സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ കിട്ടിയെന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അധ്യാപകന്റെ നിലവാരം അല്ലെങ്കിൽ ഗ്രേഡിംഗ് കൂടിക്കഴിഞ്ഞു. അദ്ദേഹം പിന്നെ പറയുന്ന ഫീസ് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്. കാര്യം സമ്മാനം കിട്ടുന്ന അധ്യാപകരുടെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത. അതുകൊണ്ട് തന്നെ കുട്ടികൾ മാനസികമായി വളരെ സമ്മർദ്ദത്തിലാണ്. കാര്യം നീ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്, ഞാൻ ഇത്രയും പണം ചെലവാക്കി നിനക്ക് ഒന്നാം സ്ഥാനം കിട്ട, ഈ ഒരു ബൂസ്റ്റിങ്ങിലാണ് കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മത്സരങ്ങൾക്ക് വരുമ്പോൾ പിന്നിലേക്ക് കുട്ടി സെക്കൻഡോ തേർഡോ പൊസിഷനായാലും അത് അംഗീകരിക്കാൻ കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെയുള്ളവരോ തയ്യാറല്ല. ഇപ്പൊ 20 പങ്കെടുത്ത ഒരു മത്സരത്തിൽ ഒരാൾക്ക് മാത്രമേ ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയൂ. ഇപ്പം രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചെറുതായിപ്പോയി, അത് കുറച്ചിലായിപ്പോയി കുട്ടിക്കും നൃത്ത അധ്യാപകനും. അപ്പൊ തീർച്ചയായും ആ കുട്ടി പൊട്ടിക്കരയുന്നു, പ്രതികരിക്കുന്നു. അപ്പം അത് കണ്ടു നിൽക്കുന്ന ആൾക്കാരുൾപ്പെടെ ജഡ്ജസിന് നേരെ വാളോങ്ങുന്ന അവസ്ഥയുണ്ട്. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല.
1: താങ്കളൊരു കൊറിയോഗ്രാഫർ കൂടിയാണല്ലോ, അതുപോലെ പെർഫോമിങ് ആർട്ട്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു നല്ലൊരു പെർഫോമർ എന്നുള്ള നിലയിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയ ഒരു വേദി ഓർമ്മയിൽ വരുന്നുണ്ടോ?
0: നന്നായി ചെയ്യാൻ പറ്റിയ വേദി എന്ന് പറയുന്നത് ചിദംബരം നാട്യാഞ്ജലി ഫെസ്റ്റ്, ലോക പ്രശസ്തമായ ചിദംബരം നാട്യാഞ്ജലി ഫെസ്റ്റിൽ 2010 ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് അന്ന് നൃത്തം ചെയ്തത്. ആ ഗ്രൂപ്പായിട്ട് നൃത്തം ചെയ്ത ഒരു വേദിയിൽ അപ്പം ആ ഒരു എൻ്റെ അത് ആ ഒരു ഗ്രൂപ്പിൽ അതിലൊരു ആ ഗ്രൂപ്പിനിടയിലൊരു സോളോ ഉണ്ടായിരുന്നു. ആ ഒരു സോളോ ഒരു 4 5 നേരം ഒരു അഭിനയപ്രധാനമായൊരു പോർഷനായിരുന്നു ശിവനെ സ്തുതിക്കുന്നത്. ആ അഭിനയപ്രധാനമായൊരു പോർഷൻ ഞാൻ സാധാരണമായി തന്നെ ചെയ്തു. പക്ഷേ അതിൻ്റെ എന്താ പറയുക, അതിന് പ്രോഗ്രാം കഴിയുമ്പോൾ ആ വന്ന നമ്മുടെ ഗ്രൂപ്പിനെ മൊത്തത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അന്നത്തെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരുന്നത്, അദ്ദേഹം അന്ന് ആ നമ്മളനുമോദിക്കുന്ന ആ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞത് ഇങ്ങനെ ഓരോ ഇങ്ങനെ മൊത്തത്തിൽ നമ്മളെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ മുഖത്തോട്ട് തിരിച്ചിരുന്നു, ഉങ്ക സഞ്ചാരി റൊമ്പ ക്യൂട്ടായിരുന്നു, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് തമിഴ് അത്ര അങ്ങോട്ട് വശമില്ലാതിരുന്ന് ഞാൻ എന്താണെന്നൊന്ന് മനസ്സിലാവുന്നതിന് പടുത്തുന്ന ആൾ പറഞ്ഞു, നിന്റെ അഭിനയം നീ അഭിനയിച്ച് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രൗഡ് മോമെന്റ് ആയി. അതും ചിദംബരം പോലെ ഉള്ള ഭഗവാൻ ഊർദ്ധതാണ്ഡവം ആടി എന്ന്, ശിവൻ ഊർദ്ധതാണ്ഡവം ആടി എന്ന് വിശ്വസിക്കുന്ന ചിദംബരം കോവിലിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു പ്രശംസ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് കേട്ടത് വലിയൊരു കാര്യമായി. അതിനുശേഷം ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയെങ്കിലും അതിലും വലിയൊരു അവാർഡ് എവിടെയും കിട്ടിയിട്ടില്ല.
1: ഗ്രേറ്റ്. അപ്പോഴേ ഹരി ഒരു നല്ല

0: ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: തീർച്ചയായും
0: ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണെന്ന് പറയാം.
1: ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളം അല്ലെങ്കിൽ തമിഴ്നാട് സൗത്ത് ഇന്ത്യ മുഴുവൻ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ കേട്ട ഒരു പാട്ടുണ്ട്, മുത്തമഴ എന്ത് കുട്ടിത്തേരാതോ. ചിന്മയുടെ ആ ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്.
0: ഒരു ഗാനം കേട്ടിട്ട് നമുക്ക്

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സമാഗമമാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നടക്കൽ ഹരിലാലാണ്. ഏകദേശം 30 വർഷത്തോളമായി അധ്യാപന രംഗത്ത് തുടരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. നൃത്ത അധ്യാപന രംഗത്ത് ഇത്രയും നീണ്ട വർഷങ്ങളിലുള്ള നിരവധി അനുഭവങ്ങളും വിദ്യാർത്ഥികളെ കുറിച്ചുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് അറിവുകളുമൊക്കെയാണ് അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. സർ, ഇനി ചോദിക്കുകയാണെങ്കിൽ, ഒരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നല്ലോ?
2: അതെ അതെ,
1: എസ് എൻ കോളേജ്, കൊല്ലം.
2: അതെ, കൊല്ലം എസ് എൻ കോളേജ്.
1: അതെ, സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സാഹിത്യത്തിൽ നന്നായിട്ട് അറിവുണ്ട്. അപ്പോഴ് കൊറിയോഗ്രാഫർ കൂടിയാണ്. അങ്ങനെ മനസ്സിൽ സാഹിത്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ശകലം എടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സാഹിത്യ കൃതികളെ ആസ്പദമാക്കി ഭാവിയിൽ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം?
2: തീർച്ചയായിട്ടും അത്ര ആഗ്രഹങ്ങൾ തീർച്ചയായും ഉണ്ട്. സാഹിത്യ കൃതികളെ നൃത്തമാക്കുന്നതിന് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം അതിന് ഇപ്പം നമ്മളൊരു ഭാഷാൻ്റെ ആയാലും ഏതെങ്കിലും ഒരു കൃതി എടുത്ത് ഒരു കവിതാ സമാഹാരമോ എടുത്ത് നമ്മൾ നൃത്തം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സംഗീതം ആക്കിയെടുക്കുക, അതിൻ്റെ ഒരു സംഗീത സംവിധാനം ഉണ്ടാകണം, അതിന് ഒരു നൃത്തത്തിന് യോജിച്ച ക്ലാസിക്കൽ ആർട്ട് ഫോം എന്നല്ല, അതായത് ക്ലാസിക്കൽ ഒരു ചട്ടക്കൂടിലുള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ വളരെ അപൂർവമായി അതൊക്കെ നടക്കുന്നുണ്ട്. അത് അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്.
1: ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്?
2: അതെ, തീർച്ചയായും തീർച്ചയായും.
1: അതുപോലെ തന്നെയാണ് ഈ ക്ലാസിക് ആർട്ട് ഫോമിൽ നൃത്തത്തിൽ ദൈവങ്ങളെ കുറിച്ചുള്ള അങ്ങനെയുള്ളൊരു സങ്കല്പത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള കുറേയധികം നൃത്താവിഷ്കാരം കണ്ടിട്ടുണ്ട്. സാറിന് ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് ദൈവത്തെ, ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ ഏത് ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
2: എല്ലാ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളും ഭഗവാനും

0: ഭരതനും തമ്മിലുള്ള ഒരു സംവാദം എന്ന നിലയിലാണ് എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഭരതനാട്യമായാലും കൂച്ചുപുടിയായാലും എല്ലാം ഭഗവാനിലേക്കുള്ള ഒരു പ്രയാണം, അങ്ങനെയാണ് ഇതിൽ അതിലൊരു മാർഗം എന്ന് തന്നെ പറയുന്നുണ്ട്. ഭരതനാട്യത്തിൽ ഒരു മാർഗം, അതായത് അലാരിപ്പ് മുതൽ തില്ലാനം വരെയുള്ള ഇനങ്ങൾ ഒരു മാലയിൽ കോർത്ത പോലെ വേദിയിൽ കുട്ടി അവതരിപ്പിക്കുന്ന രീതിക്ക് മാർഗം എന്നാണ് പറയുന്നത്. പക്ഷെ മാർഗം എന്ന വാക്കിന് മറ്റൊരു അർത്ഥതലം കൂടെ ഉണ്ട്. ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി ഭരതനാട്യം അല്ലെങ്കിൽ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെ അതിലൊരു മീഡിയയായി നമ്മൾ കാണുന്നു, അതാണ്. അപ്പോൾ അത് എല്ലാ നൃത്ത രൂപങ്ങൾക്കും ഒരു ദേവീദേവൻ സമ്പ്രദായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാനും ഇതെല്ലാ ദേവീദേവന്മാരെ പറ്റിയിട്ടുള്ള കൃതികളും പഠിപ്പിക്കുന്നു. എങ്കിലും കൃഷ്ണനോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ദേവീദേവൻ എന്നൊരു സങ്കല്പത്തിനപ്പുറം ആസ് എ ഫ്രണ്ട് എന്ന രീതിയിലാണ് ഞാൻ കൃഷ്ണനുമായി സംവദിക്കുന്നത്. എപ്പോഴും ഒരു എന്താ പറയുക, ഭഗവാന്റെ ഒരു പ്രസൻസ് എല്ലാ പ്രവൃത്തിയിലും കൂടെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യാറുണ്ട്. അതൊരു പക്ഷേ ഈ നൃത്തത്തിൽ കൂടുതലായി കൃഷ്ണന്റെ കൃതികൾ എടുത്ത് അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം.
1: അത് നമുക്ക് തോന്നുന്നത് അത്രയും കൃഷ്ണ ഭക്തർക്ക് അതൊരു സിംബോളിക് ആയിട്ട് വരും, കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു മഞ്ചാടിയായിട്ട് അല്ലെങ്കിൽ ഒരു തുളസിയിലയായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ.
0: യെസ് യെസ്, എനിക്ക് അത്ര അനുഭവങ്ങളുണ്ട്. കുറച്ച് കാലമായിട്ടൊരു അത് ഞാനൊരു ആചാര്യനോട് ചോദിച്ചപ്പോൾ അതൊന്നും അങ്ങനെ ആരോടും പറയരുത് എന്നാണ് പറഞ്ഞെങ്കിലും നമുക്ക് ഭഗവാനോടുള്ള പ്രിയം കൊണ്ട് പറയുകയാണ്, ഒരു കൃഷ്ണപരിന്തിൻ്റെ ഒരു സാന്നിധ്യം, ഏതൊരു നല്ല കർമ്മം നടക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പ് ഒരു കൃഷ്ണപരിന്തിൻ്റെ ചുവന്ന കഴുത്തിൽ വെള്ളയുള്ള ഒരു പരിന്തിൻ്റെ ഒരു പ്രസൻസ് കാണും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച എൻ്റെ കൺവെട്ടത്ത്, ഞാൻ ഒരു പക്ഷെ മുകളിലേക്ക് നോക്കിയില്ല, അതിൻ്റെ ഒരു വിസിലടി ശബ്ദം കേട്ട് പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രസൻസ് കാണിക്കുകയും ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം പോസിറ്റീവായി അല്ലെ സക്സസ് ആയി എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്ന ഒരവസ്ഥ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ കൃഷ്ണൻ്റെ ആ ഒരു സാന്നിധ്യം അറിയിക്കുന്നതായിരിക്കാം, നമ്മൾക്കുള്ള ഭഗവാനോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായി ഭഗവാൻ തന്നെ തരുന്നതാണ് എന്ന് ചിന്തിക്കാറുണ്ട്.
1: കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ദൈവം തൊട്ടറിഞ്ഞവരെന്നാണ് അതിൻ്റെ അർത്ഥം.
0: അതെ അതെ,
1: അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്നാണ്. ഈ കല മനസ്സിലുള്ളവര് ഭയങ്കര സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ വേദനിപ്പിച്ച് പോകും, പക്ഷെ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ ഭയങ്കര ഹാർഡായി,
0: കാരണം ഒരുപാട് വേദനിക്കപ്പെടുന്നവരാണ് കലാകാരന്മാർ, അവഗണിക്കപ്പെടുക, പല സ്ഥലങ്ങളിലും അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച അവസ്ഥ മറ്റൊരാൾക്ക് നമ്മളിലുണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് തെറ്റല്ല, കാരണം ആ സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ച വേദന നമുക്കറിയാം. അതുകൊണ്ട് വേദനയുടെ ആഴം അളക്കാൻ കലാകാരനോളം മറ്റൊരാൾ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കലാകാരന് മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
1: അതുപോലെ തന്നെയാണ്, ഒരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു കൊല്ലം എസ് എൻ കോളേജിലെ ആ ഒരു കാലഘട്ടത്തേക്ക് ഇപ്പോൾ ഓർക്കുന്നു അല്ലേ?
0: തീർച്ചയായും ഓർക്കുന്നു. കാര്യം കെ പി അപ്പൻ എന്ന് പറയുന്ന കെ പി ഞങ്ങളുടെ സാറ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ട അദ്ദേഹത്തിനെ പോലെ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ശിഷ്യനായി അവിടെ ആ കോളേജിൽ പഠിക്കാൻ പറ്റിയെന്നത് എൻ്റെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു കിളിമാനൂർ രമാകാന്തൻ സാറ്, പൊന്നറ സരസ്വതി സാറ്, കല്ലട രാമേന്ദ്രൻ സാറ് തുടങ്ങിയ ഒരു പ്രഗത്ഭ നിരയായിരുന്നു ഞങ്ങളുടെ മലയാളം ബാച്ചിൻ്റെ അധ്യാപകർ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഇന്നും കാണുന്നു.
1: നമുക്കടുത്തതായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിവാദമായ കാര്യമുണ്ട്, പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുന്നതിൽ അങ്ങനെ കുറെ പ്രസ്താവനകൾ വന്നു. അതിനെ തുടർന്ന് വളരെയധികം അത് സാമൂഹികമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിലുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം.
0: എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മോഹിനി ആട്ടം എന്ന് പറയുമ്പോൾ ആടേണ്ടത് മോഹിനി തന്നെയാണ്, അല്ലെങ്കിൽ മോഹിനി ആയിട്ട്. അപ്പം ഈ അടുത്ത കാലത്ത് വിവാദമായ സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞ് മോഹനൻ അല്ല ആടേണ്ടത്, മോഹിനി തന്നെയാണ് വേദിയിൽ. മോഹനൻ ആയിക്കോട്ടെ, പക്ഷേ വേദിയിൽ വരുമ്പം മോഹനൻ മോഹിനി ആയിട്ട് തന്നെ ആടണം. കാരണം മോഹിനി എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? മോഹിപ്പിക്കുന്നവൾ, ത്രസിപ്പിക്കുന്നവൾ, ആകർഷിക്കുന്നവൾ അല്ലേ. അപ്പം മോഹിപ്പിക്കുന്നവൾ എന്നത് മോഹിനി പാലാഴിമദനത്തിന് ശേഷം അമൃത് പങ്കുവയ്ക്കുന്ന ആ ഇടത്തിലാണ് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വരികയും നമ്മുടെ അസുരന്മാരെ ഭ്രമിപ്പിച്ചു, അസുരന്മാരെ ഭ്രമിപ്പിക്കുകയാണ് ഉണ്ടായത്, ഭ്രമിപ്പിച്ച് ആ അമൃത കുംഭമായി കടന്നു കളഞ്ഞു അല്ലേ. അപ്പൊ അസുരനെ പോലും ഭ്രമിപ്പിച്ച മോഹിനി എന്ന വാക്ക് അതൊരു ആർട്ട് ഫോമിന് ഇട്ടത് വള്ളത്തോൾ

0: സ്ത്രീക്ക് ലാസ്യ നൃത്തവും എന്നാണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മോഹിനിയാട്ടത്തിൽ താണ്ഡവം എന്നൊരു ഇനം തന്നെ അല്ലെങ്കിൽ താണ്ഡവ പ്രധാനമായ ചുവടുകളോ ഇല്ല, മുഴുനീള ലാസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുരുഷന്റെ ശരീരഘടനയ്ക്ക് ചേർന്നതല്ല എന്നത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോഹിനിയാട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ ചെയ്യുന്നുവെങ്കിൽ പൂർണ്ണമായും മോഹിനിയുടെ വേഷത്തിൽ തന്നെ ചെയ്യണം. ഇന്ന് പല നൃത്ത മോഹിനിയാട്ടം ചെയ്യുന്നവർ അരയ്ക്ക് താഴെ പാവാടയും അരയ്ക്ക് മുകളിലോട്ട് പ്രത്യേകിച്ച് വേഷങ്ങളൊന്നും ഇല്ലാതെ ഭരതനാട്യം പോലെയുള്ള കോസ്റ്റ്യൂമുകൾ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ അരോചകത്വം ഉണ്ടാകുന്നുണ്ട്. അത് ഒട്ടും തന്നെ ആസ്വദിക്കാൻ എനിക്ക് തോന്നാറില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മറ്റുള്ളവർ അതിനെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. മോഹിനി വേഷത്തിൽ ചെയ്താൽ മോഹിനിയാട്ടം സ്വീകാര്യമാണ്.
1: പുരുഷന്മാർക്കും മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കാം എന്നുള്ളതാണോ അതോ?
0: മോഹിനിയാട്ടം പുരുഷൻ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേദി പെർഫോം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ആ മുഴുനീള ലാസ്യം പൂർണ്ണമായും മോഹിനി വേഷത്തിൽ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഭരതനാട്യം പോലെ അരയ്ക്ക് മുകളിലേക്ക് ഭരതനാട്യം പോലെ വസ്ത്രം ധരിക്കാതെയും അല്ലെങ്കിൽ അംഗവസ്ത്രം ഇടാതെയും തലയൊരുക്കങ്ങളില്ലാതെയും അടിക്ക് അരയ്ക്ക് താഴേക്ക് സ്ത്രീ വേഷത്തിലുള്ള പാവാടം ഞൊറി ഓടിച്ചുള്ള വേഷം കെട്ടി കളിക്കുന്നത് കാണുമ്പോൾ വളരെ അരോചകത്വം തോന്നും. പൂർണ്ണമായും മോഹിനി വേഷത്തിൽ പുരുഷൻ സ്ത്രീ വേഷം കെട്ടി തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: മേക്കപ്പിന്റെ സ്വാധീനം കലാരൂപത്തില് വളരെ വലുതാണല്ലോ.
0: തീർച്ചയായും.
1: അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ഏതൊരു കലാരൂപത്തിനും ചമയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ്. ഇപ്പൊ കഥകളിയിലായാലും ചുട്ടി എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ കലാമണ്ഡലത്തെ പഠിപ്പിക്കുന്നുണ്ട്. ചമയങ്ങളില്ലാതെ നൃത്തം ചെയ്താൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. കാര്യം വലിയ പ്രകാശത്തിലാണ്, ഒരു പ്രകാശ വിന്യാസത്തിലാണ് നൃത്തം പോലെയുള്ള രംഗകലകൾ അവതരിപ്പിക്കുന്നത്. വളരെ പിന്നിലിരിക്കുന്ന, ഏറ്റവും പിന്നിലിരിക്കുന്ന ആസ്വാദകന് വരെ താൻ അവതരിപ്പിക്കുന്ന തൻ്റെ മുഖഭാവങ്ങൾ, താൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മുഖമെഴുത്ത്, ചമയം ആവശ്യം തന്നെയാണ്. എന്നാൽ ഇന്നത് വളരെയധികം പണച്ചെലവോടുകൂടി ചമയങ്ങൾ ഒരുക്കി സിനിമയിലേതുപോലെ മേക്കപ്പ് ചെയ്യുന്ന രീതിയുണ്ട്. തെറ്റാണെന്ന് പറയുന്നില്ല, കാലാനുസൃതമായ മാറ്റങ്ങൾ കലാരംഗത്ത് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അത് നല്ലത് തന്നെയാണ്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ചമയങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കൂട്ടം കലാകാരന്മാർ ജീവിക്കുന്നുണ്ട്. ചമയ കലാകാരന്മാർ എന്നൊരു വിഭാഗം തന്നെ സമൂഹത്തിൽ, ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ അതിന് വലിയൊരു സാധ്യതകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ചമയ കലാകാരന്മാരുടെ വരുമാനവും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ജീവിതമാർഗം ആകുമായിരുന്നില്ലാത്തൊരു കാലത്ത് നിന്ന് മാറി ഇന്ന് ചമയ കലാകാരൻ എന്ന് പറഞ്ഞാൽ വലിയ സ്വീകാര്യതയുള്ള സമൂഹത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് വലിയ സാമ്പത്തിക വരുമാനവും അതിലൂടെ ലഭിക്കുന്നു. അവർക്ക് നല്ല ജീവിത നിലവാരവും കിട്ടുന്നു. ഒപ്പം കലയ്ക്കത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ചമയം നല്ലത് തന്നെയാണ്.
1: ചമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കാലഘട്ടത്തിലൂടെയാണ് നാം.
0: അതെ, തീർച്ചയായും.
1: ഹരിലാൽ സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. കാര്യം മുൻകാലങ്ങളിൽ അത്രയേറെ അതിനൊരു പ്രാമുഖ്യം കൊടുത്തിരുന്നു എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു പോകാം. പക്ഷെ ഈ അടുത്തായിട്ടാണ് ഒരുപാട് ഡാൻസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഈ ഒരു മേക്കപ്പ് എന്നൊരു കലാരൂപത്തില് പുതിയൊരു ട്രെൻഡിങ് രീതിയിലേക്ക്.
0: തീർച്ചയായും പുതിയ ട്രെൻഡിങ് രീതിയിലേക്ക് തന്നെ നൃത്തത്തിലൂടെ വന്ന ചമയ കലാകാരന്മാർ എന്ന് ഒരു ട്രെൻഡ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമർ. ഒരു 10-12 എനിക്ക് തോന്നുന്നു 2008 കാലഘട്ടത്തിൽ എൻ്റെ കുട്ടികളെ നൃത്തത്തിന് ചമയൊരുക്കിയിരുന്നത്, മേക്കപ്പ് ചെയ്തിരുന്നത് രഞ്ജു രഞ്ജിമർ എന്ന ഇന്നത്തെ സെലിബ്രിറ്റി. ഇന്ന് അവർ ട്രാൻസ് ആണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമ്മുടെ സിനിമയിൽ അവരെ അത്രയും പ്രശസ്തയായി, നമ്മളെ കൊല്ലക്കാരിയാണ്. അപ്പം അന്ന് രഞ്ജു ആയിരുന്ന സമയത്ത് എൻ്റെ കുട്ടികളെ ഒരുക്കിയിരുന്നു. അന്ന് രഞ്ജുവിനെ കൊണ്ട് ഒരുക്കാൻ അന്നും കലാകാരന്മാരെല്ലാവരും മത്സരിക്കുമായിരുന്നു. അത് അവരുടെ കരവിരുതിൻ്റെ ഗുണമാണ്. ആ കരവിരുതിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി രഞ്ജു രഞ്ജിമർ ഇന്ന് സിനിമയിലെ വലിയ മേഖലയിലേക്ക് പോയി വലിയ വലിയ സിനിമാ താരങ്ങളെ ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന വലിയ സ്റ്റാറായി പേരെടുക്കുന്ന, യൂട്യൂബിൽ മുഴുവൻ വലിയ
1: തരംഗമായി
0: മാറിയ ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഉണ്ട്. അതും അവരും നൃത്തരംഗത്തു നിന്നാണ് ആദ്യമായി ചമയൊരുക്കി തുടങ്ങിയത് എന്നതാണ് വസ്തുത.
1: ഒത്തിരി സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോൾ. ഈ ഒരു ഹരിലാൽ സാറിൻ്റെ ഈ ഒരു വഴികളിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ, അനുഭവങ്ങൾ, അറിവുകൾ ഇതൊക്കെ ഇന്നിവിടെ വന്ന് പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത് കേൾക്കാനും ഒക്കെ ഒത്തിരി ഒരു ഭാഗ്യമുണ്ടാകണം. നമുക്ക് സമാഗമത്തിൽ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം.
0: ഓക്കെ.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: സമാഗമത്തിലേക്ക് തിരികെ വരാം. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊല്ലത്തിന്റെ ഒരു പ്രതിഭയാണ്. അദ്ദേഹം 30 വർഷമായി നൃത്താധ്യാപന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് മറ്റാരുമല്ല, നടക്കൽ ഹരിലാൽ സാറാണ്. അദ്ദേഹം കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. റേഡിയോ സന്തനം 90.4 FM ഒരുപാട് അറിവുകളാണ് നമുക്കായി അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ, മേക്കപ്പിന്റെ സ്വാധീനം കലാരൂപങ്ങളിലുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃക സ്വത്തായി നമ്മളിന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന കേരള കലാമണ്ഡലം.
3: അതെ,
2: കേരള കലാമണ്ഡലത്തെക്കുറിച്ചും അതിൻ്റെ കുറേയധികം പ്രതിഭകളെ വാർത്തെടുക്കുന്ന നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം.
3: തീർച്ചയായും.
2: അതിനെ കുറിച്ചൊക്കെ ഒന്ന്.
3: ഞാൻ കേരള കലാമണ്ഡലത്തിൽ ഞാൻ അവിടെ പഠിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കേരള കലാമണ്ഡലത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി കാണാനൊക്കെ ഭാഗ്യമുണ്ടായി. അതായത് 1936 മുമ്പ് രംഗകലകൾ, അതായത് മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ ശാസ്ത്രീയ കലാരൂപങ്ങളൊക്കെ ആഞ്ചി നാച്ച് ആക്ട് എന്നൊരു ആക്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചിരുന്നു. അതായത് ദാസിയാട്ടം, അത് അന്നത്തെ മോശം വാക്കായി കൂത്തച്ചിയാട്ടം എന്ന ലെവലിലേക്ക് അത് അധപ്പതിച്ചു പോയൊരു കാലഘട്ടത്തിൽ അത്തരം നൃത്തരൂപങ്ങൾ

0: രംഗത്ത് അവതരിപ്പിക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. അതോടുകൂടി ഒരുവിധം രംഗകലകളെല്ലാം, ദാസിയാട്ടങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ചിരുന്നു, അത് രംഗത്ത് അവതരിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടാമൊരു ഒരു എന്താ പറയുക, ഒരു ഒരു പുനരുദ്ധാരണം പോലെ തമിഴ്നാട്ടിൽ രുക്മിണി ദേവി അരുണ്ടിൽ അവർ ഉന്നത കുലജാത, അവർ ഭരതനാട്യം പഠിക്കുകയും പിന്നീട് അവർ കലാക്ഷേത്രം സ്ഥാപിച്ചതുപോലെ ആ സമയത്ത് കേരളത്തിലും അതിൻ്റെയൊക്കെ ഒരു പുനർജനി എന്ന പോലെ കേരളത്തിൽ മുകുന്ദരാജായും വള്ളത്തോളും ഒക്കെ ചേർന്ന്, മഹാകവി വള്ളത്തോളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും കലാകാരന്മാർക്ക് നല്ല സ്ഥാനമാനങ്ങൾ നൽകി അവരെ നല്ല ശാസ്ത്രീയമായ പരിശീലനം നൽകണമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേരള കലാമണ്ഡലം എന്ന ആശയം കൊണ്ടുവരികയും ഇന്ന് അത് കേരള കലാമണ്ഡലം വിശ്വത്തോളം ലോകത്തിന് അറിയാത്ത ആരും ഉണ്ടാവില്ല. അന്യനാട്ടിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും കലാമണ്ഡലത്തിലേക്ക് കഥകളിയായാലും മോഹിനിയാട്ടായാലും ഓട്ടംതുള്ളലായാലും പഠിക്കാൻ നിരവധിയായ കലാപ്രേമികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കലാമണ്ഡലത്തിൽ,
0: തീർച്ചയായിട്ടും
1: ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അന്താരാഷ്ട്ര തലത്തിലെ നിരവധിയായ പ്രതിഭകളെ വാർത്തെടുക്കുന്ന, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന കേരള കലാമണ്ഡലം. അവിടെ നിന്ന് എത്താനും ആ മണ്ണിൽ പഠിക്കാനും അല്ലെങ്കിൽ അവിടെ
0: എത്താനും ആ മണ്ണിൽ നിന്ന് കാല് ചവിട്ടാനും ഒരു കലാകാരന് സാധിച്ചു എങ്കിൽ അത് ജന്മപുണ്യമായി കരുതണമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
1: ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇത് പ്രത്യേകിച്ചും പേഴ്സണൽ ആയിട്ടുള്ള എനിക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് എപ്പോഴെങ്കിലും ഈ കലയില് തോന്നിയ ഒരു കാര്യം, കാരണം ഗുരുത്വം എന്നുള്ള ഒരു സംഭവം, അത് ഇല്ലാതെ ഒരു കലാകാരന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അത്തരം എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ,
0: ധാരാളം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ അതൊക്കെ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു. നമ്മളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം ഈശ്വരനുണ്ടായിരിക്കും. അങ്ങനെ ഒരു വ്യക്തമായ ഉദ്ദേശത്തിന്റെ ഉദ്ദേശമില്ലാതെ നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മണ്ണിൽ ഒരു ഇല പൊഴിയണമെങ്കിൽ പോലും ഞാനറിയും എന്ന്. അപ്പോൾ നമുക്ക് ഗുരുത്വദോഷം ചെയ്തു അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മളോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആ കുട്ടി അന്ന് ചെയ്തത് അങ്ങനെ ചെയ്തതുകൊണ്ട് ആ കുട്ടിക്കും നന്മയുണ്ടായി, അതുകൊണ്ട് എനിക്കും നന്മയുണ്ടായി, രണ്ടുപേർക്കും ദോഷം ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരുന്നു തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ഗുരുക്കന്മാരെ അപമാനിക്കുക, നിന്ദിക്കുക, അതുകൊണ്ട് ഒരിക്കലും ഒരു ഗുരുത്വമില്ലായ്മ അത് ഒരു കലാകാരന്റെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യും. കാര്യം ഇതൊരു ദൈവീകമായ ഒരു കലാരൂപമാണ്. ഏത് നൃത്തം, ഭരതനാട്യമായാലും കൂച്ചുപ്പുടി ആയാലും മോഹിനിയാട്ടമായാലും കഥകളി, ഏതൊരു ആർട്ട് ഫോം ആയാലും അതെല്ലാം ദൈവീകമായി കിട്ടുന്ന ഒരു സാധന, ഒരു സിദ്ധിയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ. 1000 പേരിൽ എത്ര പേർക്കാണത് പഠിക്കാനും പരിശീലിക്കാനും ആ രംഗത്ത് അവതരിപ്പിക്കാനും ഭാഗ്യം കിട്ടുന്നത്? അപ്പോൾ തീർച്ചയായും അത് പരിശീലിപ്പിച്ചിരിക്കുന്ന ഗുരുവിനോട് ഉള്ള കമ്മിറ്റ്മെൻ്റ് മരണം വരെ ഉണ്ടായിരിക്കണം. ഒരു ചുവടായാലും പറഞ്ഞു തന്നത് ഗുരുവാണ്. ആ ഗുരുത്വമില്ലാതെ മുന്നോട്ട് പോയാൽ കലയിൽ എവിടെയും എത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ തലമുറയോടും അത് തന്നെയാണ് പറയാനുള്ളത്.
1: അതുപോലെ തന്നെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർട്സ്, ഇപ്പം പറഞ്ഞില്ലേ മോഹിനിയാട്ടം, ഭരതനാട്യം, കൂച്ചുപ്പുടി, കഥക്, അങ്ങനെ കുറേയധികം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർട്സ് ഉണ്ട്. അപ്പം അതിലേറ്റവും ഇഷ്ടം ഏതിനോടാണ്?
0: ഭരതനാട്യം. എൻ്റെ ശരീരഭാഷയ്ക്ക് ചേർന്നത് ഭരതനാട്യമാണെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. കൂച്ചുപ്പുടി ഏറ്റവും വിദഗ്ധ നർത്തകിയായ അനുപമ മോഹൻ ടീച്ചറിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചത്. നെല്ലൂർ സ്വദേശിയാണ്, ഇപ്പോൾ എറണാകുളം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ കലോത്സവവേദിയിലെ മിന്നും പ്രതിഭകളെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു ഗുരുവാണ് ശ്രീമതി അനുപമ മോഹൻ. എൻ്റെ ഗുരുവാണ്. അതുപോലെ തന്നെ അനിൽ വെട്ടിക്കാട്ടിരി അനുപമ മോഹൻ്റെ തന്നെ പ്രിയ ശിഷ്യനാണ്. ഈ രണ്ട് വ്യക്തികളിൽ നിന്നാണ് ഞാൻ കൂച്ചുപ്പുടി അടിസ്ഥാനപരമായി പഠിച്ചിട്ടുള്ളത്. അപ്പം എങ്കിലും വേദിയിൽ ചെയ്യാൻ എനിക്കിഷ്ടം ഭരതനാട്യമാണ്. ഞാൻ മറ്റ് കലാരൂപങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വേദിയിൽ പെർഫോം ചെയ്യാൻ ഭരതനാട്യം
1: ഇഷ്ടമാണ്. പിന്നെ ഈ 30 വർഷമായിട്ട് അധ്യാപന രംഗത്തുള്ളതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സ്റ്റുഡൻസ്, അതായത് ഓർക്കാൻ ഇന്നും അത്രയും പ്രിയപ്പെട്ടൊരു ശിഷ്യാണ്.
0: ഇത്രയും വർഷത്തിലും പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും ഞാൻ ഓർക്കാറുണ്ട്. അവരെന്നെ ഓർക്കുന്നുണ്ടോ എന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല. എല്ലാ കുട്ടികളും, ആരും എനിക്ക് വിഷമങ്ങളോ സങ്കടങ്ങളോ തന്നവരായിട്ട് ആരും ഇല്ല. എല്ലാവരും നല്ലത് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. പല കുട്ടികളും പല സ്ഥലങ്ങളിൽ നൃത്തം പരിശീലന കേന്ദ്രങ്ങളിട്ട് നല്ല വിദഗ്ധമായി തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏത് കൂടുതൽ വേദി വെച്ച് കണ്ടാലും അവർ ഓടി വരികയും പിന്നെ അനുഗ്രഹം വാങ്ങിക്കുക അല്ലെങ്കിൽ വന്ന സ്നേഹ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. അത് വലിയൊരു ഗുരുത്വമായി എൻ്റെയും ഗുരുത്വമായി തന്നെ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു ഗുരു ശിഷ്യഗണങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മോശം അനുഭവങ്ങൾ ഇതുവരെയും ദൈവകൃത്യ ഉണ്ടായിട്ടില്ല. എല്ലാ കുട്ടികൾക്കും ഞാൻ നല്ലത് ചെയ്തുകൊണ്ടായിരിക്കാം, അവരിൽ നിന്ന് എനിക്ക് നല്ലത് മാത്രമേ കിട്ടാറുള്ളൂ.
1: വിദേശത്തു നിന്നുള്ള കുട്ടികളൊക്കെ
0: തീർച്ചയായിട്ടും ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. വിദേശത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ഒരു കുട്ടിയെ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ക്ലാസ് എടുക്കാം എന്നൊരു ഒരു അവസ്ഥയുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഒരുവിധം ശാസ്ത്രീയ നൃത്ത രൂപങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കോവിഡ്, നമുക്ക് എല്ലാ കലാരൂപങ്ങളും കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നൊരു തരംതിരിക്കൽ ിലേക്ക് എത്തപ്പെടും. ഒരു 10-20 വർഷം കഴിയുമ്പോൾ അങ്ങനെ ആളുകൾ സംസാരിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിക്കും കോവിഡ് വന്നതോടുകൂടിയാണ് അത് ആൾക്കാർക്ക് മനസ്സിലായത്. നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ നമ്മുടെ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇന്റർനെറ്റ് ഇതിൻ്റെയൊക്കെ അനന്ത സാധ്യതകൾ ആൾക്കാർ മനസ്സിലാക്കിയത് ഈ കോവിഡിന്റെ കാലത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്താണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ആശയം എനിക്കും തോന്നി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇന്നത് ശീലമായി. ഇന്ന് ആ രീതിയിൽ നിറയെ ദുബായിലും മറ്റും ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി ഈ അടുത്ത കാലത്ത് വന്ന് ഗുരുവായൂർ വന്ന് ഭരതനാട്യ കച്ചേരി 1 മണിക്കൂർ നീളുന്ന കച്ചേരിയായി തന്നെ അവതരിപ്പിച്ചു. അതും വലിയൊരു ഭാഗ്യമായി കാണുന്നു.
1: ഇന്ന് ഇവിടെ എത്തി കുറേയധികം കാര്യങ്ങളും അറിവുകളും ഒക്കെ നമ്മോട് പങ്കുവെച്ച്, അതുപോലെ തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയുള്ളൂ. എന്നാലും അതൊരു വലിയ അറിവ് തന്നെയാണ്. ഇനി നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കുടുംബം, അതിനെ കുറിച്ച്.
0: കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എന്റെ അമ്മയും മാത്രമാണ് അടങ്ങുന്ന കൊച്ചു കുടുംബമാണ്. വിവാഹം കഴിച്ചിട്ടില്ല. കല്ലുവാതുക്കൽ എന്റെ സ്വദേശത്ത് തന്നെ വീട്, അവിടെ തന്നെയാണ് ഡാൻസ് ക്ലാസ്. എങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും നൃത്ത പരിശീലന സ്ഥാപനങ്ങൾ, ശ്രീശ്രീ നാട്യമന്ദിർ എന്ന പേരിൽ നൃത്ത പരിശീലന സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. അത് തന്നെ ആ കുട്ടികൾ തന്നെയാണ് എന്റെ കുടുംബം.
1: സന്തോഷം സർ,
0: സന്തോഷം.
1: അതുപോലെ റേഡിയോ സാന്ത്വനം 90.4 FM പാലിയേറ്റീവ് കെയറിനാണ് അതിലൂടെയാണ് നമ്മൾ റേഡിയോയിലോട്ട് എത്തിയത്. അപ്പം ഒരുപാട് നിരവധിയായ ആയിരക്കണക്കിന് പേഷ്യൻസ് നമുക്കുണ്ട്, ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്. അവർക്കൊക്കെ നല്ല കെയറും ഒരുപാട് ചികിത്സാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറാണ് മോഹനപിള്ള സാറ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഒരുപാട് മനസ്സ് സുമനസ്സുകളുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റേഡിയോ സ്റ്റേഷനെ പറയാം. അപ്പം ഇവിടേക്ക് ഇന്ന് എത്തി ഇത്രയും അധികം അറിവ് പങ്കുവയ്ക്കാനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അതൊരു വലിയ നല്ല അറിവായി തന്നെ എന്നും നിലനിൽക്കട്ടെ എന്നും, അതുപോലെ സാറിൻ്റെ ഭാവി അതിനെക്കുറിച്ചൊക്കെ ഇവിടെ എത്തിയതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു സന്തോഷം എന്താണ്?
0: തീർച്ചയായിട്ടും ഇവിടെ എത്താൻ ഉള്ള കാരണക്കാരി ഇതിൻ്റെ അവതാരകയായ രജനി ഗിരീഷാണ്. രജനി ഗിരീഷ് എൻ്റെ, ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ ഡിഗ്രി ബാച്ചിൽ മലയാളം ബാച്ചിൽ ബി എ മലയാളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം യാദൃച്ഛ്യ കണ്ടെത്തിയതാ കാണുകയും പിന്നീട് രജനിയുടെ തന്നെ മകളുടെ ഗുരുവാവാനും ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെയാണ് രജനി റേഡിയോ സാന്ത്വനം പ്രോഗ്രാമിലേക്ക് അതിഥിയായി വരണമെന്ന് എന്നെ ക്ഷണിക്കുകയും അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ വരാൻ ഇടയായത്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായും പുണ്യമായും ഞാൻ കരുതുന്നു. അതിന് രജനിയോടാണ് എനിക്ക് കടപ്പാട്. ഒപ്പം റേഡിയോ സാന്ത്വനം FM-നോടും എന്റെ നന്ദി അറിയിക്കുന്നു.
1: സമാഗമത്തിൽ ഇത്രയും നേരം നമ്മോടൊപ്പം അതിഥിയായി കുറേ അറിവുകൾ പങ്കുവെച്ചു കൊണ്ടിരുന്നത് ശ്രീ നടക്കൽ ഹരിലാലാണ്. 30 വർഷമായി നൃത്ത അധ്യാപന രംഗത്ത് തുടരുകയാണ് അദ്ദേഹം. അദ്ദേഹം കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. കുറേ അറിവുകളാണ് നമുക്കായി അദ്ദേഹം പങ്കുവെച്ചത്. ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്ന് വരുന്ന സമാഗമത്തിൽ സാംസ്കാരിക സാഹിത്യ സിനിമാ മേഖലയിലേക്ക് കുറേ പ്രതിഭകളുമായി നമുക്ക് ഒത്തുചേരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: പുലർക്കാല സുന്ദര സ്വപ്ന

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1, +2 ക്ലാസുകൾക്ക് ISE, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054.
3: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ റിയൽ ഗൈഡ്.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായി ഓൺ എയർ സീറ്റിലിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ഞാൻ ബിനാഗുവേര.
0: അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ മനോഹരമായി ഒരുപാട് മഴയൊക്കെ പെയ്ത് നനഞ്ഞാണ് വന്നത്.
1: അപ്പൊ അങ്ങനെ ഒരു കുളിരുള്ള ദിനമായിരുന്നു അല്ലേ?
0: നനഞ്ഞു പോയി എന്ന് പറയാം, കുളിരിച്ചിരി കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം നല്ലൊരു മഴയുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ നമ്മളിപ്പോ ഇപ്പോ നമ്മൾ സ്റ്റുഡിയോയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ വന്ന സമയത്ത് അത്യാവശ്യം നനഞ്ഞിട്ടൊക്കെയാണ് വന്നത്. മാത്രമല്ല ഞാൻ നോക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ സൈക്കിളിൽ മഴയൊക്കെ നനഞ്ഞിങ്ങനെ പറന്ന് പോവാണ്. അതായത് പറക്കുക എന്ന് വെച്ചാൽ ഇത്തിരി സ്പീഡൊക്കെ കൂട്ടിയാണ് അവര് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞാലൊന്നും ചില സമയത്ത് അവര് കേൾക്കില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത്. കാരണം ഈ ഒരു മഴ സമയത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ടയറിന്റെ കണ്ടീഷനൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് പിടിച്ചാൽ കിട്ടില്ല അല്ലേ. അപ്പൊ അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മഴയൊക്കെ നമ്മൾ ഒരുപാട് കാത്തിരുന്നതാണ്. അപ്പോൾ ഒരു കാത്തിരിപ്പിന് ശേഷം നമുക്കിങ്ങനെ ഒരു തണുപ്പുമായിട്ട് വന്ന നമ്മുടെ മഴ ഒരു അപകടങ്ങളിലോട്ടൊന്നും പോകാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്ന് കൂടി നമ്മളൊന്ന് പറയുകയാണ്.
1: അതെ, കാത്തിരിപ്പിന് ശേഷം വന്നത് വലിയൊരു പേമാരിയായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് ഇനിയും മഴയുടെ സീസൺ ആണ് അങ്ങോട്ട് വരുന്നത്. വലിയ വലിയ

0: ഇനി ഇതിലേക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. കാരണം ഇതൊക്കെ ഒരു ചെറിയ, നമ്മുടെ ഷീജ ചേച്ചി പറയുന്ന ഒരു ചെറിയ വെടിക്കെട്ട് മാത്രമാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്. ഇനിയുള്ള മാലപ്പടക്കം അല്ല, എന്താ പറയുക, ഇതിനേക്കാൾ വലിയൊരു അമിട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അത്രയേറെയാണ് മഴയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ളത്. കാരണം അത്രത്തോളം മഴയുടെ ഒരു ആഘാതം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഴയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും തണുത്ത് ഇറച്ചിരിക്കുകയാണെങ്കിൽ പോലും സന്തോഷത്തിന്റെ ചില നിമിഷങ്ങളൊക്കെ ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555875. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നോ, നല്ല മഴയായിരുന്നോ അതോ ചെറിയ മഴയായിരുന്നോ എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ.
1: അതിപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ വിചാരിക്കും ഇവർ ഇവിടെ തന്നെ അല്ലേ, കൊല്ലത്ത് തന്നെ അല്ലേ എന്നൊക്കെ. പക്ഷേ നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ അല്ല ഒരുപാട് സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്.
0: ഇപ്പോൾ അത് മാത്രമല്ല, ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ കൊല്ലത്ത് തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴയ്ക്കുമുണ്ട് ഇങ്ങനെ പക്ഷാഘാതം ഒക്കെ ഉണ്ട്. എന്താ പറയുക, പക്ഷാഭേദമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് കൊല്ലത്ത് പെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒട്ടും മഴ കാണത്തില്ല, വെയിലായിരിക്കും. അപ്പോൾ നമ്മളിരിക്കും ഇവിടെ മഴ നനഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നേന്ന് വിചാരിക്കും.
1: അതെ, ഈ റോഡൊക്കെ നനഞ്ഞ് ചില സ്ഥലത്തൊക്കെ നല്ലപോലെ വെള്ളം നമുക്കറിയാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങിക്കിടക്കുകയാണ്, ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചെറിയ ചാറ്റൽ മഴ അവിടെ ഇവിടെ ഒരു തുള്ളി തുള്ളി പോലെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ മഴ ഇങ്ങനെ മാറി മാറി മാറി ഇങ്ങനെ എന്താ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം ഈ കുളം, പുഴ, കടൽ ഇവിടെയൊക്കെ കുളിക്കാനായിട്ട് ഇറങ്ങുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ നമുക്കിങ്ങനെ, കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും ചില സമയത്ത് അപകടങ്ങളിൽ പെട്ടു പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുക. അല്ല, നിങ്ങൾ ഒരിക്കലും അങ്ങനത്തൊക്കെ പോയി ആസ്വദിക്കരുത് എന്ന് പറയല്ല. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സന്തോഷം ഒരിക്കലും ഒരു കരച്ചിലിൽ അവസാനിക്കാതിരിക്കട്ടെ, അതിൻ്റെ കൂടി ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണം എന്ന് കൂടി പറയുകയാണ് അല്ലേ.
0: അതുപോലെ തന്നെ സൈക്കിളിൽ പോകുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോഡിൽ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ കുഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എവിടെയാണ് കുഴി എന്ന് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയാൻ പറ്റിയെന്ന് വരില്ല. മഴവെള്ളം കിടക്കുമ്പോൾ ഇങ്ങനെ മഴ വെള്ളത്തിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. പക്ഷെ നമ്മൾ എവിടെയാണ് കുഴി എന്ന് നമുക്കത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പതിയെ തന്നെ പോവുക.
1: അതെ അതെ, സ്പീഡൊക്കെ കുറച്ച് ഒന്ന് പോകാം. പിന്നെ കുറച്ച് നേരത്തെയും കൂടി നമ്മൾ ഇറങ്ങാനായിട്ട് നല്ല, ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ദൂരെയാണ് നമ്മൾ വർക്ക് പ്ലേസ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് നേരത്തെ ഒന്ന് ഇറങ്ങുക എന്നുള്ളതും കൂടി നമ്മളിന്ന് പറയുകയാണ്. കാരണം നമുക്ക് നേരത്തെ എത്താനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്ര സ്പീഡിൽ പോകും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്താ ഈ വഴിയോരത്തൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കുമായിരിക്കും. അപ്പോൾ അപ്പുറത്തൊക്കെ നിൽക്കുന്നവരെ കുളിപ്പിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഈ മഴ പോലും വകവയ്ക്കാതെ ഒരു അല്ലേ, നമുക്കൊരു ഇങ്ങനെ എന്താ ഒരു നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം ഇന്നലെ റിലീസായിരിക്കുകയാണ്. അപ്പോൾ മഴ പോലും വകവയ്ക്കാതെയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി കാണുന്നത്, ലാലേട്ടനോടുള്ള ഒരുപാട് ഇഷ്ടമൊക്കെ കൊണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ റിലീസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ പോയി കാണുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് പോയി കാണുക, ഒന്ന് എൻജോയ് ചെയ്യുക അല്ലേ. നമ്മളിപ്പോഴും ഇങ്ങനെ ബിസി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നീട് ഒരു കുറേ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു സിനിമ തന്നെ കാണണം എന്നില്ല, മറിച്ച് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ.
0: അതെ, ദൃശ്യം 3-യുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ 66-ാം പിറന്നാൾ ദിനം കൂടിയായിരുന്നു ഇന്നലെ അല്ലേ. ആ ഒരു പിറന്നാൾ ആശംസ പോലെയാണ് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ദൃശ്യത്തിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് ഈ ഒരു ഫിലിം വരാനായിട്ട്. അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ഇത് വന്നെങ്കിൽ അവർക്ക് നിരാശരാകേണ്ടി വന്നില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.
1: നിറയെ സസ്പെൻസുകളും ട്വിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ ഒരു ചിത്രമാണ്. എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് പോയി കാണണം എന്ന് തന്നെ നമ്മൾ പറയുകയാണ്. അപ്പോൾ
0: നമ്മുടെ സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണ് ഇതെന്നും, അതുപോലെ തന്നെ പ്രേക്ഷകർ പറയുന്നത് നമ്മുടെ ജോർജ് കുട്ടിയുടെ കൂടെ ഏത് സമയവും നമ്മൾ ഏത് നേരവും എപ്പോഴും ഇങ്ങനെ നിലകൊള്ളും എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോഴും നിൽക്കുന്നത്.
1: ആ ഒരു അതെ, ആ ഒരു ചിത്രം എല്ലാത്തിലും ഉപരി ആ ഒരു ചിത്രം തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു കരുതൽ അല്ലെ, ഒരു സ്നേഹം. ഇപ്പോൾ അതിപ്പോൾ രണ്ട് ഭാഗത്തും നമുക്കിങ്ങനെ ആരുടെ ഭാഗത്താണ് ശരി എന്ന് നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഗീതാ പ്രഭാകരാണോ അല്ലെങ്കിൽ ജോർജ് കുട്ടിയാണോ, നമുക്കൊരു മോറൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ജോർജ് കുട്ടിയാണല്ലേ ഒരു കറക്റ്റ് എന്ന് തോന്നുന്നത്. പക്ഷേ അപ്പുറത്തെ സൈഡിലും നമ്മുടെ ഗീതാ പ്രഭാകരും ഒരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന ഒരിക്കലും നമുക്ക് കാണാതിരിക്കാനും സാധിക്കുന്നില്ല. അപ്പം നമുക്കിനി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പോയി കാണുക.
0: അതെ, രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി ഇന്നലെ ദൃശ്യം 3 റിലീസായതിനു ശേഷം നമ്മുടെ മോഹൻലാലും അതുപോലെ തന്നെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും മീനയും കൂടെ ഒരു വീഡിയോ കോൾ സംഭാഷണം ചെയ്തു. അതിപ്പം വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കും.

0: ഇരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് നമ്മുടെ ജിത്തു ജോസഫിനോട് നാലാം ഭാഗം തരാം എന്ന് പറയുമ്പോൾ, അപ്പോൾ ജിത്തു ജോസഫ് ഇങ്ങനെ തമാശയായിട്ട് പറയുന്നുണ്ട് ഞാനിന്ന് സമാധാനമായിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് സഹിക്കുന്നില്ല അല്ലേ എന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് ആന്റണി പെരുമ്പാവൂരിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് അയ്യോ അത് വേണ്ടാന്ന് ഇങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു സ്നേഹവും അവർ എല്ലാവരോടും നമ്മുടെ ഈ ഒരു സിനിമ വിജയമാക്കിയ നമ്മുടെ പ്രേക്ഷകർക്ക് അവർ നന്ദി പറയുന്നുണ്ട് ആ ഒരു വീഡിയോക്കിടയ്ക്ക്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു തമാശയും ആ ഒരു സന്തോഷവും ഒക്കെ, അപ്പോൾ അതിലൊക്കെ നമ്മുടെ പ്രേക്ഷകരും പങ്കുചേരുന്നു എന്നുള്ളതാണ്
1: അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക എന്നുകൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ദൃശ്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ചിത്രത്തിലെ നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
1: ഞാൻ ശ്രീലക്ഷ്മിയുമാണ്. അപ്പോൾ നല്ലൊരു പാട്ട് ഇങ്ങനെ കേട്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം ലാലേട്ടൻ്റെ പിറന്നാളായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ മെസ്സേജ് അയക്കാനുള്ള നമ്പർ നമ്മൾ പറയുകയാണ്. 8 8 4 8 5 5 8 7 8 5.
0: അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ശ്രീലക്ഷ്മി മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് പോകാം അല്ലേ.
1: അപ്പൊ
0: നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ എൽദോ അടിമാലി അടിമാലിയിൽ നിന്ന് ഒരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് ആണ്, നമുക്ക് ഒന്ന് കേൾക്കാം.
2: ഞാൻ എൽദോ അടിമാലി, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
0: അപ്പോൾ നമ്മുടെ എൽദോസ് അടിമാലി, നമുക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുകയാണ്. അപ്പോൾ എൽദോസിന് ഞങ്ങളുടെ വകയും നല്ലൊരു ശുഭദിനം നേരുകയാണ്. സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു. അവിടെ മഴയുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമ്മൾ മഴയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മുഖത്തിലേന്ന് രാജം ചേച്ചി അയച്ചിട്ടുണ്ട്. ചേച്ചി പറയുന്നത് ഇവിടെ നല്ല മഴയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഒരു ഫാൻ അടിച്ചു പോയി എന്നുള്ളൊരു സങ്കടം കൂടി ചേച്ചിക്ക് പറയാനുണ്ട് ആ കൂട്ടത്തിൽ. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു എന്ന് രാജം ചേച്ചി പറയുന്നുണ്ട്. അപ്പൊ രാജം ചേച്ചിക്ക് തിരിച്ചും ഞങ്ങൾ നല്ലൊരു ദിനം ആശംസിക്കുകയാണ്.
1: ഇന്നലെ രാജം ചേച്ചിയുടെ പിറന്നാളൊക്കെ ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ആഘോഷങ്ങളൊക്കെ, എന്തായിരുന്നു എന്നൊക്കെ നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്തോ വീട്ടിൽ? ഇന്നലെ നമ്മുടെ എന്ത് സദ്യ ആയിരുന്നു, പായസമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിരുന്നോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാം അല്ലേ. അപ്പൊ ചേച്ചി പെട്ടെന്ന് തന്നെ ആ മെസ്സേജുകളൊക്കെ ഒന്ന് അയച്ചോളൂ. എങ്ങനെയായിരുന്നു ഇന്നലത്തെ ആഘോഷം അല്ലെ?
0: മഴയിൽ മുങ്ങിപ്പോയോ ചേച്ചി, കേക്ക് മുറിച്ചോ എന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അറിയാൻ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അപ്പോൾ മറ്റൊരു മെസ്സേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഖിൽ ആണ് എഴുതിയിരിക്കുന്നത്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു, മിഖിൽ അടിമാലി. അപ്പോൾ മിഖിലിനും ഞങ്ങൾ നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് നമ്മളിപ്പോൾ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കാം മിഖിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഗാനം വച്ചു തരണം, ഒരു കിന്നര ഗാനം മൂളി ഒളിക്കും എന്നുള്ള പാട്ടാണ് വച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വച്ചു തരുന്നതായിരിക്കും മിഖിലിന് വേണ്ടിയിട്ട്.
1: നമുക്ക് അടുത്ത പാട്ട് അത് തന്നെ അല്ലേ, മിഖിലിന് വേണ്ടി
0: മിഖിലിന് വേണ്ടി തന്നെ ആ ഒരു പാട്ട് കേൾക്കാം നമുക്ക് അടുത്ത ലിങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ശ്രീലക്ഷ്മി, നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തീരുന്നില്ല അല്ലേ.
1: അതെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ സത്യപ്രതിജ്ഞയൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ
0: ഇന്നും വളരെയേറെ ശ്രദ്ധേയമായ ഒരു ദിവസമാണ്, നമ്മുടെ ഒരു പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിനം കൂടിയാണ് അല്ലേ. അപ്പോൾ സാധാരണ നമ്മളൊരു സ്പീക്കറെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ ഏകകണ്ഠമായിട്ടൊരു ഒരു വോട്ടെടുപ്പിൻ്റെ പേരിലൊക്കെയാണ് സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത്. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് ബാലറ്റിലൂടെയാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പ് ബാലറ്റിലൂടെ നടക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു 3 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. 1 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ സി മൊയ്തീൻ, ബി ബി ഗോപകുമാർ എന്നിവരാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതും ഒരു വളരെ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഈ 16 കേരള നിയമസഭയ്ക്ക് ഇന്ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് അതിലേക്ക് വരുന്നത്, ബാലറ്റ് പേപ്പറിൽ കൂടി അല്ലേ. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല.
1: അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മിക്കവാറും പി എസ് സിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും എന്ന്. അപ്പൊ നമ്മളുടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ കൊല്ലത്ത് നിന്ന് 3 മന്ത്രിമാരാണല്ലേ. അപ്പൊ അവരുടെ വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ പല ചാനലിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ അറിഞ്ഞിരുന്നു ഇതൊക്കെ ആയിരിക്കും ഇന്ന് ഈ ഒരു എം എൽ എക്ക് നൽകുന്ന മന്ത്രിമാർക്ക് നൽകുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കുറെ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൺഫേം ആയിട്ടൊക്കെ ഇപ്പോൾ പുതിയ മന്ത്രിമാരൊക്കെ ആയിരുന്നു. അപ്പോൾ കൊല്ലത്തിന് 3 മന്ത്രിമാരാണ്. നമ്മളുടെ ഷിബു ബേബി ജോണിന് വരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് വനം, വന്യജീവി സംരക്ഷണം, അതേപോലെ നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അതേപോലെ പി സി വിഷ്ണുനാഥ്, അദ്ദേഹത്തിന് വിനോദസഞ്ചാരം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കെ എസ് എഫ് ഡി സി, കേരള ചലച്ചിത്ര അക്കാദമി, കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. ബിന്ദു കൃഷ്ണ, തൊഴിൽ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീര സഹകരണ സംഘങ്ങൾ, വനിതാ ശിശു വികസനം, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, അതൊക്കെയാണ് നമ്മുടെ ബിന്ദു കൃഷ്ണയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷിക്കാം. കാരണം നമ്മുടെ കൊല്ലത്തിന് 3 മന്ത്രിമാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ കൊല്ലത്തിനും കേരളത്തിനുമൊക്കെ വളരെയധികം നല്ല രീതിയിൽ ഒരു ഉന്നമനം ഉണ്ടാകും എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
0: അതെ, എല്ലാം ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് ഒരു നടന്നത് അല്ലേ. അപ്പോൾ

0: ഇതും അതുപോലെ തന്നെ സ്പീക്കറെ തിരഞ്ഞെടുക്കുകയാണെന്ന് പറയുമ്പോൾ ആദ്യം ബാലറ്റ് പേപ്പറിൽ കൂടിയുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഇവരുടെ പേരുകൾ അച്ചടിച്ച ബാലറ്റ് പേപ്പർ MLA മാർക്ക് നൽകും. അപ്പോൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം ക്രമീകരിച്ച ബൂത്തിൽ അത് വോട്ട് ചെയ്യണം. ഗുണന ചിഹ്നമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം സ്പീക്കറുടെ മേശയിൽ വെച്ചിട്ടുള്ള പെട്ടിയിലിടണം. 3 മുന്നണികളുടെയും പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണും. ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്പീക്കറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിക്കും. ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം ഇതുവരെയും അങ്ങനെ ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഒരു ആശ്ചര്യമാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ആശംസകൾ അറിയിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആരാണ് സ്പീക്കറായി വരുന്നതെങ്കിലും അദ്ദേഹത്തെ നമ്മൾ ആശംസകൾ അറിയിക്കുകയാണ്. കാരണം ഒരു സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമസഭയിലെ സഭാക്രമം നിയന്ത്രിക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, അദ്ദേഹമാണ് അതിലവിടുത്തെ അംഗങ്ങൾ സംസാരിക്കാനുള്ള അവസരം നൽകുന്നതും അതുപോലെ തന്നെ സഭയിലെ ക്രമവും ശാന്തതയൊക്കെ നിലനിർത്തേണ്ടതും ഒക്കെ അദ്ദേഹം തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് അതിനെ ഉറപ്പാക്കാനും സഭയുടെ നടപടികൾ നിഷ്പക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകാനും രാവിലെ അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ സ്പീക്കർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന സ്പീക്കർക്ക് വേണ്ടി നമ്മളൊരു ആശംസകൾ അറിയിക്കുകയാണ്.
1: അപ്പോൾ എന്തായാലും നല്ലത് നടക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും, മാത്രമല്ല നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആരാണ് മന്ത്രി ആയിട്ടുള്ളത്, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് നമ്മളോട് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ നമ്മളുടെ ഒരു മിഖിൽ രാജ് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ എപ്പോഴും ഇങ്ങനെ പാട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചില പാട്ടുകളൊക്കെ നമുക്ക് ലൈവിൽ ഇടാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലൈവിന് ശേഷമൊക്കെ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായോ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടുക. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് മുന്നേ വന്ന മെസ്സേജൊക്കെ താഴോട്ട് പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എന്താ സ്പെഷ്യൽ ലൈവൊക്കെ നമ്മളിങ്ങനെ പാട്ടുകൾ ചോദിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ലൈവൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ എന്ന് ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ മ്യൂസിക് ബീച്ച് എന്നൊരു ലൈവ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് മ്യൂസിക് ബീച്ചിൽ ആൽബം ഗാനങ്ങളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആൽബം ഗാനങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആ ഒരു സമയം ഇതേ സെയിം നമ്പറിൽ തന്നെ 8848558785 എന്ന് തുടങ്ങുന്ന നമ്പറിൽ എന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. അതേപോലെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നൊരു പ്രോഗ്രാം, മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഉണ്ട്. അതെല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതലാണ്. അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമാ ഗാനങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഈ സെയിം നമ്പറിൽ തന്നെയാണ് ഈ മെസ്സേജുകളൊക്കെ അയക്കേണ്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നമ്മുടെ മിഖിൽ രാജ ആവശ്യപ്പെട്ട ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
3: ഞാൻ ബിന ഗുവേര.
2: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, നമ്മുടെ മിഖിലാണ് ആ പാട്ടൊക്കെ ചോദിച്ചത്. അപ്പൊ മിഖിൽ ആ പാട്ട് കേട്ടു സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ അയക്കേണ്ടത്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585. നമ്പർ ഒരിക്കൽ കൂടി,
3: 8848585. പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ, ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇങ്ങനെ മെസ്സേജൊക്കെ നോക്കിയിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ശ്രീലക്ഷ്മി എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ നമ്മുടെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറേ വിശേഷങ്ങൾ, നമ്മൾ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് അല്ലേ ശ്രീലക്ഷ്മി. ഓരോ ദിവസവും പുലരുന്നത് ഓരോ വിശേഷങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ ഓരോ നല്ല ശുഭദിനങ്ങളുമായിട്ടൊക്കെയാണ് ഓരോ ദിവസങ്ങൾക്കും സ്പെഷ്യൽ
2: ഓരോന്നിന്റെയും പ്രാധാന്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനോ അല്ലെങ്കിൽ ഒരു വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസം വരണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ ഒരു മൂല്യശോഷണത്തെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എന്താ നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ദിവസങ്ങൾ ആചരിക്കുന്നത് എന്നുള്ളത്.
3: അപ്പോൾ ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം ആചരിക്കുകയാണ്,
2: ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്താണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു ആവാസ വ്യവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മളൊരു വളരെ കേരളം എന്നൊക്കെ പറയുമ്പോൾ അത്രയേറെ അല്ലേ, പശ്ചിമഘട്ടത്തിലേക്ക് വളരെയധികം അപൂർവമായിട്ടുള്ളതും ഒരുപാട് സസ്യ ജന്തുജാലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ജൈവ വൈവിധ്യമാണ് നമുക്കുള്ളത്. ഭൂമിയിലെ സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മ ജീവികൾ എന്നിവയുടെ വൈവിധ്യത്തെയും അവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയാണ് നമ്മളിങ്ങനെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ആചരിക്കുമ്പോൾ അതിന് നാം കൊടുക്കേണ്ട പ്രാധാന്യത്തെയും കൂടിയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്.
3: അതെ, ഇത് മാത്രമല്ല, കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞ മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ മനുഷ്യരും ഒക്കെ, ഇപ്പോൾ സസ്യങ്ങളായാലും സമുദ്രങ്ങളായാലും, ഇതെല്ലാം ഈ ഒരു ഭൂമിയിലെ ഓരോ ജീവനും നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രകൃതിയിൽ നമ്മുടെ ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെയും വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. ഇവരെല്ലാവരും നമുക്കിപ്പം സസ്യങ്ങളെ ആയാലും ഇപ്പം കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിനോടൊപ്പം

0: നമ്മളോടൊപ്പമുള്ള അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അവസരം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു തേനീച്ച ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പൂക്കളുടെ ഒരു പരാഗണത്തെ അത് ബാധിക്കാറുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കാടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ മഴയിലൊക്കെ ഒരുപാട് ഇപ്പം തന്നെ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സമുദ്രത്തിൻ്റെ കാര്യം. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കടൽ ജീവികളെല്ലാം ഇല്ലാതാവത്തില്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യും എപ്പോഴും. ഇത് ഓരോന്നോരോന്നു ചെറിയ ഒരു കാര്യമായിരിക്കും. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ തേനീച്ച, നമ്മൾ വിചാരിക്കും ഒരു തേനീച്ച ഇല്ലെങ്കിൽ എന്താണെന്ന് കരുതും. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത് ഓരോന്നും. ഈ പറയുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യൻ്റെ സ്വന്തം നിലനിൽപ്പിനെ തന്നെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോ പ്രകൃതിയിലെ ഓരോ കാര്യത്തെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനെയും നിലനിർത്തുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വനനശീകരണം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം, അതുപോലെ തന്നെ കാലാവസ്ഥയിലുള്ള വ്യതിയാനം, നമ്മുടെ ജല ഇപ്പോൾ തന്നെ എന്തെങ്കിലും കുറച്ച് വെയിലായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വറ്റാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോകത്തുള്ള പല ജീവജാലങ്ങളും ഇല്ലാതാകുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലോകം മുഴുവൻ നമ്മൾ ഈ ഒരു ജൈവ വൈവിധ്യ സംരക്ഷണം ഗൗരവമായി തന്നെ കാണണമെന്ന് നമ്മൾ പറയുന്നത്.
1: അതെ, മെയ് 22 അപ്പോൾ ലോക അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും മെയ് 22 ഇത്തരത്തിലുള്ളൊരു അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത്. അപ്പോൾ 2026ലൊരു തീം എന്ന് പറയുന്നത് ലോക്കൽ ആക്ഷൻ ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് അല്ലേ. നമ്മളൊരു ചെറിയൊരു ആക്ഷൻ മറ്റുള്ള ലോകം മുഴുവനുമുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അതൊരു നമുക്കായിട്ട് ചെറിയ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളത് ആണ് ആ ഒരു എന്താ ഒരു പ്രമേയത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യ നാശം തടയാനും പ്രകൃതിയെ വീണ്ടെടുക്കാനുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു പ്രമേയം ആഹ്വാനം ചെയ്യുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതല്ല അല്ലേ, നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക നമ്മളുടെ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതിൽ. അപ്പം നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? ഒരു പക്ഷേ നമുക്കൊരു ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു ഒഴിവാക്കുക എന്നല്ല, അതിനെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ പുറത്തൊക്കെ പോയി പ്ലാസ്റ്റിക് ബോട്ടിലെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ തിരികെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്താ അത് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് പരമാവധി ഉപയോഗിക്കാം അല്ലേ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം.
0: അതെ, നമുക്ക് മനുഷ്യ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ജീവനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭൂമിയുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയ്ക്കുമൊക്കെ നമ്മൾ പ്രകൃതി സംരക്ഷണം നമുക്ക് ഉറപ്പാക്കിയേ പറ്റൂ. അത് ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോരുത്തരും അത് സ്വന്തം ഒരു ഉത്തരവാദിത്തമായി തന്നെ തിരഞ്ഞെടുക്കണം ഈ ഒരു സമയത്ത്.
1: അതെ അതെ, തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. ഇപ്പോൾ സമയം 10:37 ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ജൈവ വൈവിധ്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
3: ഞാൻ ശ്രീലക്ഷ്മിയുമാണ്. അപ്പൊ നല്ലൊരു പാട്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും

0: പാട്ടൊക്കെ ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്ന എല്ലാവരും ഈ മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മടി പിടിച്ചിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അല്ലേ, ചിലപ്പോൾ നമുക്കിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ഫോണൊക്കെ എടുക്കും, ഒന്ന് മെസ്സേജ് അയച്ചാലോ, പെട്ടെന്നൊരു വേണ്ട അല്ലെങ്കിൽ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് മടി പിടിച്ച് മാറിയിരിക്കാറുണ്ട്. ചിലപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. നമ്മുടെ ഒരു ലൈവിന് സമയം എന്ന് പറയുന്നത് 11:30 വരെയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു ലൈവിൽ തന്നെ അത് വായിക്കാനായിട്ട് സാധിക്കും. പിന്നീട് പിന്നീട് വരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഒരു പാട്ട് ലാസ്റ്റ് പാട്ടൊക്കെ കയറുന്ന സമയത്താണ് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈവിൽ അത് വായിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ അല്ലേ.
1: അപ്പോൾ മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ഒരു മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് എലീന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ എലീന, എനിക്ക് പവിഴമഴയെ സോങ് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എലീനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പവിഴമഴയെ വെച്ച് തരുന്നതായിരിക്കും.
0: അതെ,
1: അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ
0: അതെ. അപ്പോൾ ഒരു വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, വീണ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പോളയത്തോട് നിന്നാണ് വീണ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മളപ്പോൾ ബയോഡൈവേഴ്സിറ്റി അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീണ മെസ്സേജ് അയച്ചിരിക്കുന്നത്. 1993 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഈ ദിനം ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചത്. തുടക്കത്തിൽ December 21 ഈ ദിനമായി ആഘോഷിച്ചിരുന്നതെങ്കിലും പിന്നീട് 2000 ഈ ഒരു ദിവസം 2000 ഇത് ഈ 22 മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ജൈവ വൈവിധ്യം എന്ന പദം 1985 വാൾട്ടർ ജി റോസനാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നതിൻ്റെ ചുരുക്കരൂപമായിട്ടാണിത് പ്രയോഗിച്ചിരുന്നത്. 92 നടന്ന റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവ വൈവിധ്യ കൺവെൻഷൻ നടന്നതോടെ ഇത് ഈ ഒരു വാക്കിന് സാർവത്രിക അംഗീകാരം നേടുകയുണ്ടായി എന്നൊക്കെയാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഒരു പ്രദേശത്തെ ജീനുകൾ, സ്പീഷീസുകൾ, ആവാസ വ്യവസ്ഥകൾ ഇവയെല്ലാം കൂടി ചേർന്നതാണ് ജൈവ വൈവിധ്യം എന്ന നിർവചനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മെസ്സേജ് അയക്കുന്നു. പിന്നെ കുറേ മെസ്സേജുകളൊക്കെ ഇങ്ങനെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. സർവ്വജീവജാലങ്ങളും അടങ്ങിയതാണ് ജൈവ വൈവിധ്യം. എല്ലാ ജീവജാലങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നു. ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യക്ഷമതയുടെ അളവുകോലാണ് ജൈവ വൈവിധ്യം. കൂടുതൽ ജൈവ വൈവിധ്യം ഉണ്ടെങ്കിൽ ആവാസ വ്യവസ്ഥ കൂടുതൽ ആരോഗ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. കാലാവസ്ഥയുടെ ഭാഗവും കൂടിയാണിത്. ധ്രുവപ്രദേശത്തേക്കാൾ സമശീതോഷ്ണ മേഖലയിലാണ് കൂടുതൽ ജൈവ വൈവിധ്യ സമ്പന്നതയുള്ളത്. ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക മാറ്റം വംശനാശത്തിനും ജൈവ വൈവിധ്യത്തിൻ്റെ ശോഷണത്തിനും കാരണമാകുന്നുണ്ട് എന്നാണ്, അങ്ങനെയൊക്കെയാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്.
1: അപ്പോൾ വീണ നന്നായിട്ട് റിസർച്ച് ചെയ്തിരിക്കുന്നു അതിനെക്കുറിച്ച് അല്ലേ.
0: അപ്പോൾ ഇങ്ങനത്തെയുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളുടെ ഒരു ദിവസത്തെ അപ്ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കില്ല. ഒരു നമ്മുടെ സമയ പരിമിതി കൊണ്ടുമൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ചിലപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും ചിലപ്പോൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുമ്പോൾ എന്തായാലും നമ്മൾ മെസ്സേജ് വായിക്കും, ഉറപ്പായിട്ടും വായിക്കും. പരമാവധി മെസ്സേജുകളൊക്കെ നമ്മൾ വായിച്ചാണ് ഇങ്ങനെ ലൈവിൽ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഈ മെസ്സേജുകൾ വായിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സും കൂടെ തരുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ അപ്ഡേറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ നമുക്കിങ്ങനെ ലൈവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം വീണ. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇത്തര അപ്ഡേറ്റ്സൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ അരവിന്ദാക്ഷൻ സാറും രാവിലെ നമുക്ക് എപ്പോഴും ഒരു അപ്ഡേറ്റ്സ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നമ്മളോടൊപ്പം അപ്ഡേറ്റ്സുമായിട്ട് അദ്ദേഹം വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നത് ഒരുപാട് നന്ദി നമ്മളിങ്ങനെ അറിയിക്കുകയാണ്. അപ്ഡേറ്റ്സ് മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങളും തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ഇപ്പോൾ സമയം 10:48 ആയിരിക്കുകയാണ്. 11:30 വരെയാണ് നമ്മളുടെ ഒരു സമയം.
1: അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മളിതിപ്പോൾ വീണ ഒരുപാട് റിസർച്ച് ചെയ്ത് എടുത്ത ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ വീണ അതിന് വേണ്ടി എൻ്റെ പിറയിൽ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് ഇത്രയേറെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്താണെന്നറിയാമോ, എനിക്കൊരു 70 ഒരു ഫുൾ ഓൺ പവറിൽ നിൽക്കുന്ന ഒരു അമ്മയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
0: ഈ വയസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ വയസ്സൊരു പ്രശ്നമല്ല, കാരണം നമ്മൾ പല ലൈവുകളിലും നല്ല പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ എത്ര ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അറിയാറുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ അമ്മമാരാണ് തിളങ്ങി നിൽക്കുന്നത്.
0: ഒരു പക്ഷെ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു പലതിനെയും നേടി വന്ന

0: മനസ്സിൻ്റെ കരുത്ത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരിക്കാം. എങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പം അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറിയിരിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫുൾ പവറിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യാൻ സാധിക്കും.
1: അതെ, 70 വയസ്സുള്ള നമ്മുടെ ഈ ഒരു രമാകുമാരി എന്ന് പറഞ്ഞ അമ്മ അത് ഇപ്പോഴും ഫുൾ ഓൺ പവറിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഈ 70-ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റാണ് അമ്മ. പക്ഷേ എങ്കിലും സ്വന്തം വാനിൽ അമ്മ സ്വന്തമായിട്ടുണ്ടാക്കിയ പലഹാരങ്ങളുമായിട്ട് ഇന്നും അമ്മ ആ ഒരു കടകളിലൊക്കെ വിറ്റാണ് അമ്മ ജീവിക്കുന്നത്. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ആദ്യം പറയുന്ന വാക്കുകൾ ഇതാണ്: പരിശ്രമം ചെയ്യുകയെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രീ, മനുഷ്യനെ പാരിലയച്ചത് ഈശ്വരൻ. ശരിയാണ്, ദൈവം നമ്മളേക്ക് 2 കൈകൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം പരിശ്രമിച്ച് നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്നാണ് അമ്മ പറയുന്നത്. കാരണം ആ 70-ാം വയസ്സിലും അമ്മ അത്രയും ഇൻട്രസ്റ്റോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു രോഗവും വെച്ചിട്ട് അത്രയും പവറോടുകൂടി അമ്മ ജീവിക്കുമ്പോൾ അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ജീവിതം എത്ര തോൽപ്പിച്ചിട്ടും അതിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്ന് പൊങ്ങിയാണ് ഈ ഒരു അമ്മ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അമ്മ പറയുന്നത് ഇതാണ്: മരണം വരെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അത് തന്നെ ഏറ്റവും നല്ലൊരു പോളിസിയാണ് അല്ലേ? പോസിറ്റീവ് തോട്ട്സ് ഉള്ള ഒരു പോളിസി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന. കാരണം ഒരു രോഗവും പ്രായവും ഒന്നും അമ്മയെ പുറകോട്ട് വലിക്കാതെ തന്നെ അമ്മയെ മുൻപോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ. ഇപ്പോൾ ഈ നമുക്കൊരു ചെറിയ പനി വന്നാൽ പോലും നമ്മൾ അയ്യോ എനിക്ക് വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇന്ന് കാലം പോകുന്നത്. ആ ഒരു നിമിഷങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രായമായ അമ്മമാരിലെ ആ ഒരു മനസ്സ് നമ്മൾ കാണേണ്ടതെന്ന് പറയുന്നത്.
0: അതെ. അപ്പോൾ
1: അമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അമ്മ ചിരിച്ചുകൊണ്ടാണ് എല്ലാവരോടും ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും അമ്മയെ ഇപ്പം ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അമ്മയോട് പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പോൾ അമ്മ മറുപടി അതൊരു ചിരിയിൽ കൂടിയാണ് കൊടുക്കുന്നതെന്നാണ് അമ്മ പറയുന്നത്. അതാണ് അമ്മയുടെ ഒരു ഏറ്റവും വലിയ ഒരു ആരോഗ്യം എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു മനസ്സിൻ്റെ സന്തോഷവും ആ മനസ്സിൻ്റെ ആ ഒരു പോസിറ്റീവ് തോട്ട്സും ഒക്കെയാണ് അമ്മയുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: അതെ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കാനുണ്ടെങ്കിലും നമുക്ക് എന്താണോ പിന്നോട്ട് പോകുന്ന ഒരു കാരണത്തെ നോക്കിയിരിക്കുകയാണ് നമ്മളല്ലേ. പലപ്പോഴും നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വാതിലുകളാണ് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴും എല്ലാ വാതിലും തുറന്ന് ഇല്ല വാതിൽ മാത്രം എന്താ തുറക്കാത്തത് എന്നുള്ളൊരു വിഷമത്തിലാണ് നമ്മൾ അതും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ ഈ അടഞ്ഞടഞ്ഞ് പോകുന്ന നമ്മളുടെ എന്താ നമുക്ക് ഒരുപാട് കിട്ടാനുള്ള അവസരങ്ങളും ഒക്കെയാണ് ഇങ്ങനെ ഒരു വശത്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓക്കെ ഒരു പക്ഷേ നാളെ ഒരു ആ വാതിൽ ഒരു പക്ഷേ തുറന്നേക്കാം. നമുക്കിപ്പോൾ അതിനെ നോക്കിയിരിക്കുന്നതിന് പകരം നമുക്ക് ഈ തുറന്ന വാതിലുകളൊക്കെ ഒന്ന് കയറി നോക്കാം, അവിടെ നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. കാരണം എപ്പോഴും എന്താ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളുടെ നടുക്കാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. പല പ്രശ്നങ്ങളെയും നമ്മൾ തരണം ചെയ്യുമ്പോഴാണ് അവിടെ ഒരു അവസരമുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചില പറയുന്ന കേട്ടുണ്ട് ഈ മഴയൊക്കെ അങ്ങൊന്ന് കാണുമ്പോൾ തന്നെ ഇപ്പുറത്തൊന്ന് ഓടിപ്പോകുന്നൊരു പേടിച്ച് ഇട്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യണം, അതൊരു അക്സെപ്റ്റ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, ഇതൊരു റിയാലിറ്റിയാണ്, നമ്മളിത് ഫേസ് ചെയ്തേ പറ്റൂ. ഒരു പക്ഷേ നമ്മളവിടെ തോറ്റു പോകാം, ഒരു പക്ഷേ നമ്മൾ ജയിക്കാം, പക്ഷെ തോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ലെസൺ ആണ് കിട്ടുന്നത്. നാളെ ഒരു സമയത്ത് നമുക്ക് എന്താ ഒരു ജയിക്കാനുള്ള ഒരു ഉത്തേജകം കൂടിയാണ് അതപ്പോൾ നമുക്കത് മനസ്സിലാക്കത്തില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു അടി കിട്ടിയെടുത്തൊന്നും നമ്മൾ ഒരിക്കലും നമ്മളത് മറക്കത്തില്ല അല്ലേ. നാളെയും വീണ്ടും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ കിട്ടും പണി എന്ന് നമുക്കൊന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് കാരണങ്ങൾ നമുക്ക് മുന്നോട്ട് നയിക്കാനുണ്ടെങ്കിലും നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ആ ഒരു കാരണത്തെ നമുക്കങ്ങ് വിടാം, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം.
1: ഇപ്പോൾ ഈ രമയമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും അമ്മയ്ക്ക് ഒന്ന് ഏജ് ഓവറായി നിൽക്കുന്ന ആ ഒരു ഇത്, അതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു രോഗം എന്ന് പറയുന്നത്, ഇത് രണ്ടിനെയും തരണം ചെയ്തുകൊണ്ടാണ് അമ്മ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം പവറായിരുന്നിരിക്കാം അല്ലേ. മറ്റൊന്നിനെയും അത് ആ ഒരു പവർ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ എനിക്ക് ജീവിക്കണം. അപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് അമ്മയ്ക്ക് അല്ലേ. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ പവർ ഉണ്ടാകും. അത് എവിടെ നിന്നാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അതൊരു ഫുൾ പവറോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലക്ഷ്യം നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പവർ ഉണ്ടാവുകയും ചെയ്യും, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും.
0: തീർച്ചയായും. അപ്പോൾ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ അമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഇത്തരത്തിൽ ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ രമാവതി അല്ലേ,
1: രമാകുമാരി
0: അമ്മ എന്ന് പറയുന്നത് ഒരു പ്രതിനിധി മാത്രമാണ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു നമ്മൾ എങ്ങനെയോ നമ്മൾ ആ അമ്മയെ പറ്റി അറിഞ്ഞു. പക്ഷേ നമുക്കിങ്ങനെ അറിയാത്ത ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടരുത്. സ്വന്തം എത്രത്തോളം നമുക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം അല്ലേ കഷ്ടപ്പെട്ടും ഒരുപാട് ചിലപ്പോൾ ആ കഷ്ടം

0: ചേച്ചി വരൂ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാം നമ്മളെ റേഡിയോയിലൊക്കെ വരാവുന്നതാണ്, നമ്മളെല്ലാം വന്ന് കാണാവുന്നതാണ്. റേഡിയോയുടെ ആ ഒരു അല്ലെ, നമ്മളെ റേഡിയോ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാവുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മളിങ്ങനെ റേഡിയോയിലോട്ട് ക്ഷണിക്കുകയാണ്.
1: അപ്പോ ബീന എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് രാജം ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. അപ്പോ ചേച്ചി ഒന്നുകൂടി ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ഒന്നുകൂടി പറയാം. കാലിന്മേൽ കണ്ണുള്ളവൻ, വായിൽ പല്ലില്ലാത്തവൻ, ഇതാണ് കടങ്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ആൻസർ നമ്മുടെ ബാബുരാൻ സാറിന് അയച്ചു, പക്ഷേ അത് ശരിയല്ല എന്നാണ്, തെറ്റിപ്പോയി. വിജയകരമായി ഞാൻ തോൽവി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത ആൻസറുകൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്.
0: അപ്പോൾ ആൻസർ അങ്ങ് പറഞ്ഞു.
1: അപ്പോൾ ഞാൻ കൊടുത്ത ആൻസർ ചെരുപ്പായിരുന്നു. അപ്പോൾ അതായി അതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
0: ആൻസർ ഉണ്ട്, പക്ഷേ ഞാനത് പറയുന്നില്ല, ചിലപ്പോൾ തെറ്റായിരിക്കാം അവർ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ
1: ഇനി അദ്ദേഹം തന്നെ ശരിക്കുള്ള ആൻസർ തരട്ടെ, അപ്പോൾ പറയാം അല്ലേ.
0: അതെ അതെ. അപ്പോൾ എനിക്ക്
1: നമ്മുടെ ആശ ചേച്ചി, ആശ സന്തോഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കൊല്ലം ഇരവിപുരത്ത് നിന്നുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് നാഥൻ്റെ നിമ്മി എന്ന പടത്തിലെ പൂവേ അരിമുല്ല പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം, അത് വെച്ച് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ ലൈവിൽ വെച്ച് തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് കഴിഞ്ഞിട്ട് അത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈവിലെ എല്ലാ പാട്ടും കൂടി ഒരുപക്ഷെ നമുക്ക് പ്ലേ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല.
0: അതെ, 11:30 വരെയാണ് നമ്മുടെ ഈ ലൈവിൻ്റെ സമയം. അപ്പോൾ ഇപ്പോൾ തന്നെ 11:04 ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കൂടിപ്പോയൊരു 1-2 പാട്ട് മാത്രമേ ഒരു പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മൾ ലൈവിന് ശേഷവും പ്ലേ ചെയ്യുന്നതാണ്. രാവിലെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ, പാട്ടൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് അത്രയും എല്ലാം കൂടി ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം.
1: നമ്മുടെ സനോജ് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു 3 റോസാപ്പൂവും 1 ഹേർട്ടും തന്നിട്ടുണ്ട്. അത് ആർക്കാണ് എന്ന് എനിക്കറിയില്ല. ഏതായാലും
0: വേണ്ടിയിട്ടാണ് അത് തന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മൊത്തത്തിലാണ് അദ്ദേഹം ആ ഒരു ഹാർട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന് മുഴുവനായിട്ടാണ് തന്നിരിക്കുന്നത്.
1: അതെ, അപ്പോൾ നമ്മൾ അത് ഏറ്റെടുത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ് സനോജ് ചേട്ടാ,
0: സുഖമായിരിക്കുന്നു
1: വിചാരിക്കുന്നു. ട്രിവാൻഡ്രത്തൊക്കെ മഴയുണ്ടോ അതോ വെയിൽ തന്നെയാണോ?
0: അതെ, ഇപ്പം കാലാവസ്ഥയ്ക്ക് നമുക്ക് ലാസ്റ്റ് വന്ന സനോജ് ചേട്ടൻ തന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവിടെ നല്ല വെയിലാണ്, നല്ല ചൂടാണെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും മാറ്റം.
1: സത്യപ്രതിജ്ഞയുടെ അന്ന് നല്ല വെയിലായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇന്ന് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന ഈ ഒരു നിമിഷം അവിടെ വെയിലാണോ മഴയാണോ എന്നറിയാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സനോജന്റെ ആ ഒരു ആൻസറിന് വേണ്ടിയിട്ട്.
0: അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ
1: നമ്മുടെ ബാബുരാൻ സാർ പറഞ്ഞിട്ടുണ്ട്, ശ്രീലക്ഷ്മി തെറ്റിയാലും ഉത്തരം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: ലൈവിലായിട്ടങ്ങ് പറയാനാണോ പറയുന്നത്? മെസ്സേജ് അയക്കാനാണോ? എന്തായാലും ഞാനൊരു മെസ്സേജ് അയക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക്, അവർക്കുള്ള ഒരു അവസരം കൊടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കത് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസത്തിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കലാ സാംസ്കാരികം ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലേ ഇന്ന്.
1: ലോക ഗോത് ദിനമാണെന്ന്. അപ്പോൾ ഇത് വ്യത്യസ്തമായ കലാരീതികളും അതുപോലെ തന്നെ സംഗീതം അതുപോലെ തന്നെ ഫാഷൻ ഇതൊക്കെ ആഘോഷിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഇന്നത്തെ ദിവസം ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇന്നത്തെ കലാരീതികളും നമ്മുടെ പണ്ടുള്ള കലാരീതികളോ അല്ലെങ്കിൽ ഫാഷനോ ഒന്നുമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. ഇതിപ്പോൾ ആധുനിക ലോകമാണ്. ഈ ഒരു ലോകത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എടുക്കുന്നതും എല്ലാം. അപ്പോൾ ആ ഒരു ദിനത്തെ ഓർക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു ദിവസം ഈ 22 എന്ന് പറയുന്ന ദിവസമുള്ളത്.
0: അതെ. അപ്പോൾ നമുക്കറിയാം ഈ കലാ സാംസ്കാരിക രംഗം ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ട്രഡീഷൻ ആകുന്നത് തന്നെയാണ് ഇഷ്ടം. ഇപ്പോൾ ഫാഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും ട്രെൻഡ് എന്നുള്ള രീതിയിലാണ് ഇഷ്ടം വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഒരുപാട് നമ്മളിങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. സംഗീതത്തിലാണെങ്കിലും കുറേ വൈവിധ്യങ്ങൾ കൊണ്ടുവരുന്നു ഇപ്പോൾ. പക്ഷേ നമ്മളെങ്കിലും പാരമ്പര്യമായിട്ട് സൂക്ഷിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ചില സംഗീത ശൈലികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതേപോലെ തന്നെ പിന്തുടരാനാണ് ഇഷ്ടം. പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു എന്താ മോഡേൺ ട്രെൻഡും ട്രഡീഷനുമായിട്ടുള്ള ഒരു കോർത്തിണക്കിയ ഒരു രീതിയിലും നമ്മളിന്ന് പല പാട്ടുകളും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ തന്നെ ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുണ്ട് അല്ലേ.
1: അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇതിന് കറുപ്പ് നിറത്തിലുള്ള ഒരു വസ്ത്രധാരണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേക ഒരു മേക്കപ്പ് സ്റ്റൈല്, അതുപോലെ തന്നെ വ്യത്യസ്തമായ സംഗീത രുചി, ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു അങ്ങനെയൊക്കെയുള്ളൊരു സബ് കൾച്ചറാണ് ഈ ഒരു ഗോത് എന്നറിയപ്പെടുന്നത്. ഇത് 1980s സംഗീത ലോകത്ത് നിന്നാണ് ഈ ഒരു സംസ്കാരം കൂടുതൽ ശ്രദ്ധ നേടിയതെന്നാണ് പറയുന്നത്. ഇവിടെ വെറും ഫാഷൻ മാത്രമല്ല, കലയും സ്വതന്ത്രമായ വ്യക്തിത്വ പ്രകടനവുമാണ് ഈ ഒരു കമ്മ്യൂണിറ്റികൾ
0: കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതലായിട്ടൊക്കെ നമുക്ക് അതിനകത്ത് ഈ താല്പര്യമുള്ളവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കലയും സാംസ്കാരികവും ഒക്കെ നമ്മൾ പറയുമ്പോൾ എന്താ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ടും അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ രമാകുമാരി അമ്മയെ പറ്റി പറഞ്ഞതുപോലെ ഒരുപാട് പ്രായമായിട്ട് പോലും അവർ

0: ിലെ കഴിവുകൾ കണ്ടെത്തി. ഒരുപക്ഷെ ചെറുപ്പകാലത്ത് അവർക്ക് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയെങ്കിലും അതിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിലും. അപ്പൊ പിന്നീട് ഒരു അവസരം കിട്ടുന്ന സമയത്ത് വളരെയധികം ആക്റ്റീവായിട്ട് ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് പേരെയും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ നമുക്ക് പറയാം, ഇങ്ങനെ ഇങ്ങനെ മാറി ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കലാവൈവിധ്യം തന്നെ നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നാളും എവിടെയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം എല്ലാവർക്കും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ കാരണം എല്ലാവരും വളരെയധികം തിരക്ക് പിടിച്ച ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലെ ഒരു കഴിവ് കണ്ടെത്താൻ പറ്റുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കുക എന്നുകൂടി പറയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു മെസ്സേജ് ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ എലീന കുട്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പവിഴമഴയെ. എനിക്ക് തോന്നുന്നു ഈ മഴ ആയതുകൊണ്ടാണ് ഈ പവിഴമഴയൊക്കെ ചോദിച്ചത്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് കേട്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ, ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി,
1: ഞാൻ ബിനഗുവേര.
0: അപ്പൊ നമ്മുടെ എലീനക്കുട്ടി പറഞ്ഞൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പൊ നമ്മളുടെ ഒരുപാട് കുട്ടി ശ്രോതാക്കളുണ്ട്. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 11:14 ആയിരിക്കുകയാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: അപ്പോൾ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാബുരാൻ സാറ് ശ്രീലക്ഷ്മി അയച്ച ഒരു ആൻസറിന് ഉത്തരം തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മൾ രണ്ടുപേരും വിജയകരമായി തന്നെ തോറ്റിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സനോജ് പറഞ്ഞിട്ടുണ്ട്, രാവിലെ നല്ല കനത്ത വെയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇതാ വൻ മേഘാവൃതമായ അന്തരീക്ഷവും കാറ്റും, തിയേറ്ററിൽ മാസ് എൻട്രി സീൻ കാണുന്നത് പോലെയാണ് കാലാവസ്ഥയുടെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും ശക്തമായ ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചോ എന്ന മട്ടിലാണ് നമ്മുടെ മഴ വരുന്നതെന്നാണ് സനേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത്രയും
0: പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ മേഘാവൃതമായ ആകാശം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടി വരുന്നതും ഒക്കെ. നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്കിങ്ങനെ സാധാരണ കാർമേഘങ്ങൾ കൂടി നിൽക്കുന്നതിനെക്കാട്ടിലും എന്തോ ഒരു വ്യത്യാസം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളും അങ്ങനെ തന്നെയാണോ കാണുന്നത്? അതായത് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചും കൂടി മേഘം ഈ താന്ന് വരുന്ന പോലെയൊക്കെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? ഒരു മഴയ്ക്ക് മുൻപ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാനത് അങ്ങനെ കാണാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ഇപ്പോഴാണോ കണ്ടത്, അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല.
1: ശ്രീലക്ഷ്മി ഇങ്ങനെ പ്രകൃതിയെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇപ്പോഴ് ശ്രീലക്ഷ്മി കണ്ടത് കറക്റ്റ് ആയിരിക്കാം.
0: ഒരു പക്ഷേ അതിലപ്പോ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു മേഘത്തിലൊരു വ്യത്യാസം വരുന്നതായിരിക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ കടലൊക്കെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ അത് എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 11:16.
1: അതെ, ശ്രീലക്ഷ്മി കൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
0: നമ്മളെല്ലാം ചുറ്റുപാട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, അല്ലെ? നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് ഇത്തരത്തിൽ പ്രകൃതിയിൽ നിന്നൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി സന്തോഷമാണ്. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ.
1: അപ്പോൾ നമ്മുടെ ബാബുരാൻ സാറ് കറക്റ്റ് ആൻസർ ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ രാജം ചേച്ചി അയച്ചിരിക്കുന്ന ആൻസർ തെറ്റാണ്. രാജം ചേച്ചി അയച്ചിരിക്കുന്നത് തയ്യൽ സൂചി എന്നാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ അതിനോടൊക്കെ ചേർന്ന് വരുന്നുണ്ട് ചേച്ചി. ചേച്ചി ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ. അപ്പോ ചോദ്യം ഇതാണ്, കാലിന്മേൽ കണ്ണുള്ളവൻ വായിൽ പല്ലില്ലാത്തവൻ എന്നാണ് ചോദ്യം.
0: കാലിന്മേൽ കണ്ണുള്ളവൻ വായിൽ പല്ലില്ലാത്തവൻ,
1: അതാണ് ചോദ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യത്തിനോടൊക്കെ അടുത്തൊരു ആൻസറൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ രാജം ചേച്ചി അയച്ചിരിക്കുന്നത്. പക്ഷേ ഏതായാലും നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞ ആ ഒരു ആൻസർ അല്ല.
0: എനിക്ക്
1: ശ്രീലക്ഷ്മിക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ശ്രീലക്ഷ്മി തോറ്റിരിക്കുകയാണ്, പിന്നീട് നമുക്കത് പറയാം.
0: പക്ഷേ എങ്കിലും അതെ, നമുക്ക് ഉത്തരങ്ങളൊക്കെ മാറ്റി പറയാം. പക്ഷേ എനിക്ക് കറക്റ്റ് ആൻസർ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്, എങ്കിലും ഞാനിതിപ്പോൾ അത് പറയുന്നില്ല. ഇപ്പം നമ്മുടെ പറയാനുള്ള സമയം ഏകദേശം അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് കുറച്ചും കൂടി സമയം കൊടുക്കാൻ, ഒരു 11:25 വരെ ഞങ്ങൾ ഇങ്ങനെ നോക്കാം. അപ്പൊ കറക്റ്റ് ആൻസർ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ, കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു സൂചിയോട് അടുത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താണ് മനസ്സിൽ വരുന്നത്? അത് പെട്ടെന്ന് അയച്ചോളൂ.
1: അതെ, അപ്പോ നമുക്ക് അരവിന്ദാക്ഷൻ സാറ് എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സുകൾ തരാറുണ്ട്. അദ്ദേഹം ഇന്നും അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. മലയാള സിനിമയിലെ പ്രമുഖ ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്നു ബഹദൂർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് PK കുഞ്ഞാലു എന്നായിരുന്നു.
0: പടിയത്ത് കൊച്ചു മൈതീൻ കുഞ്ഞാലു.
1: അതെ, അപ്പൊ നാടകവേദികളിലൂടെ അഭിനയ രംഗത്തെ അഭിനയ രംഗത്തേക്ക് എത്തി അദ്ദേഹം, പിന്നീട് സിനിമയിൽ ശ്രദ്ധേയനായി. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഹദൂറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയായ ആ സിനിമയാണ് നമുക്ക് ഓർമ്മ, നമ്മുടെ ദിലീപിൻ്റെ കൂടെയുള്ള സിനിമയാണ് ഓർമ്മ വരുന്നത് അല്ലേ, ജോക്കർ എന്ന് പറയുന്ന സിനിമ.
0: അദ്ദേഹം 1950s സിനിമാ ജീവിതം ആരംഭിച്ചു. നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചു. അടൂർ ഭാസി, പ്രേം നസീർ എന്നിവരോടൊപ്പം അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ വലിയ ജനപ്രീതി നേടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. അപ്പോൾ ഇത്തരത്തിൽ ചില ഇപ്പോൾ നമ്മളെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലും, ഇപ്പോൾ എൻ്റെ ഒരു നമുക്ക് ചിലപ്പോൾ ഏജിലൊക്കെ വരുമ്പോൾ ചില അഭിനേതാക്കളെ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് നിന്ന് അവർ വിട പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അവർ ഇല്ല, ആ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ എത്രയോ എത്രയോ പടങ്ങൾ, നമ്മൾ ഒരു പഴയ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു 80s-90s ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു അഭിനേതാവ് ഒരിക്കലും മരിച്ചു പോയിന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം ചിലപ്പോൾ എപ്പോഴും കാണുന്ന ചിത്രങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റയോ യൂട്യൂബോ ഒക്കെ തുറക്കുന്ന സമയത്ത് ഒരുപാട് കോമഡികൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല കോമഡികളും ഉണ്ടല്ലേ, അതൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ വിട്ട് പോയി എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പം നമ്മുടെ ശ്രീനിവാസ് സാർ, അപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും എന്താ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും.
1: ശരിക്കും അവരൊക്കെ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയി എന്നുള്ളത് നമ്മളുടെ ഒരു തോന്നൽ മാത്രമായിട്ടാണ് തോന്നാറ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ. ശരിക്കും അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കഴിവുള്ള നടന്മാർ ഒന്നും നമ്മളിൽ നിന്നും ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ്.
0: അതെ. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം, നമ്മുടെ ബഹദൂർ സാറ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം എന്താ ജോലിക്ക് പോയിരുന്നു, പഠനം പൂർത്തിയാകാതെ ജോലിക്ക് പോയി. അതായത് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു സ്വകാര്യ ബസ്സിൽ ബസ് കണ്ടക്ടറായിട്ടാണ് അദ്ദേഹം ജോലി നേടുന്നത്. പക്ഷെ ഒരു നടനാകാൻ നമ്മൾ എപ്പോഴിങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിനൊരു വഴി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം സിനിമയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിലുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കും, ചില സമയത്ത് അതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കും. പക്ഷെ നമ്മൾ പോലും വിചാരിക്കാത്തൊരു സമയത്ത് എന്താ അത് നമ്മളിലേക്ക് തന്നെ എത്തും എന്ന് പറയുന്നത് എത്ര ശരിയാണ് അല്ലേ. ചിലപ്പോൾ അതിനുള്ള സാഹചര്യവും വഴിയും ഒക്കെ നമ്മളിലേക്ക് തേടി എത്തും എന്നത് ചിലത് നമ്മൾ അത്രത്തോളം തീവ്രമായിട്ട് അതിൽ നിന്ന് എന്താ തീവ്രമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കണം എന്നുള്ളതാണ്.
1: നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് തന്നെ വന്നു ചേരുമെന്നാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ കണ്ണുമിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. അങ്ങനെയാണ് അത് പറയുന്നത്. നമ്മുടെ ബഹദൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സിനിമ മാത്രമല്ല പ്രൊഫഷണൽ നാടകങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജനപ്രിയമായ കുറച്ച് നാടകങ്ങളുണ്ട്, വല്ലാത്ത പകയൻ, മാണിക്യ കൊട്ടാരം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന നാടകങ്ങളായിരുന്നു. അദ്ദേഹം നിർമ്മിക്കുകയും അത് പിന്നീട് സിനിമയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നാടകങ്ങൾ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും ഒരിക്കലും മരിക്കാതെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചില നിമിഷങ്ങൾ, ചില സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾ, ഈ പറഞ്ഞ അവസാനത്തെ ആ സിനിമയിലെ ജോക്കറിലെ തന്നെ കഥാപാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിനെ കുറിച്ച് ആ പേര് ഓർക്കുമ്പോൾ തന്നെ കടന്നു വരുന്ന കുറേ സിനിമകളും കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്.
0: അതെ അതെ. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അവസാന ചിത്രമാണ് ജോക്കർ അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആ ഒരു ചിത്രം റിലീസ് ആകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകതയും ആ ഒരു ചിത്രത്തിനുണ്ട്. അതേപോലെ അരവിന്ദാക്ഷൻ സാർ ഒരു മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. ഫ്രഞ്ച് കവിയും നോവലിസ്റ്റും നാടകകൃത്തും ഉപന്യാസകാരനും ദൃശ്യകലാകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്നു വിക്ടർ ഹ്യൂഗോ. ഫ്രാൻസിലെ കാൽപ്പനികതാ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രബലനായ വക്താവും വിക്ടർ ഹ്യൂഗോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കൃതികളായി കരുതുന്നത് പാവങ്ങൾ, നോർദാമിലെ കൂനൻ എന്നിവയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനവും കൂടിയാണ് ഇന്ന്. 1885 May 22 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹം അതേപോലെ തന്നെ സാർ വേറൊരു മെസ്സേജും കൂടി അയച്ചിട്ടുണ്ട്. ഇണക്കവും പിണക്കവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹെഡിങ്. ഇണക്കമുള്ളവർ തമ്മിലാണ് പിണങ്ങുന്നത്. ചില പിണക്കങ്ങൾക്ക് കാരണമുണ്ടായേക്കാം. തമ്മിൽ തിരുത്തിയാൽ ആ പിണക്കം തീരും. കാരണമില്ലാതെ തമ്മിൽ പിണങ്ങുമ്പോൾ അകൽച്ചയുടെ അകലം കൂടും. വിരഹത്തിനും ദുഃഖത്തിനും അത് കാരണമാകും. അതൊരു നല്ലൊരു കോട്ടാണ് അല്ലേ? നമുക്ക് അത് അദ്ദേഹം തന്നെ എഴുതിയതാണോ നമുക്കറിയില്ല, എങ്കിലും അതൊന്ന് മെൻഷൻ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷെ എന്തായാലും വായിക്കാനും കൊള്ളാം, അതൊന്ന് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അദ്ദേഹം പറയുന്നത് ഇണക്കമുള്ളവർ

0: തമ്മിലാണ് പിണങ്ങുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പിണങ്ങുന്നവരെ കുറിച്ച് ഒന്ന് ആലോചിക്കും. ചില പിണക്കൽക്കങ്ങൾ കാരണം ഉണ്ടായേക്കാം അല്ലേ, അത് ഒന്ന് തിരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ കാരണമില്ലാതെ തമ്മിൽ പിണങ്ങുമ്പോൾ അകൽച്ചയുടെ അകലം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിണങ്ങണ്ട, നമുക്ക് ഇണങ്ങി തന്നെ ഇരിക്കാം അല്ലേ. അപ്പോൾ
1: ആരോടും പിണങ്ങണ്ട അല്ലേ.
0: അതെ അതെ,
1: പ്രത്യേകിച്ച് ഇഷ്ടമുള്ളവരോടൊട്ടും പിണങ്ങണ്ട.
0: അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ പറഞ്ഞങ്ങ് പ്രശ്നമൊക്കെ തീർക്കാം. ഒരു പരിഹാരം എന്ന് പറയുന്ന പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങും കൂടി ആണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകും നമ്മളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ട്, കറക്റ്റ് ആൻസർ അല്ല ആൻസർ അയച്ചിട്ടുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞിരിക്കുന്നത് തയ്യൽ മെഷീൻ എന്നാണ് ആൻസർ അയച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കൂ, തയ്യൽ മെഷീൻ സൂചിയും വരെ നമുക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടി ചിന്തിക്കൂ, ഈ സൂചി തയ്യൽ മെഷീൻ എന്നൊക്കെ വരുമ്പോൾ അടുത്ത് വരുന്ന ഒരാൾ ആരാണ്? നൂല് എന്ന് പറയരുത്. കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക്
1: കറക്റ്റ് രാജം ചേച്ചിക്ക് അതിന് കഴിയും, ആ ഒരു ആൻസറിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്.
0: അതെ അതെ, എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കൊരു ഹിന്റ് ഇട്ട് കൊടുത്തത് രാജം ചേച്ചിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ആ ആൻസർ കിട്ടും. നമ്മുടെ രാജലക്ഷ്മി മാം കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ. നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, ശ്രീകുട്ടി നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ സുഖമായിട്ടും
1: സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷീജ ചേച്ചിയുടെ മെസ്സേജിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഷീജ ചേച്ചി പ്രതീക്ഷിച്ച പോലെ തന്നെ കുട്ടും കുരുവയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മഴയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ മഴ നനഞ്ഞാണ് രാവിലെ എത്തിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഷീജ ചേച്ചിയുടെ മെസ്സേജുകളും ഷീജ ചേച്ചിയും ഞങ്ങൾ ഓർക്കുകയുണ്ടായി. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് മഴയുടെ ഒരു സാഹചര്യം?
0: അപ്പോൾ നമ്മുടെ മുളങ്കാടത്ത് തന്നെയാണ് ചേച്ചി ഉള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം, ഇപ്പോൾ ഇപ്പോൾ മഴ ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ്, ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ കുറച്ച് ലേറ്റ് ആയതെന്ന് തോന്നുന്നു. ഇന്ന് രജനീഗിരീഷ് അവതരിപ്പിച്ച സമാഗമം ഡാൻസർ നടക്കൽ ഹരിലാൽ സാറും ചേർന്നുള്ളത് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് അതിനൊരു മെസ്സേജ് അല്ല അതിനൊക്കെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരിക എന്നുകൂടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ സമയം 11:25 അല്ലേ. അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാലിന്മേൽ കണ്ണുള്ളവൻ വായിൽ പല്ലില്ലാത്തവൻ എന്നാണ് ആ ഒരു ചോദ്യം.
1: ചോദ്യം ആദ്യം എനിക്ക് നേരെ ആയിരുന്നു, ഏതായാലും ഞാൻ തോറ്റുപോയി.
0: നമ്മുടെ ഷീജ ചേച്ചിയും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങ് പറയട്ടെ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ എനിക്കും എൻ്റെ മനസ്സിലും ലാസ്റ്റ് നമ്മുടെ രാജൻ ചേച്ചിയുടെ ആ ഒരു സൂചി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നത് കത്രിക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് നമ്മുടെ രാജലക്ഷ്മി മാം അയച്ചിട്ടുണ്ട്, ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കറക്റ്റ് ആൻസർ വന്നില്ലെങ്കിലും സാരമില്ല, നമുക്ക് അല്ലേ വീണ്ടും വീണ്ടും ഒരുപാട് കുസൃത ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. ബാബുരാജൻ സാർ ഇങ്ങനെ കാത്തു വെച്ചിട്ടുണ്ട്.
1: ഏതായാലും ഇന്ന് സനോജ് മനഃപൂർവ്വം ഇടാഞ്ഞതാണോ അതോ ഉത്തരം അറിയാഞ്ഞതാണോ എന്നറിയില്ല. സാധാരണ സനോജാണ് മുൻപേ ആൻസറൊക്കെ തരുന്നത്.
0: എനിക്ക് തോന്നുന്നു മഴ എപ്പോൾ പെയ്യുന്നു.
1: അതെ അതെ, ആ ഒരു മഴ വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയായിരിക്കാം അല്ലേ.
0: അതെ അതെ, ഒരു പക്ഷേ ഇങ്ങനെ അതും കൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു കറക്റ്റ് ആൻസർ അയക്കാൻ സാധിക്കാഞ്ഞത്. മാത്രമല്ല ഈയിടെയായിട്ട് ആൻസറൊക്കെ കുറച്ച് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് മെസ്സേജ് അയച്ചോളൂ എത്ര എത്ര തെറ്റുന്നു അല്ലേ ആൻസറൊക്കെ. അപ്പോൾ നമ്മളെ അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഇനിയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളാണെങ്കിലും നമ്മളുടെ ആർജേസ് ആണെങ്കിലും ഒരുപാട് ഒരുപാട് കുസൃതി ചോദ്യങ്ങളും കടകഥകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ സമയം 11:27 നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായി. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നാളെയും ലൈവിന് നമ്മുടെ പ്രിയപ്പെട്ട ആർജേസ് ഒക്കെ വരും. പിന്നെ നാളെ വൈകിട്ട് 4 മ്യൂസിക് ബീറ്റ്സിൻ്റെ ആൽബം പാട്ടുകളുടെ ഒരു ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ഞാൻ ബിനഗുവേര.
0: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.
1: മുന്തിരി കല്ലിന് കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ്.

0: వింటున్నాం 90.4 FM. స్టే ట్యూన్. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089 4093 59 എന്ന നമ്പരുമായോ 9447249 87 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.

0: സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരുകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോ സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: അപ്പോ ഒരു വാഹനത്തിന്റെ ഉടമ അപകടമുണ്ടായാൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചുമതലകൾ ഉണ്ടെന്നാണ് സാർ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പൊ അതെന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
1: വാഹനം, സ്വന്തം വാഹനം ഒരു അപകടത്തിൽപ്പെട്ടാൽ എല്ലാ ഓണറുടെയും ചുമതല അത് ആദ്യം പോലീസ് സ്റ്റേഷൻ അറിയിക്കണം. അത് ഓണർ ചിലപ്പോൾ വീട്ടിലിരിക്കുകയായിരിക്കും, പേ ഡ്രൈവറായിരിക്കും. അത് പോലീസ് സ്റ്റേഷൻ അറിയിക്കേണ്ടത് ഡ്രൈവറുടെ ചുമതല. ഡ്രൈവർക്ക് രണ്ട് ചുമതലയാണ്. പേഴ്സണലായിട്ട് ഇഞ്ചറി ഉണ്ടായാൽ, തേർഡ് പാർട്ടിക്ക് ഇഞ്ചറി ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിൽ പാസഞ്ചേഴ്സ് ഇഞ്ചറി ഉണ്ടായാൽ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്നാണ്. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ പബ്ലിക് സർവീസ് വെഹിക്കിൾസിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തന്നെ ഉണ്ട്. പാസഞ്ചേഴ്സിന് പരിക്ക് പറ്റിയാൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉപയോഗിച്ച് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനും അറിയിക്കണം. ഇത് രണ്ടുമാണ് പ്രഥമ ബാധ്യത. ഇത് രണ്ടും ഡ്രൈവറുടെയാണെന്ന് പറയാം. ഓണറെ സംബന്ധിച്ചോളം ഈ വണ്ടിക്ക് വാഹനത്തിനെതിരായിട്ട് ക്ലെയിം വരും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിനും പ്രോപ്പർട്ടി ഡാമേജ് പറ്റി കാണും. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം വാഹനം അപകടത്തിൽ പെട്ടെന്നും ആർക്കൊക്കെ എന്തെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ഈ വാഹനത്തിന് എന്തെല്ലാം പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടെന്നും അതേ ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. അറിയിച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്കാരൻ അവരുടെ റെക്കോർഡ്സ് ചോദിക്കും, അതിന് FIR ഉണ്ടോ, വാഹനത്തിന് എത്ര പേര് യാത്ര ചെയ്തു, വാഹനത്തിൻ്റെ പോളിസി ഉണ്ടോ, ആ വാഹനം ഓടിച്ചെന്നാൽക്ക് ലൈസൻസ് ഉണ്ടോ എന്നെല്ലാം നോക്കി ഇൻഷുറൻസ് കമ്പനി അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ രേഖകളും പക്കയാണ്. അതായത് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഉണ്ട്, വാഹനം ഓടിച്ചതിന് ലൈസൻസ് ഉണ്ട്, വാഹനം കറക്റ്റായ

0: ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുക്കേണ്ടതും അത് ഓണറുടെ ചുമതലയും ആകുന്നു.
1: സാർ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കട്ടെ, അപ്പൊ ആ ആക്സിഡന്റ് സമയത്ത് ഈ ഡ്രൈവറുടെ ലൈസൻസ് അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുമായിരുന്നു, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ലെന്ന് ബാധിക്കാൻ പറ്റുമോ?
0: ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്പയർ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഡേറ്റിൽ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ആക്സിഡന്റ് ഇൻഷുറൻസ് ലൈസൻസ് ഇല്ലെന്നുള്ളതാണ്. അപ്പൊ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് തീർച്ചയായിട്ടും ബാധിക്കാം, ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ചത്. ആ കേസിൽ ഡ്രൈവർക്ക് പറയാവുന്നത്, എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഞാൻ വണ്ടി ഓടിക്കാൻ കോമ്പീറ്റന്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നത്, പക്ഷേ ലൈസൻസിന്റെ എക്സ്പയർ ആയി ആ സമയത്തില്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് അയാൾ എക്സ്പയർ ആയി പോയി, ചിലപ്പോൾ അറിയാത്തതായിരിക്കാം. അതിനുശേഷം നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുമല്ലോ. ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുമ്പോൾ, ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നാണോ എക്സ്പയർ ആയി പോയ അന്ന് മുതൽ ലൈസൻസ് റിന്യൂ എന്നാണ് പ്രസംപ്ഷൻ. മനസ്സിലായില്ലേ? 15/10/2025 ലൈസൻസ് എക്സ്പയർ ആയി, 25/10/2025 ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ റിന്യൂ ചെയ്ത് കിട്ടിയാൽ 15/16/2025 ലൈസൻസ് റിന്യൂ ചെയ്തതായിട്ടാണ് പ്രസംപ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അയാൾക്ക് ലൈസൻസ് ഉള്ള വ്യക്തിയായിട്ട് കാണാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ലൈസൻസ് എക്സ്പയർ ആയിട്ട് മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല, ലൈസൻസ് ആയിട്ട് പിന്നീട് റിന്യൂ ചെയ്തു, ആ റിന്യൂ ചെയ്തപ്പോൾ വിത്ത് എഫക്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പയറി ആണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷ നേടാം, ലൈസൻസ് ഉള്ളതായിട്ട് കോടതിക്ക് കാണാം. കാരണം എന്തുകൊണ്ടാ? ഒന്ന്, ലൈസൻസ് ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോൾ വാഹനം ഓടിക്കാൻ കോമ്പിറ്റന്റ് ഒരാളാണ്, ലൈസൻസ് എക്സ്പയർ ആയി, അപ്പോൾ റിന്യൂ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി മാത്രമാണ്, അത് പിന്നീട് ചെയ്തു, അതുകൊണ്ട് ലൈസൻസ് ഉള്ളതായിട്ട് കണക്കാക്കി കോടതിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയാം. കോടതി എപ്പോഴും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കോടതി ഇത് ലിബറലായി ഇന്റർപ്രറ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനി കൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും. അതാണ് കോടതിയുടെ പരമപ്രധാനമായ ധർമ്മം.
1: ഈ വാഹനാപകടത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി ഏത് കോടതിയാണ് നമ്മൾ സമീപിക്കേണ്ടത്?
0: വാഹനാപകടത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി സമീപിക്കാൻ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലയിലും മിക്കവാറും എല്ലാ താലൂക്കിലും കോടതിയുണ്ട്. ആ കോടതിയുടെ പേരാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, MACT എന്ന് പറയും. എല്ലാ ജില്ലകളിലും, ജില്ലകളിൽ മാത്രമല്ല ഇപ്പൊ അത് താലൂക്ക് അടിസ്ഥാനത്തിൽ അത്രത്തോളം വാഹനാപകട കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലില് അതൊരു സിവിൽ കോടതി തന്നെയാണ്, അതൊരു പ്രത്യേക ജഡ്ജി അതിനുവേണ്ടി മാത്രം ഇരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം മോട്ടോർ അപകടത്തിൽപ്പെടുന്ന വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ട്രൈബ്യൂണലാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ. എന്തുകൊണ്ടാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്? കോടതി തന്നെയാണ് ട്രൈബ്യൂണൽ എന്ന് പറയാൻ കാരണം, ആ കോടതി അതിനുവേണ്ടി മാത്രം ഇരിക്കുകയാണ് മറ്റു കേസുകളൊന്നും എടുക്കുന്നത്. രണ്ടാമത്, അവിടെ മറ്റ് കേസുകളിൽ പോലെ കൂലങ്കഷമായ തലനാരയുടെ കീറി പരിശോധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ, പോലീസ് കേസ് ചെയ്തിട്ടുണ്ടോ, മറ്റ് തെളിവുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ അപകടത്തിൽ പരിക്ക് പറ്റിയ ആള് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി കോടതിയിൽ കയറി മൊഴി പറയേണ്ട ആവശ്യം പോലും ഇപ്പോഴില്ല. പകരം രേഖകൾ കൊടുത്താൽ മതി, കേസിലെ FIR, ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കൊടുത്താൽ കോടതി അതനുസരിച്ചിട്ട് കോമ്പൻസേഷൻ കൊടുക്കും. അപ്പം ചോദ്യത്തിന് ഉത്തരം, സ്പെഷ്യൽ കോർട്ട് ഈസ് കോൾഡ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ. അത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്.
1: അപ്പൊ ഈ വാഹന അപകടം നടക്കുമ്പോൾ ഈ നഷ്ടപരിഹാരത്തിന് ആരാണ് അപേക്ഷിക്കേണ്ടത്?
0: നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് പരിക്ക് പറ്റിയ ആള്. എനിക്ക് പരിക്ക് പറ്റിയാലും ഞാൻ തന്നെ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കണം, അല്ലെങ്കിൽ മൈനർ ആണെങ്കിൽ എനിക്ക് വേണ്ടി പേരന്റ് അപേക്ഷിക്കണം. മറ്റൊരു ചോദ്യമുണ്ട്, അപ്പോൾ ഡെത്ത് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള? ഡെത്ത് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയേഴ്സ്, ഗൃഹനാഥനാണ് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അപേക്ഷിക്കാം. അതിൽ ഭാര്യ മക്കള്, അദ്ദേഹത്തിന്റെ പേരൻസ് ഉണ്ടെങ്കിൽ അവരും ആപ്ലിക്കൻസ് ആയിരിക്കണം.
1: അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ ഇത് അപേക്ഷിക്കണം?
0: അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺട്രവേഴ്സിയാണ്. ഈ അടുത്ത കാലം വരെയും മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ പുതിയ അമെൻമെന്റ് വരുന്നത് വരെയും കാലം പ്രത്യേകം പറഞ്ഞിട്ടില്ല, എത്ര നാൾ വേണമെങ്കിലും കഴിഞ്ഞാലും കേസ് കൊടുക്കാം. കാരണം പല ആൾക്കാരും കേസ് കൊടുക്കാൻ താമസിക്കുന്ന അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പലർക്കും അഭിഭാഷകനെ കണ്ട് കേസ് നടത്താൻ പറ്റി കാണത്തില്ല, പോലീസുകാർ സമയത്ത് കേസെടുക്കാത്തായിരിക്കാം, ലോങ് ടൈം ട്രീറ്റ്മെന്റിൽ ഇരുന്നുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകം ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല, കാലം പറഞ്ഞിട്ടില്ല. പക്ഷേ പുതിയ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അമെൻമെന്റ് അനുസരിച്ചിട്ട് 6 ഫയൽ ചെയ്യണമെന്നാണ് വന്നേക്കുന്നത്. ആ അമെൻമെന്റ് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അതിലൊരു തീരുമാനം വന്നിട്ടില്ല. അതിന്റെ തീരുമാനം വരുന്നതിന് വരെ തൽക്കാലം അത്തരം കേസുകൾ 6 കഴിഞ്ഞാലും ഫയൽ എടുത്തോളൂ, പിന്നീട് അന്തിമ തീരുമാനം കൽപ്പിക്കാമെന്നുള്ള നിബന്ധനയോടുകൂടി എടുക്കാറുണ്ട്. അപ്പൊ ഇപ്പം സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ലീഗലി ഞാനിപ്പോ പറയുകയാണെങ്കിൽ 6 ഈസ് ദി ലിമിറ്റേഷൻ, ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് കോമ്പൻസേഷൻ. 6 ഫയൽ ചെയ്തിരിക്കണം. 6 ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. 6 ഫയൽ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആക്സിഡന്റ് നടന്ന ഉടനെ പോലീസ് കേസെടുക്കും. പോലീസ് കേസെടുത്താൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡും കിട്ടും, അപ്പൊ തന്നെ കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുമ്പോൾ എല്ലാ രേഖകളും വേണമെന്നില്ല, മിനിമം ഒരു FIR എങ്കിലും മതി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്തു, തർക്കം വന്നു, കേസിന് തീരുമാനമാവാൻ 1, 2, 3 വർഷം എടുക്കും. അപ്പോഴത്തേക്കും മറ്റു റെക്കോർഡുകൾ റെഡി ആയി മതി. അതുകൊണ്ട് അമാന്തിക്കാതെ, ഇത്രയും പെട്ടെന്ന് നമ്മുടെ നിയമ ലീഗൽ റൈറ്റ് നഷ്ടപ്പെടാതെ 6 കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം, ഉത്തമം, ആവശ്യവും.
1: ഇപ്പൊ നമുക്കൊരു അപകടം നടക്കുമ്പോൾ നമുക്ക് ഏതായാലും കോടതിയിൽ ഒരു നഷ്ടപരിഹാരത്തിന് കൊടുക്കണം. അപ്പൊ ആരെയൊക്കെയാണ് പ്രതിയാക്കേണ്ടതെന്നുള്ളൊരു സംശയം എപ്പോഴും

0: ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്.
1: അതൊരു നല്ല ചോദ്യമാണ്.
0: അപ്പോൾ അതെങ്ങനെയാണ്
1: കോമ്പൻസേഷൻ? നേരത്തെ പറഞ്ഞതുപോലെ കോമ്പൻസേഷന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്ന ഒന്നീ പരിക്ക് പറ്റിയ ആൾ, അല്ലെങ്കിൽ മരിച്ച കേസിൽ അദ്ദേഹത്തിന്റെ അവകാശികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആശ്രയിച്ച് ജീവിച്ചവർ. എതിർകക്ഷികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് എതിർകക്ഷികളാണ് വരുന്നത്. ഒന്ന് ഡ്രൈവർ, കാരണം ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണല്ലോ അപകടം ഉണ്ടായത്. രണ്ട്, ആരുടെ വണ്ടിയാണ് പോയി ഇടിച്ചത്? ആ ഓണറെ കക്ഷിയെടുക്കണം. മൂന്നാമത്, ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കാണ് അൾട്ടിമേറ്റ് ലയബിലിറ്റി, അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയും കക്ഷിയാവണം. ചുരുക്കി പറഞ്ഞാൽ ഡ്രൈവർ, ഓണർ, ഇൻഷുറൻസ് കമ്പനി ഓർ ഇൻഷുറർ ഓഫ് ദി വെഹിക്കിൾ അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ് ആണ് ഈ ഇത്തരം കേസുകളിലെ പ്രതികളായി വരുന്നവർ. അവർ എതിർകക്ഷി എന്നോ അല്ലെ റെസ്പോണ്ടൻസ് എന്ന് പറയും.
0: നമ്മൾ പലപ്പോഴും കോടതിയിൽ കോർട്ട് ഫീ അടയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും സാറ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കോർട്ട് ഫീ അടയ്ക്കണോ?
1: അതിനും കോർട്ട് ഫീസ് അടയ്ക്കണം. പക്ഷെ മറ്റതുപോലെ സാധാരണ സിവിൽ വ്യവഹാരത്തെ പോലെ ഇത്ര ശതമാനം കോർട്ട് ഫീസ് ഇല്ല, നോമിനൽ കോർട്ട് ഫീ ഉള്ളെന്ന് പറയാം. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് റൂൾസും പ്രകാരം ആദ്യത്തെ 100,000 372.50 രൂപ കോർട്ട് ഫീ. അതായത് നിങ്ങൾ 100,000 രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നെങ്കിൽ 372.50 രൂപ കോർട്ട് ഫീസ് അടച്ചാൽ മതി. പിന്നീടുള്ള ഓരോ 100,000 രൂപ വീതം കോർട്ട് ഫീസ് അടയ്ക്കും. അപ്പം 10,00,000 ആണെങ്കിൽ 9,372.50 രൂപ. മനസ്സിലായോ?
0: ഇപ്പോൾ അപകടത്തിൽപ്പെടുന്നത് ഒരു നിവൃത്തിയില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ കോർട്ട് ഫീ അടയ്ക്കാനോ അല്ലെങ്കിൽ ഈ ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് ഫീസ് ഒന്നും അടയ്ക്കാനെന്നുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ അത് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും ഒരാൾക്ക് കോർട്ട് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ ലീഗൽ ദൈര്യം ഇല്ലാതാവുന്നില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, എനിക്ക് അപകടത്തിൽ പരിക്ക് പറ്റി, എന്റെ ജോലി ഇപ്പൊ നിന്നിരിക്കുക, എനിക്ക് വരുമാനമില്ല, അതുകൊണ്ട് ഈ കേസിന് കോർട്ട് ഫീസ് എന്നാൽ തരാൻ നിർവാഹമില്ല, അതുകൊണ്ട് കോർട്ട് ഫീസ് തരുന്നതെന്ന് എന്നെ തൽക്കാലം ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഒരു എക്സംഷൻ പെറ്റീഷൻ കൊടുക്കണം. ഇതിന് മോട്ടോർ വെഹിക്കിൾസ് ആക്ടും പ്രകാരമുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള അപേക്ഷ കൊടുക്കുന്നതോടൊപ്പം തന്നെ കോർട്ട് ഫീസ് തരുന്നതിന് എക്സംഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് സ്വീകരിക്കുകയും കേസ് തെളിവെടുത്ത് തീരുമാനിക്കുമ്പോൾ കേസ് വിധിക്കുമല്ലോ കോമ്പൻസേഷൻ. ആ കോമ്പൻസേഷനിൽ നിന്ന് എത്രയാണോ കോർട്ട് ഫീസ് അടയ്ക്കേണ്ടിയിരുന്നത് ആ തുക ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ പറയും. അതുകൊണ്ട് തൽക്കാലം അടയ്ക്കാം, എക്സെപ്ഷൻ കിട്ടും, അതിന് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല.
0: നമുക്ക് ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൺസ്യൂമർ കോടതിയിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും?
1: അത് പറ്റും. അത് പലർക്കും ഉള്ള സംശയമാണ്. കൺസ്യൂമർ കോടതിയിൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാ, എല്ലാ കൺസ്യൂമർക്കും പോകാമെന്ന് വിചാരിച്ചാലും കൺസ്യൂമർ കോടതിയിൽ മോട്ടോർ വാഹന അപകടവുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരം അവിടെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞപോലെ മോട്ടോർ വാഹന അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് അവരുടെ പരിഹാരങ്ങൾ കാണാനും കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കോടതിയാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, MACT. കൺസ്യൂമർ കോടതി എന്ന് പറയുമ്പോൾ അതല്ല, അത് മറ്റൊരു തലമാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ചു, നമ്മളൊരു സർവീസ് വാങ്ങിച്ചു, അത് ശരിയല്ല, സാധനം വാങ്ങിച്ച് ഡിഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സർവീസ് മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഉണ്ടായിട്ട് നമുക്ക് ഇഞ്ചുറി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി, അങ്ങനെയുള്ള കേസുകളിൽ ഫയൽ ചെയ്യുന്ന കോടതിയാണ് കൺസ്യൂമർ കോടതി. അപ്പോൾ കൺസ്യൂമർ കോടതിയുടെ ഒബ്ജക്റ്റീവ് വേറെ, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ ഒബ്ജക്റ്റീവ് വേറെ. മോട്ടോർ ആക്സിഡന്റ് കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ എന്നൊരു സ്പെഷ്യൽ കോടതി ഉള്ള സ്ഥിതിക്ക് കൺസ്യൂമർ കോടതിയിൽ ഈ അപേക്ഷ കൊടുത്താൽ എടുക്കത്തില്ല, അതാത് കോടതി തന്നെ വേണം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന ഗുവേര.
3: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhanam 90.4 FM. Stay tuned.

റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16 നിയമസഭ 9 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 3 സ്ഥാനാർത്ഥികളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് പേപ്പർ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തുടർന്ന് ഫലം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ വേദിയിലേക്ക് ആനയിക്കുകയും ചെയ്തു.
0: നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. June 3 വരെയാണ് 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചാ സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവരും കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 1 പുറപ്പെടുവിക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒഴിവു വരുന്ന ഓരോ രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അടുത്ത മാസം 18 നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, പ്രദേശത്തെ MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള

0: തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് മരട് പോലീസിന്റെ പിടിയിലായത്. അതിനിടെ കേസിലെ ഒന്നാം പ്രതി സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഗ്ദാനങ്ങൾ നൽകി ദുബായിൽ എത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മയക്കുമരുന്ന് ബലമായി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൂലിഡസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജ്വൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വിവിധ ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ മാസം 28 നെയ്യാട്ടത്തോടെ ഉത്സവത്തിന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ കഠിനമായ വ്രതം നോറ്റുകൊണ്ടാണ് സാധന സാമഗ്രികൾ ഒരുക്കുന്നത്. ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിളക്ക് നിര്യമായി പുറപ്പെട്ടു. നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും.
0: സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, CP ജോൺ എന്നിവരും പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാകുന്നത്. 60 രൂപ പ്രീമിയം നിരക്കിൽ 5 ലക്ഷം രൂപയാണ് പോളിസി തുക. കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ഇനി 20 ദിവസം മാത്രം. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ അലയൊലികൾ കേരളത്തിലും പ്രകടമായി തുടങ്ങി. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇതാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുക. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരുമെല്ലാം ഇപ്പോൾ തന്നെ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകളും ബാനറുകളും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ബൈസിക്കിൾ കിക്കിന്റെ രൂപം നിർമ്മിച്ചാണ് ആരാധകർ ഇടം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ബൈസിക്കിൾ കിക്ക്. പോരാട്ടം വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലും ആവേശം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പാണ്.
0: IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.

0: രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാരുടെ 2 ബാച്ചിന്റെ ആലപ്പുഴ ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ADM ബി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നാളെ വരെയാണ് പരിശീലനം. 2 ബാച്ചുകളിലായി ആകെ 76 പേർക്കാണ് പരിശീലനം നൽകുന്നത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തി പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
0: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനം അർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയസമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെ.

0: ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി SJ ശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവെച്ചു. 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചതിനു പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140 എബോള മരണങ്ങളും 650 പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7

0: 30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത CCTV ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്കുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗ് ആണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ലോകത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾ

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. സത്യത്തിൽ നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത്. 1961 ജൂണിൽ ആദ്യം ഹെൽസിങ്കിയിലും പിന്നീട് വിയന്നയിലുമായി ലോക നാടകവേദിയുടെ 9th കൺവെൻഷൻ നടക്കുന്നു. അന്ന് നാടകവേദിയുടെ പ്രസിഡന്റായ RV കിവിമയുടെ നിർദ്ദേശമാണ് ലോക നാടക ദിനം എന്ന ആശയമായി മാറിയത്. അങ്ങനെ എല്ലാ വർഷവും March 27 ലോക നാടക ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ നാടക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകുന്ന കൊല്ലം കലാഗ്രാമം അച്ചാണി രവി സ്മാരക അമേച്ചൂർ നാടക മത്സരം എന്ന പേരിൽ നാടക മത്സരം നടത്തിയിരുന്നു. നാടകത്തിനും നാടക കലാകാരന്മാർക്കുമായി ലോകോത്തര നിലവാരത്തിൽ അച്ചാണി രവി എന്നറിയപ്പെടുന്ന ശ്രീ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന്, പ്രത്യേകിച്ച് കൊല്ലത്തിന് നൽകിയ സോപാനത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. വവ്വാക്കായി യവന ഡ്രാമ വിഷന്റെ പൊട്ടൻ എന്ന നാടകം, കുട്ടനാട് മാനസ വുമൺ തിയേറ്ററിന്റെ സഖറിയായുടെ മരണം, പാമ്പുവ തിരുവരങ്കിന്റെ മേവാനി, കിഴക്കനേല കേളിയുടെ ചിരത ചിലതൊക്കെ മറന്നുപോയി തുടങ്ങിയ നാടകങ്ങളാണ് മത്സരിക്കാനായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവങ്ങളാണ് കലാഗ്രാമം ഒരുക്കാറുള്ളത്. നാടക ചർച്ചകൾ, സിംബോസിയങ്ങൾ, സംവാദങ്ങൾ, മുതിർന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും ആദരിക്കൽ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കലാഗ്രാമം നടത്താറുള്ളത്. കലാഗ്രാമം പ്രസിഡന്റായ ശ്രീ രവിവർമ്മ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബ്രഷ്നേവ്, മറ്റ് നാടക പ്രവർത്തകരെല്ലാം നാടകത്തെക്കുറിച്ചും കലാഗ്രാമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നു. സർ, ഒന്ന് പരിചയപ്പെടുത്താമോ?

0: പേര് പി കെ രവി. സ്ഥലം മൈനാവപ്പള്ളി. ദീർഘകാലം പ്രൊഫഷണൽ നാടകരംഗത്തും ഇപ്പോൾ അമേച്ചറെന്നോ സമാന്തരമെന്നോ ഒക്കെ പറയാവുന്ന നാടകരംഗം പ്രവർത്തിക്കുന്ന ഒരാള്. വേറെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല.
1: ലോക നാടക ദിനത്തോടനുബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? നാടകം എന്ന വലിയ കലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: നാടകം ഏത് കലാരൂപവും മോചനത്തിന് വേണ്ടി, മനുഷ്യ മോചനത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാടകത്തിന് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിന് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ പ്രൊഫഷണൽ നാടക സമിതി എന്നൊരു സങ്കല്പം. യഥാർത്ഥത്തിൽ നാടകം ഒന്നേ ഉള്ളൂ, നല്ല നാടകം അല്ലെങ്കിൽ ചീത്ത നാടകം എന്ന് പറയാം. ഇവിടെ ആണ് ഈ വേർതിരിവ് ഇങ്ങനെ കള്ളികൾ ഉണ്ടാക്കി അതിനകത്ത് നാടകങ്ങളെ, കലാരൂപങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. നാടകം എന്ന കലാരൂപം ലോകോത്തര കലയാണ്. എല്ലാ ഒരു എൻസംബിൾ ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നാടകത്തിന് എല്ലാ കലാരൂപങ്ങളും ഏതാണ്ട് ഒരുപോലെ സമഞ്ജസമായി ഇണങ്ങിച്ചേർന്ന ഒരു കലാരൂപം. അത് ഏത് കാലത്തും എല്ലാ കാലത്തും മനുഷ്യനെ ആകർഷിക്കുന്ന ഉദാത്തമായൊരു കലാരൂപം എന്നാണ് നാടകം എന്നതിൽ ഞാൻ നാടകത്തെ കാണുന്നത്.
1: പഴയ നാടകങ്ങളിൽ നിന്ന് ഇന്നത്തെ നാടകത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്?
0: ഇപ്പോൾ ഏത് ഒരു കാലത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. കാലത്തിനനുസരിച്ചാണ് ഒരു കലാരൂപം ഉണ്ടാകുന്നത്. പഴയ കാലത്ത് സാങ്കേതികമായിട്ട് നമ്മളവരെ പുറകിലായിരുന്ന കാലത്ത് നാടകങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അവതരണ രംഗഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, സാങ്കേതികമായിട്ട് വളരെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങൾ എല്ലാവിടെയും ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നാടകം എന്ന കലാരൂപം അത് വിശ്വസനീയമായി അവതരിപ്പിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് സംഗീതത്തിൽ അവതരിപ്പിച്ചാലും കൺവിൻസിങ് ആവണം, ജനത്തിന് വിശ്വസിക്കാൻ കഴിയണം. കെട്ടുകാഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
1: ഇപ്പോഴും ആളുകൾക്ക് പ്രൊഫഷണൽ നാടകം അതുപോലെ അമേച്ചൂർ നാടകം അതിൻ്റെ ഒരു വ്യത്യാസം അറിയില്ല. നമ്മൾ ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് നാടകം നാടകമാണ്, അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയില്ല. അപ്പം എന്താണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്?
0: യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്നു എന്ന് നമ്മളാണ്. യഥാർത്ഥത്തിൽ പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ പ്രൊഫഷണൽ എന്ന് സങ്കല്പിക്കുന്നത് പലപ്പോഴും അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അതൊരു ഉപജീവനമാർഗം എന്ന നിലയിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു. അത് നല്ല കലാരൂപങ്ങൾ, നല്ല നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ ഈ കെട്ടുകാഴ്ചകൾ കുറേ അധികം വന്ന് ഈ രംഗത്ത് അവജയവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ജീവിത പ്രശ്നങ്ങളാവുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പരിമിതികൾ ആ രംഗത്തുണ്ട്. ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരു പഴയകാലത്ത് അവതരിപ്പിച്ച നാടകങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാറില്ല. അതിൻ്റെ കാരണം ഈ ക്ഷേത്രങ്ങൾക്ക് ഉള്ള ഇപ്പോഴത്തെ ഒരു വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. എല്ലാ കലാരൂപങ്ങളും നമുക്ക് ധൈര്യപൂർവ്വം പല വേദികളിൽ അവതരിപ്പിക്കാൻ കഴിയാറില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പഴയകാലത്തെ ചില നാടകരൂപങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാൻ കാലുമാറുന്നു കെ പി സി അവതരിപ്പിച്ചു. പിന്നെ അതുപോലെ പല നാടകങ്ങളും പല വേദികളിലും ഇന്ന് അവതരിപ്പിക്കാൻ കഴിയാറില്ല. നിർമാല്യം നാടക രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിർമാല്യം നാടകരൂപത്തിൽ അവതരിപ്പിച്ചാൽ ക്ഷേത്രങ്ങളിൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പഴയകാലത്ത് അവതരിപ്പിച്ച ആ നാടകങ്ങൾ അതേ അർത്ഥത്തിൽ ഇന്നിപ്പോൾ അവതരിപ്പിക്കണമെങ്കിൽ ക്ഷേത്രങ്ങൾ ചിലപ്പോൾ കലാപം ഉണ്ടായെന്ന് വരാം. അതിന് കാരണം നമ്മുടെ പ്രത്യേക അവസ്ഥയിൽ നമ്മൾ ചെന്ന് വിട്ടിരിക്കുന്നത്, അതാ ഒരു കാരണം. കല യഥാർത്ഥത്തിൽ നാടകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോചനത്തിന് വേണ്ടിയാണ്. എല്ലാ കലാരൂപങ്ങളും മോചനത്തിന് വേണ്ടിയാകുമ്പോൾ ചിലപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കത്തില്ല അത് അവതരിപ്പിക്കുന്നത്. നമുക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള, അത് ആവിഷ്കരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള കാലത്തോളം ഈ പ്രസ്ഥാനം നിലനിൽക്കും.
1: സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥ, അതിനെ കുറിച്ച് പറയാമോ?
0: ഞാൻ അവതരിപ്പിച്ച നാടകങ്ങൾ മനസ്സിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകം അവതരിപ്പിച്ചത് എന്നുള്ള സാറിൻ്റെ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കൊല്ലം മരീനയുടെ ചില നാടകങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. കൊല്ലം യവനെ അവതരിപ്പിച്ച നാടകങ്ങൾ മനസ്സിലുണ്ട്. യവനയുടെ തന്നെ മർദ്ധാന്തരം, അനന്തരാവകാശി, സത്യാന്വേഷി, മഹാരഥൻ തുടങ്ങിയ നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ നാടകങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അരിയനയുടെ തന്നെ നാടകങ്ങൾ, കുടുംബവീട്, നിർമാല്യം, അങ്ങനെ ഒരു നാലഞ്ച് നാടകങ്ങളുണ്ട്. അമരാവതി സബ് ട്രഷറി, പിന്നെ അമ്പലപ്രാവ്. അമ്പലപ്രാവ് സംഗീത അക്കാഡമിയുടെ മത്സരത്തിൽ, പ്രൊഫഷണൽ നാടക മത്സരത്തിൽ നല്ല സംവിധാനത്തിനും നല്ല നടനുമുള്ള അവാർഡ് കിട്ടിയതാണ്. യവനയുടെ തന്നെ അനന്തരാവകാശി നല്ല രണ്ടാമത്തെ അവതരണത്തിൻ്റെ അവാർഡ് കിട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ച ഇടം ശാസ്താംകോട്ടയുടെ ആർട്ടിക്ക് ഇൻ്റർനാഷണൽ നാടക ഫെസ്റ്റിവലിന് തൃശ്ശൂർ നടന്ന കഴിഞ്ഞ വർഷത്തെ നാടക ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടിയ നാടകമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള നാടകങ്ങളിലൊന്ന് അതായിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വന്നുള്ള നാടകങ്ങളിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചതിൽ വളരെ ശ്രദ്ധേയമായ അവതരണമായിട്ടാണ് അന്ന് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. മീഡിയ അല്ലാതെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ നാടകം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ജീവിതത്തോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നതാണെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രം?
0: ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ഞാൻ അവതരിപ്പിച്ച നാടകങ്ങളിൽ എനിക്ക് തോന്നുന്നത് അമ്പലപ്രാവിലെ ശങ്കരമാരാർ എന്ന കഥാപാത്രം അടുത്ത് നിൽക്കുകയാണ്. ഒരു ക്ഷേത്രകല കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ പതനമാണ് ആ നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയാൻ കഴിയുന്ന നാടകം ഈ ഇപ്പോഴത്തെ കാലത്ത് എടുത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു അവതരണമായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളെ തന്നെ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിലെ വിജയ് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. പൂഗുരുത്തം നഷ്ടപ്പെട്ട എന്ന് തോന്നുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക വിഭ്രാന്തിയാണ് അത് പലതും. അതൊരു പ്രത്യേകതയുള്ള സൃഷ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യുവജനോത്സവത്തിൽ കണ്ട ചില നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട അവതരണങ്ങളായിരുന്നു. പിന്നെ ജീവിതത്തിൽ എല്ലാ കാലത്തും എൻ്റെ ഓർമ്മ വയ്ക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ക്രോസ് ബെൽറ്റിലെ പട്ടാളം ഭവാനി, ഓമനശേഷി അവതരിപ്പിച്ച പട്ടാളം ഭവാനി മനസ്സ് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ എൻ എം പിള്ള സാർ അവതരിപ്പിച്ച നമ്പ്യാർ, അത് ആ നാടകത്തിൻ്റെ ഉള്ളതാണ് നമ്പ്യാർ. ഈ രണ്ട് കഥാപാത്രങ്ങളും മലയാള നാടകവേദിയിൽ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന നാടകങ്ങളാണ്, അല്ല കഥാപാത്രങ്ങളായിരിക്കും. അതുപോലെ കെ പി സിയുടെ ചില നാടകങ്ങളിൽ ചില കഥാപാത്രങ്ങൾ, പിന്നെ പഴയകാലത്ത് ഗീത അവതരിപ്പിച്ച ചില നാടകങ്ങൾ, പിന്നെ ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ അഗ്നിമുത്രയിലെ അഗ്നിമുത്രയായിട്ട് ആ കഥാപാത്രം, ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നല്ലൊരു ഗാനം ആസ്വദിച്ച ശേഷം നമുക്ക് തിരികെ എത്താം.

0: రేడియో సాంతునం 90.4 FM. స్టే ట్యూన్. తిరిచి వరాం తిరశీలయിലേക്ക്. കുട്ടികളുടെ നാടകങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ?
1: കുട്ടികളുടെ നാടകങ്ങൾ ഞാൻ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നും ചെയ്തിട്ടില്ല. കുട്ടികളുടെ നാടകങ്ങൾ താല്പര്യമുള്ളതാണ്, കാണാറുണ്ട്. കുട്ടികളുടെ നാടകങ്ങൾ കൃത്യമായി പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചെറിയ ചില വർക്ക്ഷോപ്പുകളിലൊക്കെ സഹകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കുട്ടികൾക്ക് വേണ്ടി ഒരു നാടകമൊന്നും അങ്ങനെ എടുത്തു പറയത്തക്ക നാടകമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നടനാണ്, നാടക പ്രവർത്തനം എന്നും പറയാം. അല്ല, ഒരു നല്ലൊരു സംവിധായകനോ അല്ലെങ്കിൽ ആ രീതിയിൽ എഴുത്തുകാരനോ ഒന്നും അല്ല, വെറും നടൻ മാത്രം.
0: കുട്ടികളെ, അതായത് പുതിയ ജനറേഷനെ ഈ നാടക രംഗത്തേക്ക് ആകർഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും?
1: നടത്താമോ? യഥാർത്ഥത്തിൽ ഇപ്പം നല്ല വർക്ക്ഷോപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ചില പരിപാടികളിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ എൻ്റെ നാട്ടിൽ ഒരു 4-5 ദിവസം നീണ്ടു നിന്നൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതിനൊരു 10-20 കുട്ടികൾ പങ്കെടുത്തു. അവരവതരിപ്പിച്ച നാടകങ്ങൾ അവിടെ നല്ല അഭിപ്രായങ്ങൾ നേടി. അതുപോലെ ഇവിടെ തന്നെ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികൾ അവതരിപ്പിച്ച നാടകങ്ങൾ മിക്കതും വളരെ നല്ല നിലവാരം പുലർത്തുന്നവയായിരുന്നു. നല്ല നടന്മാരെയും നടികളെയും നമ്മൾ അവിടെ കണ്ടു. അതുകൊണ്ട് അവർക്കതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുന്നില്ല. ഇത് കഴിഞ്ഞ് അവർ വേറെ മറ്റു പരിപാടികളിലേക്ക് പോകുന്നു. ഇതിനുള്ള പ്രാധാന്യം, സ്റ്റേജിനോടൊരു താല്പര്യം, ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരും. ഈ കുട്ടികളെ രക്ഷകർത്താക്കൾ നേരെ നയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വേറെ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഈ ക്രാഷ് കോഴ്സിന് വിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്ക് സാങ്കേതിക വിഭാഗത്തിങ്ങൾക്ക് മാത്രം പോവുക. അവരെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാകാനും വേണ്ടിയുള്ള വ്യഗ്രത രക്ഷകർത്താക്കൾക്ക് ഉള്ള കാലത്തോളം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ തിയേറ്റർ ഫെസ്റ്റിവലിൽ പോയാൽ, തൃശ്ശൂർ നടക്കുന്ന നാടകോത്സവത്തിൽ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലാണ് കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ കുട്ടികളും പിന്നെ ചെറുപ്പക്കാരുമാണ് ആ നാടകങ്ങൾ കാണാൻ എത്തുന്നത്. പക്ഷേ എന്നുകൊണ്ട് ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒരുപക്ഷെ നാടകങ്ങൾ കാണാൻ കുട്ടികളും ചെറുപ്പക്കാരും വരുന്നില്ലെങ്കിൽ പോലും ഇതുപോലുള്ള നാടക ഉത്സവങ്ങളിൽ നല്ല പങ്കാളിത്തമാണ്.
0: സാറിന് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ആ ശ്രോതാക്കളോട് എന്ത് സന്ദേശം എന്തെങ്കിലും നൽകാനുണ്ടോ?
1: നിങ്ങൾ എല്ലാ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് നാടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പിന്നെ എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങളും അങ്ങനെ എല്ലാവർക്കും നന്മ വരുത്താൻ നിങ്ങളുടേതായ ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
0: താങ്ക് യു സർ. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും നാടകം യഥാർത്ഥ ഉറവയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അമേച്വർ പ്രൊഫഷണൽ വ്യത്യാസങ്ങളില്ലാതെ നാടകം പ്രേക്ഷകനോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഭാധനരായ നാടക രചയിതാക്കളും സംവിധായകരും നടീനടന്മാരും പുത്തൻ സാങ്കേതിക വിദ്യയും സിനിമയെ വെല്ലുന്ന രംഗസജ്ജീകരണങ്ങളും അത്യാധുനിക പ്രകാശ വിന്യാസങ്ങളും നാടകത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. പ്രേക്ഷകനോട് നേരിട്ട് സംവദിക്കുന്ന കലയെന്ന നിലയിൽ നാടകത്തിന്റെ അലകൾ പ്രേക്ഷക മനസ്സിൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. നാടക ദിനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തീരുന്നില്ല. നമുക്ക് തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ തുടർന്നും കേൾക്കാം. സ്റ്റേ ട്യൂൺ ഓൺ റേഡിയോ സാന്ത്വനം 90.4 FM.

ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഒരു പ്രത്യേക അറിയിപ്പ്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ആലപ്പുഴ ജില്ലയിൽ യെല്ലോ അലേർട്ട്. 7 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കൊല്ലം ജില്ലയിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387 91

9144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷീൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കാലാവസ്ഥാ മുന്നറിയിപ്പ്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി. ആലപ്പുഴ ജില്ലയിൽ യെല്ലോ അലേർട്ട്. 7 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കൊല്ലം ജില്ലയിലും ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനസൂയയെ കുറിച്ചാണ്. അനസൂയ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ അനസൂയയുടെ ജീവിക്കുന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നറിയണം. കുരുക്ഷേത്ര യുദ്ധമുഖത്ത് വെച്ചാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്

ഗീത എന്നറിയപ്പെടുന്ന മഹത്തരവും അമൂല്യവുമായ ജ്ഞാനം ഉപദേശിക്കുന്നത്. സുന്ദരമായി നീ എന്തിനെയെല്ലാം കാണുന്നുവോ അതിനുള്ളിലെ സൗന്ദര്യമാണ് ഞാൻ. ശക്തമെന്ന് നീ ധരിക്കുന്ന എല്ലാറ്റിനും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഞാൻ. ജ്ഞാനികളായി നീ കാണുന്നവരുടെ ഉള്ളിലെ ജ്ഞാനമാണ് ഞാൻ. എന്നിങ്ങനെ ഭഗവാൻ ജ്ഞാനം പകർന്നു നൽകുമ്പോൾ അർജുനനോട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അർജുന, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നീ എന്നിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ആരിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അർജുനൻ കൈമുതലാക്കിയിരുന്ന ആ സ്വഭാവവിശേഷത്തെയാണ് അനസൂയ എന്ന് പറയുന്നത്. അനസൂയയുടെ വിപരീത പദമാണ് അസൂയ. ആരിലും എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ദോഷൈകതൃക്കായ ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷമാണ് അസൂയ. അസൂയാലികൾ എപ്പോഴും ഏതിൻ്റെയും എന്തിൻ്റെയും നെഗറ്റീവായ വശം അല്ലെങ്കിൽ നിഷേധാത്മകമായ വശം ആയിരിക്കും കണ്ടുപിടിക്കുകയും വിശ്വസിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ജനമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുക. ഏറ്റവും നല്ലതിലും അവർ തെറ്റ് കണ്ടുപിടിക്കും. എവിടെയാണ് പോരായ്മയുള്ളത് എന്ന് അവർ തിരക്കി നടക്കും. നല്ലതൊന്നും അവരുടെ ദൃഷ്ടിയിൽ പതിയുകയുമില്ല. ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന വരികൾ ഈ സന്ദർഭത്തിൽ തികച്ചും അന്വർത്ഥമാണ്. ഒരമ്മയോട് കുഞ്ഞ് ഇപ്രകാരം പറയുകയാണ് എന്ന് കരുതുക. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, മൂത്ത കുട്ടിയോട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോടാണ് അമ്മയ്ക്ക് സ്നേഹം. ഇതൊരിക്കലും ഒരു സാഹചര്യത്തിലും ശരിയല്ല. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും സത്യത്തിനോട് ചേർന്ന് പോകുന്നതല്ല. ഒരമ്മയ്ക്കോ ഗുരുവിനോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം നെഗറ്റീവായ ചിന്തകളാണ്. യാഥാർത്ഥ്യവുമായി ഇവയ്ക്ക് ബന്ധമില്ല. ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കതകും ജനൽപാളികളും അടയുകയും ആഞ്ഞടിക്കുകയും തുറക്കുകയും ചെയ്യുന്നു. ഇത് തടയാനായി ഒരാൾ കതക് വലിച്ചടയ്ക്കുമ്പോഴാകും മറ്റൊരു വ്യക്തി കയറി വരുന്നത്. അദ്ദേഹം കരുതുന്നത് താൻ കയറി വരുന്നത് കണ്ട് ആദ്യത്തെ വ്യക്തി കതക് തൻ്റെ മുഖത്തിനു നേരെ വലിച്ചടച്ചു എന്നാണ്. തൻ്റെ വരവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾ അറിയിക്കുകയായിരുന്നു എന്ന് കയറി വരുന്ന വ്യക്തി കരുതുന്നു. തെറ്റായ ചിന്തയാണിത്. യാഥാർത്ഥ്യത്തിന് ഇത്തരം ചിന്തകളുമായി പുലബന്ധം പോലുമില്ല. ലോകം മുഴുവൻ തിന്മ നിറഞ്ഞതാണ്, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് ഇക്കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നാണ് ഇവർ കരുതുന്നത്. തങ്ങളുടെ വീക്ഷണം, അഭിപ്രായം, കാഴ്ചപ്പാട്, വിശ്വാസം ഇതെല്ലാം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റ് എന്നാണ് ഇത്തരം നെഗറ്റീവ് ചിന്താഗതിക്കാർ കരുതുന്നത്. അവർക്ക് മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനോ സന്നദ്ധതയുമില്ല. അവർക്കതിന് സന്മനസ്സുമില്ല. കണ്ണാടിയിൽ മുഖം ശരിയായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണാടി തുടച്ച് വൃത്തിയാക്കാത്തതിൻ്റെയും അത് ചെയ്യാൻ ചുമതലപ്പെട്ടവരുടെയും കുഴപ്പമാണെന്ന് ഇത്തരം നെഗറ്റീവ് സ്വഭാവമുള്ളവർ വിധിയെഴുതും. ചിലപ്പോൾ അവരുടെ കണ്ണിലെ തിമിരബാധയുടെയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയോ കാഴ്ചക്കുറവിൻ്റെയോ ഭാഗമാകാം അത്. പക്ഷെ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന വിദൂര സാധ്യത പോലും അവരുടെ അജണ്ടയിൽ തന്നെയില്ല. കുഴപ്പമെല്ലാം മറ്റുള്ളവരുടേത് എന്ന ഭാവമായിരിക്കും അവരെ എപ്പോഴും ഭരിക്കുന്നത്. ശരിക്കും ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല എന്ന മുൻവിധി ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും സ്വയം വിമർശനവും ആത്മപരിശോധനയും കൊണ്ടുവരുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരവും സുരഭിലവുമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മാത്രം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഈ ആശയത്തിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഞാൻ എല്ലാറ്റിനും അതീതനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന മനോഭാവം നമ്മെ എങ്ങും കൊണ്ടുചെന്നെത്തിക്കുകയില്ല. നമുക്കൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1967 പുറത്തിറങ്ങിയ കസവ് തട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കസവ് തട്ടത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോയാണ്. പ്രേംനസീർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബഹദൂർ, ശാരദ, എസ് പി പിള്ള തുടങ്ങിയവരായിരുന്നു കസവ് തട്ടത്തിലെ പ്രമുഖ അഭിനേതാക്കൾ. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് പി സുശീലയും എ എം രാജയും. മയിൽപീലി കണ്ണുകൊണ്ട്.

0: मोहब्बते
1: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചൻ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ഡോക്ടർ റിജി ജി നായർ. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന അസൂയാലുവായ ഒരു ദോഷൈക ദൃക്ക് എന്ന നിലയിൽ നിന്നും അനസൂയ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലേക്കുള്ള മാറ്റം വ്യക്തിത്വ വികസനത്തിലെ വലിയ ഒരു നാഴികക്കല്ലായിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കൂടുതലായി കാണപ്പെടുന്നത് അസൂയാലുക്കളെയാണ്. ഒരുപക്ഷെ നമ്മെപ്പറ്റിയും ഇത്തരം അഭിപ്രായമുണ്ടാകാം എന്നതും ഇവിടെ മറച്ചു പിടിക്കുന്നില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മബന്ധമുള്ള ഒരു വ്യക്തിയുമായി ചെറിയ ഏതെങ്കിലും ഒരു കാരണത്തിനായി പിണങ്ങേണ്ടി വന്നാൽ പിന്നെ ആ വ്യക്തിയിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം കണ്ടുപിടിക്കലാകും നമ്മുടെ ജോലി. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും സ്വീകരിച്ച നിലപാടുകളുമെല്ലാം ഓർത്തെടുത്ത് അതിലെല്ലാം കുറ്റവും ദുരുദ്ദേശവും കണ്ടുപിടിക്കുന്നതിനായിരിക്കും നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഒരു ചെറിയ തർക്കത്തിൻ്റെയോ സൗന്ദര്യ പിണക്കത്തിൻ്റെയോ ഈഗോ പ്രശ്നത്തിൻ്റെയോ അധികാര വടംവലിയുടെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിലായിരിക്കും ചിലർ ജീവിതം മുഴുവൻ വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വഴുതി മാറി ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്രത്തെയും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളെയും പോലും തള്ളിപ്പറയാൻ യാതൊരു മടിയും മിക്കവർക്കും ഉണ്ടാകാറില്ല. എല്ലാം തെറ്റായിരുന്നു, എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നു, എന്റെ നിലപാടാണ് ശരി തുടങ്ങിയ വെളിപാടുകളുമായി അവർ സമൂഹത്തെ യാതൊരു ലജ്ജയോ മടിയോ കൂടാതെ അഭിമുഖീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അപഹാസ്യരാകുന്നത് പോലും ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാനാകുകയില്ല. അസൂയ എന്താണെന്നും അനസൂയ എന്തല്ലെന്നും വിശദീകരിക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചില സമകാലിക ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊന്നും

ശരിയല്ല എന്ന മനോഭാവത്തിൽ നിന്ന് മോചനം നേടി അർജുനനെ പോലെ അനസൂയ ജീവിതശൈലിയായി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നേട്ടവും എല്ലാം ഉണ്ടാകുന്നത്. അസൂയ ഉണ്ടെന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഈ പറയുന്ന വ്യക്തിയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നാം ഇടപെടുന്നവരിൽ ഭൂരിഭാഗവും ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തരല്ല. രാധയ്ക്ക് പോലും അസൂയുണ്ടായിരുന്നു. അതെ, ശ്രീകൃഷ്ണന്റെ രാധ തന്നെ. ധാര എന്ന വാക്കിന് സ്രോതസ്സിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതെന്നും അതിൻ്റെ വിപരീതമായ രാധ എന്ന വാക്കിന് സ്രോതസ്സിലേക്ക് ഉറവിടത്തിലേക്ക് മടങ്ങി വരുന്നതെന്നും ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്നുമാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ആകർഷിക്കുന്നവനാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ആകർഷണവുമുണ്ട്. രാധയാകട്ടെ കാത്തിരിപ്പിന്റെ പ്രതീകമാണ്. കാത്തിരിപ്പ് തന്നെയാണ് സ്നേഹം. സ്നേഹം എന്നാൽ കാത്തിരിപ്പും. കാത്തിരിപ്പ് എന്നെങ്കിലും ഒന്ന് അവസാനിക്കാനായി കാത്തിരിക്കുന്ന വിരഹിണിയാണ് രാധ. ആർക്കും രാധയോട് അസൂയ തോന്നും. കൃഷ്ണന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ആരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ തന്നെ ആകൃഷ്ടനായ രാധയോട് ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ഗോപികമാർക്ക്, അസൂയ തോന്നുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ രാധയ്ക്കും അസൂയുണ്ടായി ഭഗവാന്റെ ഓടക്കുഴലിനോട്. ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ കഴിയുന്നു, ചുണ്ടോട് ചേർന്നിരുന്ന് മധുരമായ മുരളീഗാനം ഒഴുക്കുന്നു. ഇതൊക്കെയാണ് രാധയ്ക്ക് അസൂയ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഓടക്കുഴലിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ, ഏതോ ഘോരവനത്തിനുള്ളിലെ മുളങ്കാട്ടിൽ ഒരു വലിയ മുളവൃക്ഷത്തിന്റെ ഭാഗമായിരുന്നു അത്. ഒരു ദിവസം ഒരാൾ അവിടെ എത്തി കോടാലിയും മഴുവും വെട്ടുകത്തിയും ഒക്കെ ഉപയോഗിച്ച് വെട്ടി താഴെയിട്ട് വാൾ കൊണ്ട് അറുത്ത് ഉള്ളി കൊണ്ട് കുത്തി രൂപപ്പെടുത്തി അരം കൊണ്ട് രാഗി മിനുക്കി മൂർച്ചയേറിയ മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ദ്വാരമിട്ട് അങ്ങനെ എന്തെല്ലാം അസഹനീയമായ വേദനകളിലൂടെ കടന്നുപോയ ശേഷമാണ് ആ ഓടക്കുഴലിന് ഇന്നത്തെ രീതിയിലുള്ള മനോഹരമായ വേണുനാദം പൊഴിക്കുന്ന ഒരു ഓടക്കുഴലായി ഭഗവാന്റെ സവിധത്തിൽ അണയാനും സന്തത സഹചാരിയാകാനും കഴിഞ്ഞത് എന്നോർത്തു നോക്കൂ. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നു എങ്കിൽ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1980 പുറത്തിറങ്ങിയ അണിയാത്ത വളകൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ബാലചന്ദ്ര മേനോനായിരുന്നു. നിർമ്മാണം നിർവഹിച്ചത് NP അബുവും. സുകുമാരൻ, സോമൻ, അംബിക, വേണു നാഗവള്ളി, ശങ്കരാടി എന്നിവരാണ് അണിയാത്ത വളകളിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ബിച്ചു തിരുമലയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീത സംവിധാനം നിർവഹിച്ചത് AT ഉമ്മർ. ആലപിച്ചിരിക്കുന്നത് S ജാനകിയും. അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. അംബികയുടെ ഈ ഗാനത്തിന്റെ ഏറ്റവും അവസാനം കണ്ണ എന്ന് നീട്ടി വിളിക്കുമ്പോൾ സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്തോ എന്ന് ഏറ്റു വിളിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ കേൾക്കുന്നത് ഈ ഗാനത്തിന്റെ രചയിതാവായ ബിച്ചു തിരുമലയുടെ തന്നെ ശബ്ദമാണ്. നമുക്ക് കേൾക്കാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓരോ വ്യക്തികളുടെയും നേട്ടത്തിനും വിജയത്തിനും പിന്നിൽ കഠിനമായ അധ്വാനം, നിശ്ചയദാർഢ്യം, ത്യാഗം, വേദന ഇതെല്ലാമുണ്ട്. അവരുണ്ടാക്കിയ നേട്ടങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റപ്പോൾ അവരിലേക്ക് സ്വയം വന്നു ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ നാം അസൂയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ആ പ്രസിദ്ധമായ പരസ്യവാചകം പോലെ ആ ഗുണങ്ങളെല്ലാം സ്വന്തമാക്കി അഭിമാനിക്കുകയാണ് വേണ്ടത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പോലും നമുക്ക് അസൂയ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. അടുപ്പമുള്ളവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. ഇവിടെയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷേ നീ എന്നിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഭാഷയിലും ശൈലിയിലും തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അസൂയാർഹമായ നേട്ടം കൈവരിച്ചു, അസൂയാവഹമായ ജീവിതം നയിച്ചു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അസൂയ എന്ന നെഗറ്റീവ് പദത്തെ മഹത്വവൽക്കരിക്കുന്നവയാണ്. പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കടന്നുപോയാൽ ഇത്തരം പ്രയോഗങ്ങൾ സാധാരണമാണ് എന്ന് മനസ്സിലാകും. പോസിറ്റീവായിട്ടാണ് ഉദ്ദേശിക്കുന്നതും പറയുന്നതും, പക്ഷേ നെഗറ്റീവായ അർത്ഥമാണ് അതിനുള്ളത്. ഉദാഹരണം, IPL അസൂയാവഹമായ നേട്ടവുമായി സഞ്ജു സാംസൺ എന്ന തലക്കെട്ട് ശ്രദ്ധിക്കാം. കേൾക്കാൻ സുഖമുണ്ട്, പക്ഷേ ഇവിടെ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന അസൂയയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ ആ നേട്ടത്തിന്റെ പുറകിലുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും കഠിനാധ്വാനവും കണക്കിലെടുക്കപ്പെടാതെ പോകുന്നതായി തോന്നിപ്പോകും. മഹാമാരിയുടെയും ലോക്ക്ഡൌണിന്റെയും കാലത്ത് മിക്കവാറും എല്ലാവരും മടി പിടിച്ചും ഉറങ്ങിയും മൊബൈലും TVയും കണ്ടും സമയം ചെലവഴിച്ചപ്പോൾ സഞ്ജു സാംസൺ ദിവസം കുറഞ്ഞത് 6 മണിക്കൂർ നീണ്ട കഠിനമായ പരിശീലനത്തിൽ മുഴുകുകയായിരുന്നു. മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് റൈഫി എറിഞ്ഞുകൊടുത്ത 20,000-ൽ പരം ബോളുകളെയാണ് അന്ന് സഞ്ജു നെറ്റ് പ്രാക്ടീസിന്റെ ഭാഗമായി നേരിട്ടത്. ഇവിടെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. വരും തലമുറ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെയും കഠിനാധ്വാനത്തെയും മാതൃകയാക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം അഭിനന്ദന രൂപത്തിൽ നമ്മിൽ നിന്ന് വരേണ്ടത്. അല്ലാതെ അവർക്ക്

അസൂയ തോന്നുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളല്ല. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ, എന്തിലും ഏതിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന പ്രവണതയും ഏത് കാര്യത്തിലും നന്മയുടെ വറ്റാത്ത ഉറവ കാണാതെ തിന്മയുടെ ഇരുണ്ട വശം മാത്രം തിരക്കിപ്പോവുകയും ചെയ്യുന്ന ദോഷൈക ദൃക്കുകൾ ആകാതിരിക്കണം. അർജുനനെ പോലെയാകാം അനസൂയ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവ വിശേഷമാകട്ടെ. ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനത്തിലേക്ക് പോകാം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന അതിമനോഹരമായ ഗാനം 2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലേതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം രവീന്ദ്രൻ, ആലാപനം KS ചിത്ര. നന്ദനം എന്ന ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്തായിരുന്നു. പൃഥ്വിരാജ്, സിദ്ദിഖ്, ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, നവ്യ നായർ, കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു നന്ദനത്തിലെ പ്രധാന അഭിനേതാക്കൾ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
2: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
1: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനുഗ്രാജി.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം.

0: ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കവി നന്ദു പാരിസ് എഡിറ്റ് ചെയ്ത 80-ൽ പരം കവികളുടെ കവിതകൾ ഉൾക്കൊള്ളുന്ന ബുക്ക് മാർക്ക് എന്ന പുസ്തകം May 24 പ്രകാശനം ചെയ്യും. ഉച്ചയ്ക്ക് 2 കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ സി രാവുണ്ണി പുസ്തകം പ്രകാശനം നിർവഹിക്കും. നോവലിസ്റ്റ് കോട്ടത്തല ശ്രീകുമാർ പുസ്തകം ഏറ്റുവാങ്ങും. കവി രാജേഷ് ശ്രീധരൻ അധ്യക്ഷത വഹിക്കും. കൊറ്റങ്കര ഗോപിക സദനം ഗവൺമെന്റ് LP സ്കൂളിൽ LPSA അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി അഭിമുഖം. May 29 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ഉളിയക്കോവിൽ സ്പോർട്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂം സംസ്ഥാനതല ചെസ് ടൂർണമെന്റ് May 24 നടത്തും. രാവിലെ 9 AK ഹഫീസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ പ്രഭാഷണം നടത്തും. മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ലൈബ്രറി വായനക്കളരി സമാപനം ശനിയാഴ്ച നടക്കും. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് P ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്യും. കടവൂർ മഹാദേവ റെസിഡൻസ് അസോസിയേഷൻ 9th വാർഷികവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 3 കടവൂർ വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ഡിവിഷണൽ കൌൺസിലർ ധന്യരാജു സമ്മാനദാനം നിർവഹിക്കും. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലകളിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയതിനുള്ള പ്രൊഫസർ ഗംഗാപ്രസാദ് സ്മാരക പുരസ്കാരത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ SP രവി അർഹനായി. ചാലക്കുടി പുഴ സംരക്ഷണ സമിതി സെക്രട്ടറിയും കേരള നദീ സംരക്ഷണ സമിതി അധ്യക്ഷനും റിവർ റിസർച്ച് സെന്റർ ഡയറക്ടറുമാണ് SP രവി. May 22 വൈകിട്ട് 5 ശാസ്താംകോട്ട ജെമിനി ഹെയ്റ്റ്സിൽ നടക്കുന്ന പ്രൊഫസർ R ഗംഗാപ്രസാദ് അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടേഷൻ ചെയർമാൻ ചവറ KS പിള്ള അധ്യക്ഷത വഹിക്കും. സ്കൂൾ പാചക തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമ്മേളനം നാളെ രാവിലെ 10 കൊല്ലം DCC ഹാളിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹബീബ് സെയ്ദ് അധ്യക്ഷത വഹിക്കും. മേയർ AK ഹഫീസ് പ്രഭാഷണം നടത്തും. +2 ബിരുദ തലത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്കുള്ള കരിയർ സാധ്യതകളെക്കുറിച്ച് ദിശാബോധം നൽകുന്നതിന് ചവറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാളെ ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഹാളിൽ സമഗ്ര കരിയർ ഗൈഡൻസ് പരിപാടി നടത്തും. ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ അവസരങ്ങളും എന്ന വിഷയത്തിൽ കരിയർ ഗുരു സജിത് തോമസ് ക്ലാസ് നയിക്കും. ഏത് പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം. നാളെ രാവിലെ 10:30 മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ചന്ദനത്തോപ്പ് സർക്കാർ ബേസിക് ട്രെയിനിംഗ് സെന്ററിൽ 3 ദൈർഘ്യമുള്ള ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസിസ്റ്റന്റ്, മൾട്ടി കുസീൻ കുക്ക്, ബേസിക് ബേക്കർ ആൻഡ് കൺഫെക്ഷണർ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. വിശദവിവരങ്ങൾക്ക് 9847174968, മറ്റൊരു നമ്പർ 9747029630. നമ്പർ ഒരിക്കൽ കൂടി 9847174968, മറ്റൊരു നമ്പർ 9747029630. കുളക്കട അസാ കമ്മ്യൂണിറ്റി സ്കിൻ പാർക്കിൽ നാളെ രാവിലെ 10 തൊഴിൽ മേള സംഘടിപ്പിക്കും. രജിസ്ട്രേഷൻ സൗജന്യം. വിശദവിവരങ്ങൾക്ക് 9495999672 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9495999672. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു.

കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: Music with Radio Sandvanam 90.4 FM. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ.
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
3: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
4: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
3: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
4: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
3: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
4: 9746075054.
3: Compass Institute,
4: the real guide.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി: സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും. ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം.
5: അദ്യദിനം ദ്വിതീയാ വിഭക്തി സ്ത്രീലിംഗ ഏകവചനേ വാക്യാനി പശ്യാമഃ. ഇന്നത്തെ ദിവസം ദ്വിതീയാ വിഭക്തിയിൽ സ്ത്രീലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി, ഛാത്രഹ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഹ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഹ അധ്യാപികാം പശ്യതി. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ. പുരുഷ വാർത്താം ശൃണോതി, പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷ വാർത്താം ശൃണോതി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ. പ്രകാശ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശ കാം പരിണി

0: അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. ഭക്തഃ മധുരാം ഗച്ഛതി. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തഃ മധുരാം ഗച്ഛതി. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തഃ മധുരാം ഗച്ഛതി. ശിശുഃ നിദ്രാം കരോതി. ശിശു നിദ്രയെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിദ്രയെ പ്രാപിക്കുന്നു. ശിശു നിദ്രാം കരോതി. ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശു നിദ്രാം കരോതി. വയഃ അഹം ഭവതേ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. വയഃ അതായത് ഇന്നലെ. അഹം ഭവതേ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. വയഃ അഹം ഭവതേ ദൂരവാണീം കൃതവതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദന. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ് ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള

0: വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: ചരിത്രത്തിൽ ഇന്ന് May 22. ആവി നിയന്ത്രിത എഞ്ചിൻ ഘടിപ്പിച്ച സാവന എന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്ന ആദ്യ കപ്പലായതും ബോട്ട് രക്ഷാചാലകം കണ്ടുപിടിച്ചതിന് US President ലിങ്കണ് പേറ്റന്റ് കിട്ടിയതും ഇന്ത്യ അഗ്നി റോക്കറ്റ് പരീക്ഷിച്ചതുമൊക്കെ ഒരു May 22 May 22 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 22. വടക്കേ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ആദ്യ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് 1761 May 22. നിയന്ത്രിത എഞ്ചിൻ ഘടിപ്പിച്ച സാവന എന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്ന ആദ്യ കപ്പലായത് 1819 May 22. ബോട്ട് രക്ഷാചാലകം കണ്ടുപിടിച്ചതിന് US President ലിങ്കണ് പേറ്റന്റ് കിട്ടിയത് 1849 May 22. മഹാത്മജി ദക്ഷിണാഫ്രിക്കയിൽ നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസിന് തുടക്കമിട്ടത് 1894 May 22. ജർമ്മനിയും ഇറ്റലിയും പാക്ട് ഓഫ് സ്റ്റീൽ എന്നറിയപ്പെടുന്ന കരാറിൽ ഒപ്പുവെച്ചത് 1939 May 22. 1992 May 22 ഇന്ത്യ അഗ്നി റോക്കറ്റ് പരീക്ഷിച്ചത്. സിലോൺ പുതിയ ഭരണ

ഘടന സ്വീകരിച്ച് റിപ്പബ്ലിക് ആയത് 1972 May 22 ശ്രീലങ്ക എന്ന് പേര് മാറ്റുകയും കോമൺവെൽത്തിൽ ചേരുകയും ചെയ്തു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 1990 May 22 ആയിരുന്നു.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി.

യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഹസ്ത്വന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം

0: नमः।
1: हरि ओम्। देवकी नंदननाय वसुदेव पुत्रनाय वासुदेव कृष्णन् ഏഴാം അധ്യായത്തിൽ തന്നെ സമഗ്രമായി അറിയുന്ന വിധം പറഞ്ഞു തരാം എന്നാണ് ആരംഭിച്ചത്. ആ സമഗ്ര അവബോധം വാസുദേവ കൃഷ്ണനാരാണ്, ദേവകീ നന്ദനോ വാ വിഷ്ണുരുവാ ദേവദേവോവ, ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടു. രണ്ട് പ്രകൃതികളായിട്ടാണ് പ്രപഞ്ചം പരിലസിക്കുന്നത്. അതിനു പോലും കാരണമായി പരിലസിക്കുന്ന തത്വമാണ് നാമരൂപ വസ്തു കൽപ്പനകൾക്കൊക്കെ അതീതമായ ചൈതന്യമാണ് വാസുദേവൻ. ഈ വാസുദേവന്റെ ഉത്തമ ഭക്തനെ സംബന്ധിച്ചും ഏഴാം അധ്യായത്തിൽ പ്രതിപാദനമുണ്ടായിരുന്നു. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്യത്തെ വാസുദേവ സർവമിതി. എല്ലാം വാസുദേവൻ എന്നറിയുന്നതാണ് ഭക്തന്റെ ലക്ഷണം എന്നും പറഞ്ഞു. എട്ടാം അധ്യായമാകട്ടെ, മാം അനുസ്മര എന്ന് ഉപദേശിക്കുന്നു. ഏഴാം അധ്യായത്തിൽ മനസ്സിലാക്കിയ പ്രകാരത്തിൽ വാസുദേവ അനുസ്മരണം സാധിക്കണം. ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുക. അതുകൊണ്ട് ചിന്തകൾ ശോഭന ചിന്തകളാവട്ടെ. എന്താ ശോഭന ചിന്തയാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം?

ആ നൈരന്തര്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിരന്തരം ഈശ്വരനെ ചിന്തിക്കുക, നിരന്തരം ഈശ്വരനെ ചിന്തിക്കാൻ സാധിക്കുമോ? ഇവിടെ ചോദിക്കേണ്ട ചോദ്യം ചിന്തകളെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? വാസനകളാണ് എന്ന് ഉത്തരം. വാസന എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലെ ഓർമ്മകളാണ്, മുൻ അനുഭവങ്ങളുടെ തിരിശേഷിപ്പുകളാണ് വാസനകളായി നമ്മുടെ അന്തക്കരണത്തെ സ്വാധീനിക്കുന്നത്. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? എന്താ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്ത് ഓർമ്മയാണിപ്പോ ഉണരുന്നത്? ആ ഓർമ്മയ്ക്ക് കാരണമാകട്ടെ അതിനു മുമ്പുള്ള അനുഭവം. ഈ അനുഭവങ്ങളുടെ ആദി അന്വേഷിച്ചു പോയാൽ ജന്മാന്തരങ്ങളിലേക്കും അത് വ്യാപിക്കും എന്നുള്ളതാണ് വസ്തുത. ഈ ജന്മാന്തര കൽപ്പന ലളിതമായി പറഞ്ഞാൽ അഥവാ യുക്തിഭദ്രമായി പറഞ്ഞാൽ, ജനിതകപരമായിട്ടുള്ള ഒരു പാരമ്പര്യവുമാവാം, മറിച്ച് ഒരു മരണം കഴിഞ്ഞു വീണ്ടും അതേ ജീവൻ ജന്മമെടുക്കുന്നു എന്ന പാരമ്പര്യവും പഠനാർഹമാണ്. ചിലർക്കത് വിശ്വസിക്കാൻ

0: മടിയുണ്ട്.
1: ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ജനിതക പാരമ്പര്യമായിട്ട് അംഗീകരിക്കാം. ഏതായാലും ശരി, ഇന്നലകൾ ഇന്നുകളെ തീരുമാനിക്കുന്നു. ഇന്ന് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലകൾ നൽകിയ അനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ്. ഇക്കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ചിന്തകളുടെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം സ്വാധീനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്? ഇല്ല എന്നാണ് ഉത്തരം. അതിങ്ങനെ വന്നു പോകുന്നു. ഇടപെടൽ നടത്താമോ? ചോദ്യങ്ങളെ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മെ കൂടുതൽ സങ്കീർണതകളിലേക്കും അനാരോഗ്യകരമായ ഓർമ്മകളിലേക്കും വലിച്ചഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാമെങ്കിൽ, ഇങ്ങനെ ചോദ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിയന്ത്രിക്കാം. ജീവിതം ചുരുളഴിയുന്നതേ ചോദ്യം ഉത്തരം, ചോദ്യം ഉത്തരം, ഈ പ്രകാരമാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ചോദ്യം ഉണരേ. ഇപ്പൊ ഇവിടെ വരുമ്പോഴും നിങ്ങൾ പല ചോദ്യം ചോദിച്ചു. അതാരാ, നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. ഓ, ഇവിടെ വരുന്നുണ്ട്, നന്നായി കേട്ടോ എന്നിങ്ങനെ അവരെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണർന്നു. അതായി നമ്മുടെ പിന്നെയുള്ള ചിന്തകളുടെ ഗതി നിശ്ചയിച്ചത് മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കാം. ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തേടി ഓർമ്മകളെ ഉണർത്താതിരിക്കാം. അതിനെന്ത് വേണം? ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ മനസ്സിരുത്തണം. കേട്ടില്ലേ, ബന്ധമോക്ഷത്തിന് സഹായകമാകുന്ന ചോദ്യങ്ങളെ കുറിച്ച് വിവേക ചൂടാമണി പറയുന്നത്, കോ നാമബന്ധ കഥ ഏ കഥമേഷ ആഗത കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷ കോസാവനാത്മാ പരമക്ക ആത്മാ തയോർ വിവേക കഥമേതദുച്യത എന്നൊക്കെ ചോദിക്കൂ എന്നാണ്. എനിക്ക് ബന്ധനമുണ്ടായിട്ടല്ലോ, ഈ ബന്ധനത്തിന്റെ ഉറവിടമെന്ത്, എങ്ങനെയാണ് ഈ ബന്ധനം സംഭവിച്ചത്, ഇതിന്റെ പ്രതിഷ്ഠ എവിടെയാണ് എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. മുക്തിക്ക് സഹായകമായ, ബന്ധമോചനത്തിന് സഹായകമായ സത്സംഗങ്ങളിൽ ഏർപ്പെടുമ്പോൾ തദനുസൃത ചോദ്യങ്ങൾ ഉണ്ടാവും, ഓർമ്മകൾ ഉണരും, ചിന്തകൾ സംഭവിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. അടിസ്ഥാനപരമായി ചിന്തകളാണ് ജീവിതഗതിയെ തീരുമാനിക്കുന്നത്. ചിന്തകളുടെ വിഷയത്തിൽ താരതമ്യേന സ്വാതന്ത്ര്യമില്ല എന്ന് തോന്നിയേക്കാം. പക്ഷെ ചോദ്യോത്തര രൂപത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ സാധിക്കും. ബന്ധമുക്തിക്ക് സഹായകമായ രീതിയിൽ, ബന്ധമുക്തി എന്ന് പറഞ്ഞാല് താൽക്കാലികമായാൽ പോലും ഒരു സങ്കടത്തിലേക്ക്, ഒരു പരിഭ്രമത്തിലേക്ക്, ഒരു ഭയത്തിലേക്ക്, ഒരു നിരാശയിലേക്ക്, ഒരു വിഷാദത്തിലേക്ക് നമ്മെ വലിച്ചഴയ്ക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, ഉത്തരങ്ങൾ തേടാതിരിക്കുക, ഓർമ്മകളെ ഉണർത്താതിരിക്കുക. മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് വളരെ പ്രായോഗികമായി ആലോചിക്കൂ. അങ്ങനെ ആലോചിച്ചു തുടങ്ങുമ്പോഴാണ് എട്ടാം അധ്യായം നമുക്ക് പ്രായോഗികമായി ആസ്വദിക്കാൻ സാധിക്കുക. ഓക്കെ, അതിനുള്ള ചില ആമുഖ വസ്തുതകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യണ്ടായി. ഊർജപ്രദായകങ്ങളായ ഓർമ്മകളെ പ്രചോദിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മെ വേട്ടയാടുന്ന ചിന്തകളെ മറക്കാൻ ശ്രമിക്കേണ്ടതില്ല, കൂടുതൽ വിസ്തരിച്ച ഒരു ക്യാൻവാസിൽ ആ ചിന്തകളെ പരിചയിക്കാൻ ശ്രദ്ധിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ.

ഓക്കെ, ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും ചോദ്യോത്തര വിചാര വീഥി, അത് അതിനെക്കുറിച്ച് ചിന്തിക്കൂ. വിചാരവീഥി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതില് ഏതാനും അധ്യായങ്ങൾ തന്നെ ചോദ്യം ഉത്തരം ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അനുബന്ധമായ കുറെ ചിന്തകൾ അവിടെ പങ്കുവച്ചിട്ടുണ്ട്. കാരണം തത്വചിന്ത എന്ന് പറയുന്നത് താപത്രയ അഭിഘാതാത് തത്വചിന്ത, താപത്രയങ്ങളെ സങ്കടത്രയങ്ങളെ ജയിക്കാനാണ് തത്വചിന്ത. അതിന് ഉചിതമായ ചോദ്യം ചോദിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ വിഷയത്തില് കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ ഇടപെടണം, സ്വന്തം ചോദ്യങ്ങളോട് എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത്, ഇതൊക്കെ വിസ്തരിച്ചെഴുതാൻ വിചാരവീഥിയിൽ ഉത്സാഹിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ വാങ്ങി വായിക്കണം. ഏതായാലും ഇവിടെ അർജുനൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഭഗവാൻ ഉത്തരം പറയുന്നു, അത് മുക്തിപ്രദായകമാവും. എന്നിട്ടാണ് ഭഗവാൻ മാം അനുസ്മര യുദ്ധ്യച എന്ന് ഉപദേശിക്കുന്നത്. അത് വളരെ പ്രസക്തമായി പ്രായോഗികമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ അടിസ്ഥാനപരമായ ഒരു പദം വിചിന്തനത്തിന് വേണ്ടി, വി ഹാവ് ടു റിഫ്ലക്ട് അപ്പോൺ ഇറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ആ വാക്ക് ബ്രഹ്മം ആകുന്നു. എന്താ ബ്രഹ്മം എന്ന് പറഞ്ഞാല്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സോപാധികമായ, സോപാധികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടീഷൻഡ്. കണ്ടീഷൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേശകാല ഫ്രെയിം വർക്കിൽ പ്രസക്തമാവുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് എവർ വി സീ ആൻഡ് എക്സ്പീരിയൻസ്, ഈ കാണുന്ന എല്ലാം തന്നെ, കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം തന്നെ കണ്ടീഷൻഡ് ആണ്. മനസ്സിലാവുന്നില്ലേ? കണ്ടീഷൻഡ് ആണ്. ഈ ദേശവും കാലവും റിലേറ്റീവ് ആണ് എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് ഐൻസ്റ്റൈൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൂടി അവർ പറയും. ദേശവും കാലവും റിലേറ്റീവ് ആണ്, അതിനെ സംബന്ധിക്കുന്ന ഒരു അഡീഷണൽ ചിന്ത, അഡീഷണൽ തോട്ട്. അതെന്താ? ഇതിനർത്ഥം നിങ്ങളൊരു പദാർത്ഥത്തിന്റെ അസ്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ where it is and when it is എന്നും കൂടി പറയേണ്ടതുണ്ട്. കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? where it is എന്നുള്ളത് ഇന്ന ഇടമാണ്, ഇടത്തിലാണ് എന്ന ദേശപരമായിട്ട് ചൂണ്ടിക്കാണിച്ചു. when it is എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് അത് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അതവിടെ ഇല്ലാണ്ടായി. അപ്പൊ നിങ്ങളുടെ പ്രസ്താവന അവാസ്തവമായി പോകുന്നു. ഒരു സ്ഥലത്ത് ഒരു പദാർത്ഥമുണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ കാലത്തെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു കാലത്തിൽ അത് അവിടെ ഉണ്ടാവണം എന്നില്ല. കേട്ടില്ലേ? അപ്പൊ പ്രസ്താവന തെറ്റി. അപ്പൊ where it is, when it is എന്നും കൂടി പറയണം. അതാണ് ഒരു വസ്തുവിന്റെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന രണ്ട് ഉപാധികൾ, ദേശ ഉപാധി, കാല ഉപാധി. ഇത് എല്ലാ അനുഭവ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളവും റെലവൻ്റ് ആണ്. ഈ കാര്യം മനസ്സിലായോ? എല്ലാ അനുഭവ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളവും റെലവൻ്റ് ആണ്. Everything is conditioned. ഈ കണ്ടീഷനിങ്ങിനെ സംബന്ധിച്ച് ദേശം കാലം മാത്രമാണ് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചത്. വേറെയും പല കണ്ടീഷൻസും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
4: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.

0: ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഇന്ത്യയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചിലെ ഏക ദശക് സൈപ്രസ് സേ ഭാരത് മേ നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കേ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപിയൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ് ഉഠാതെ ഹുയേ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ്

0: को फिर से डबल करने का लक्ष्य रख रहे हैं।
1: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമന പത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബിജെപി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ബക്രീദിനോടനുബന്ധിച്ച് 10 സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി

0: നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റ് വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
1: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
2: നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം, ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം, അവതരണം അക്ഷയ് ഷാജി. മുഖ്യമന്ത്രി വി ഡി
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: കാഴ്ചകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും

0: മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഹലോ ഡിയർ ഫ്രണ്ട്സ്, എ വോം വെൽക്കം ടു റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ഇൻ ആർ ഏപ്രിൽ മെയ് ലിറ്റററി സീരീസ് ഫോർ ചിൽഡ്രൻ, ടുഡേ വി ആർ ഗോയിങ് ടു മീറ്റ് എ റൈറ്റർ ഹു ഹാസ് ബ്യൂട്ടിഫുള്ളി ടച്ച്ഡ് ദ ഹാർട്സ് ഓഫ് ചിൽഡ്രൻ ആസ് വെൽ ആസ് അഡൽറ്റ്സ് ത്രൂ ഹിസ് സിമ്പിൾ, warm and unforgettable stories. He is a writer who finds magic in hills, trees, rain, childhood memories, friendship and small joys of everyday life. His stories are simple to read, yet they leave deep emotions in our hearts. Yes, dear listeners, today's episode is dedicated to one of India's most beloved storytellers for children, Ruskin Bond. Through famous stories like The Blue Umbrella, The Cherry Tree, and The Thief's Story, Ruskin Bond has created a beautiful literary world filled with innocence, kindness, nature, and humanity. So let's together travel into the warm and magical literary world of one of India's most loved writers, Ruskin Bond. Before we try to know some of the wonderful works of Ruskin Bond that children always enjoy reading, let's first get to know the writer himself. Who is Ruskin Bond? How did he become one of the most loved writers for children? What makes his stories so simple, warm, unforgettable, and close to our hearts? Ruskin Bond, the celebrated Indian author, was born on 19th May 1934 in Kasauli in Himachal Pradesh. Much of his childhood was spent in places like Jamnagar,

0: 50-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് തമാം നൈ സംഭാവനയെ ബനി ഹെ ഇസ്കാ ലാഭ ഉഠാതെ ഹുയെ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഓർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾ നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര

0: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9 ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ ഇന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൗകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय ड्रोन रडार आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ

0: ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9th വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് റേഡിയോ ഗൈഡ്. ഇന്ന് യുവവാണിയുടെ
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: ഇത്തിരി നേരം, പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ

ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കുംഭരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ.

0: 26 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000-ലധികം ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയെ മനോഹരമാക്കാൻ എത്തിയിരിക്കുന്നത് നർത്തകിയും മറ്റനേകം കലാരൂപങ്ങളിലൂടെ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുന്ന ആര്യ വെങ്കടേഷാണ്. നമസ്കാരം.
3: ഹായ്, നമസ്കാരം.
2: റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്.
3: താങ്ക് യു.
2: യെസ്. അപ്പോ ആര്യ, അപ്പൊ ആര്യ എന്നത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആര്യ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
3: ഹായ്, ഞാൻ ആര്യ, ഹരിപ്പാടാണ് താമസിക്കുന്നത്. അച്ഛൻ വെങ്കടേഷ്, അമ്മ ബിനുലേഖ. അച്ഛൻ ബാങ്ക് വർക്ക് ചെയ്യുന്നു, പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. ഞാനിപ്പം +1 എക്സാം എഴുതിയിട്ട് വെക്കേഷൻ നിൽക്കുകയാണ്. ഇവിടെ അമ്മൂമ്മയെ കാണാനായിട്ട് വന്നതാണ്. അപ്പം ചേച്ചി ഇങ്ങനെ എനിക്കൊരു വിളിച്ചായിരുന്നു, എന്നെ FM-ലേക്ക് ഒന്ന് വരുമോ, ഒരു ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്.
2: യെസ്. അപ്പോ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ആര്യയുടെ ഒരു നർത്തകി എന്ന രീതിയിലാണെങ്കിലും നർത്തകി മാത്രമല്ല, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് അല്ലേ. ചിത്രരചന, വീണ വായിക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പൊ നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഈ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആര്യ, 10 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുകയാണല്ലേ, അപ്പൊ അതിന്റെ ഒരു തുടക്ക കാലം തൊട്ട് നമുക്കൊന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
3: 3.5 വയസ്സുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പഠിക്കാൻ. വീട്ടിലിങ്ങനെ എല്ലാവരോടും ആഗ്രഹം പറഞ്ഞു. അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ആ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്തിനു വേണമെങ്കിലും പൊക്കോ, എന്തിനു വേണമെങ്കിലും പഠിപ്പിക്കാം, എനിക്ക് സന്തോഷമാണ്. ഒരാൾ ഡാൻസർ വീട്ടിലുണ്ടാവുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ അങ്ങനെ ആരോഗ്യം പാരമ്പര്യമായിട്ട് ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ശരി, ഇവിടെ ഞങ്ങളുടെ വീണ്ടും തൊട്ടടുത്തായിട്ട് ഒരു സാറുണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിയടുത്താണ് പഠിച്ചത്. ഒത്തിരി നാളൊന്നും പോയില്ല, 2-3 നാള്, 1 മാസം 2 മാസമൊക്കെ പോയുള്ളു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ ഞാൻ AKM കരുവാറ്റ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനായിട്ടൊരു ടീച്ചർ വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കരുവാറ്റയിലാണ് താമസിക്കുന്നത്, സൂര്യ എന്നാണ് പേര്. അപ്പം ടീച്ചർ ഇങ്ങനെ വന്ന് ഡാൻസിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പം ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ, അതിനുശേഷം സാറിന് ശേഷം എന്നെ വേദിയിലോട്ട് ഇറക്കാൻ നോക്കുന്നത് ടീച്ചറാണ് ആദ്യമായിട്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ

0: ഇത് ഫോക്ക് ഡാൻസിന്റെ ബേസിലാണ്. ഫസ്റ്റ് ഭയങ്കര പേടിന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെ പെർഫോം ചെയ്യണം. ആദ്യം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓഡിയൻസിനെ എല്ലാവരും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വയർന്നു. പകുതി പാട്ടായപ്പോഴത്തേക്കും ഞാൻ നിന്നു. പിന്നെ ചെയ്യണമെന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കൈയും കാലൊക്കെ ശരിക്കും വരച്ചു. അത് കൊച്ച, അതുകൊണ്ട് വീട്ടിലാരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു 4-ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്കും ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ അടുത്തു നിന്ന് നേരെ മാറിയിട്ട് ഈ ടീച്ചറിനെ അപ്പോഴും ടീച്ചറിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്ലാതെ ഹരിപ്പാട് സാരംഗ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളിലോട്ട് ചേർന്നു. അങ്ങനെ അറിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ചേർത്ത് വെച്ച്. അപ്പം ടീച്ചർ അവിടെ മൂലമാണ് എൻ്റെ ഡാൻസിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ മൂലമാണ് ടീച്ചർ എന്നെ ഒരു കലാകാരി എന്ന നിലയിലോട്ട് ആക്കാൻ ടീച്ചറിൻ്റെ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞാൻ ഇത്ര ഒരു ലെവലിൽ നിൽക്കുന്നത്.
1: അപ്പോൾ ഇന്ന് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ നർത്തകി എന്ന രീതിയിൽ ഒരു 10 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പൊ പേടിയുണ്ടോ സ്റ്റേജിൽ
0: കയറുമ്പോൾ?
1: നല്ല കോൺഫിഡന്റ് ആണ്. അപ്പൊ അത്രമാത്രം ഒരു പഠനം എന്ന രീതിയിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് ആരി എത്തിയിട്ടുണ്ടല്ലോ. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെയൊക്കെ ഒരു പല സമയത്തും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളോട് കുട്ടി ഒന്ന് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളെ എല്ലാരെയും പെൺകുട്ടിയാണെങ്കിൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു രീതി ഉണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നീട് ഒരു 2 വർഷം ഒക്കെ കഴിയുന്ന ടൈമിൽ പതുക്കെ അത് സ്കിപ്പ് ചെയ്തിട്ട് പഠനത്തിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ആര്യ എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ അതിൽ തീർച്ചയായും ആര്യയുടെ ഒരു എഫേർട്ട് ഉണ്ട്, പേരൻസിന്റെയും ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു എഫേർട്ട് ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ അതിൻ്റെ പുറത്ത് ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട്. ഇപ്പൊ ഈ ഡാൻസ് ഫോം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണല്ലേ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് ആര്യയ്ക്ക് പറയാനുള്ളത്?
0: നമുക്ക് മാത്രമായിട്ട് ഒരു താല്പര്യം പോരാ, പേരൻസിന് കൂടെ ആ താല്പര്യം വേണം. അങ്ങനെയാണെങ്കിൽ ഡാൻസ് നമുക്ക് എത്ര നാളാണെങ്കിലും കൊണ്ടുപോകാം, എത്ര പ്രായമായാലും കൊണ്ടുപോകാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേരൻസിന്റെ സൈഡിൽ നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് പഠിപ്പിക്കാൻ, എന്ത് ഇപ്പൊ ഞാൻ വയലിൻ വീണ തിരുവാതിര എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു. ആ പൊക്കോ പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചോളാം പൊക്കോളാം പറഞ്ഞു. അച്ഛൻ അപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പായും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മ അപ്പൂപ്പൻ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയുടെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. നെയ്ബേഴ്സും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. 4-ാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. പിന്നെ സ്കൂൾ ടൈം വന്നപ്പോഴും നമുക്ക് അന്ന് മൂലമാണ് കലോത്സവം എന്നൊരു ഇതിലിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു ഇറങ്ങാം, ഫസ്റ്റ് സ്റ്റേജ് ആദ്യം നമുക്ക് ഒരു അരങ്ങേറ്റം പോലെ നടത്തണം. അപ്പോൾ ഭരതനാട്യമാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അതാണ് ഡാൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസ്. എല്ലാം കഴിഞ്ഞു ഭരതനാട്യത്തിലൂടെ കയറി. അപ്പം ടീച്ചർ പറഞ്ഞു നമുക്കിങ്ങനെ ഇറങ്ങാൻ ഒരു വേദിയുണ്ട്, എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ആണ് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഫസ്റ്റ് ടൈമിൽ അങ്ങനെ എനിക്ക് സെക്കൻഡോ തേർഡോ അങ്ങാണ്ട് ഉള്ളായിരുന്നു സ്കൂൾ തലത്ത്. അപ്പം എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് പേടിയെല്ലാം മാറി, ടീച്ചർ മാറ്റി എന്ന് വേണം പറയാൻ, എല്ലാം മാറി. അരങ്ങേറ്റം കഴിഞ്ഞതോടെ ഞാൻ കംഫർട്ടായി. ഓക്കെ, ഈ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഓർണമെന്റ്സ് അങ്ങനെ ഓരോരോ കാര്യത്തിനും നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്.
1: മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അല്ലേ?
0: ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ടീച്ചറിന്റെ തന്നെ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശാന്തകാന്തിയാണ് ഇത്രയും നാളായിട്ട് എന്നെ ഒരുക്കുന്നത്. നല്ലൊരു മേക്കപ്പ്, കംഫോർട്ട് ആയിട്ടുള്ള മേക്കപ്പ് വരുന്നത് ശാന്തകാന്തി തന്നെയാണ്. ടീച്ചറും ഡാൻസിന്റെ ബേസിൽ ടീച്ചർ കംഫോർട്ട് വരുമ്പോൾ മേക്കപ്പിന്റെ ബേസിൽ ശാന്തകാന്തി തന്നെയാണ് കംഫോർട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കും കൂടെ താല്പര്യം വേണം. നമ്മുടെ താല്പര്യം, പേരൻസിന്റെ താല്പര്യം, പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഡാൻസറിന് നല്ലൊരു നിലയിലോട്ട് പോകാൻ പറ്റുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം.
1: അതെ. അപ്പൊ എന്തായാലും ഈ പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ഇത്രയും കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പേരൻസിന്റെ ആരെങ്കിലും ഒരാളുടെ എങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പൊ അതാണ് നമ്മുടെ ആര്യക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം അല്ലെ, ഇപ്പൊ മോഹിനിയാട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 ഫോമിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്?
0: എനിക്ക് നന്നായിട്ടൊരു കംഫർട്ട് തോന്നുന്നത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഫസ്റ്റ് കളിച്ചിരുന്ന സമയത്തും എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭരതനാട്യത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് നല്ല താല്പര്യം കുച്ചിപ്പുടിയുടെയായിരുന്നു. ആ സ്റ്റൈല്, പിന്നെ ടീച്ചർ എക്സ്പ്രഷൻ ഇട്ട, ടീച്ചർ എക്സ്പ്രഷൻ ഇട്ടാണ് ഞങ്ങളെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ടീച്ചർ ഇങ്ങനെ തരുമ്പോൾ എനിക്ക് ഭരതനാട്യത്തിനെക്കാട്ടി മെയിനായിട്ട് തോന്നിയത് കുച്ചിപ്പുടിയാണ് എനിക്ക് കംഫർട്ട്. എൻ്റെ സ്റ്റൈലിന് അതാണ് ബെറ്റർ എന്നൊരിതിലാണ് ഞാൻ കുച്ചിപ്പുടി സെലക്ട് ചെയ്തത്. ഏറ്റവും കൂടുതലാണ് ഇഷ്ടം.
1: അതെ അല്ലേ. അപ്പൊ കുച്ചിപ്പുടിയിൽ അധികം എക്സ്പ്രസീവ് ആയിട്ട് തോന്നിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു, പുതിയൊരു അറിവാണ്. അപ്പൊ ഫാമിലിയെ പറ്റി, ഫാമിലി സപ്പോർട്ട് നല്ല രീതിയിൽ ആര്യക്കുണ്ട് എന്നാണ് ആര്യ

0: അത് ആയാവറമ്പ് ചെറുതനേലാണ്. ആയാവറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹരിപ്പാടായിരുന്നു. 5-ാം ക്ലാസ് മുതൽ 10 വരെയാണ് പഠിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്കൂളാണ് നല്ല മെമ്മറീസ് തന്നത്.
1: അപ്പൊ എന്തായാലും ഈ കലോത്സവത്തിന്റെ ഒക്കെ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എക്സാമിന്റെ കാര്യവും അല്ലെങ്കിൽ നോട്ട്സിന്റെ ഒക്കെ കാര്യം എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ?
0: ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇതും അതും കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഇതിലാണ്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം പെട്ടെന്ന് പരീക്ഷ ഉള്ള നല്ലൊരു കംഫർട്ടിലൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ പരീക്ഷ വരുന്നു, ഡാൻസ് എന്തോ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണ്, വൈകുന്നേരമാണ് സ്കൂള് കഴിഞ്ഞ സമയത്ത് ട്യൂഷൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടീച്ചറിന്റെ വീട്ടിലോട്ട് പോകുന്നത്,
1: ക്ലാസ്സിന് പോകുന്നത്.
0: അപ്പം അതും ഇതുകൂടെ എന്തായാലും ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നാണ് പറയാം.
1: എങ്കിലും ഒരുപോലെ കൊണ്ടുപോയി അല്ലേ?
0: യെസ്.
1: അപ്പോൾ പല കുട്ടികളുടെയും മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ആർട്ട് ഫോംസിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പഠനത്തിലൊക്കെ കുറച്ചൊന്നും ബാക്കിലോട്ട് ചിലപ്പോൾ പോകേണ്ടി വരുന്നു. പക്ഷെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ വളരെ മിടുക്കന്മാരാണ് അല്ലേ? അപ്പൊ ആരെയും ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ്. അപ്പൊ ഇനി വരുന്നത് പ്ലസ് ടു ആണല്ലേ. അപ്പൊ ഇനി കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ 10th പ്ലസ് ടു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആര്യ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലോത്സവ വേദികളെ പറ്റിയൊക്കെ തുടക്കകാലത്ത് എത്ര വയസ്സോട്ടാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്?
0: ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് കയറിക്കൊണ്ട്. അന്നൊരു 4.5-5 വയസ്സുള്ള സമയത്താണ് കലോത്സവത്തിന്
1: കയറുന്നത്.
0: അത് കഴിഞ്ഞ ഒരു 5-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കോൺഫിഡൻസ് ആയി. പിന്നെ 6, 7 ചെറിയൊരു ബ്രേക്ക് എടുത്തു 9-ാം ക്ലാസ് ആയപ്പം. അത് കഴിയുമ്പോൾ 10-ാം ക്ലാസ് വന്നപ്പം ഞാൻ ഈ ട്യൂഷൻ സ്കൂളെല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡാൻസിൻ്റെ ഭാഗത്തോട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു. അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓക്കെ സാറേ, 10 അല്ലേ, ഒത്തിരി പ്രഷർ ഉള്ള സമയമാണ്, കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞു. ടീച്ചർ തന്നെ 7, 5, 6, 7, 8 എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും സ്റ്റേജിൽ ഇറക്കിയിരുന്നു. ആ സമയത്തും സ്കൂൾ കലോത്സവത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സബ് ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എന്നാലും ആ സമയത്താണ് എനിക്ക് പിന്നെ അതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല, ആ പേടി വന്നിട്ടില്ല. പിന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ സ്റ്റൈൽ അവരെ കാണിക്കുമ്പം, അവരുടെ ലാസ്റ്റ് ഉള്ള ഒരു കയ്യടി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
1: അതെ. അപ്പൊ ഈ കലോത്സവത്തിലൊക്കെ സാധാരണ ചില നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഒന്നുണ്ടല്ലോ, അതായത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കളിക്കും, ഇപ്പൊ ഓഡിയൻസ് ആണെങ്കിലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഓക്കെ ആണ്, ഇതിലെ ഒരു ഗ്രേഡ് കിട്ടുമെന്ന് തോന്നിയിട്ടുള്ള അവസരത്തില് അങ്ങനെ കിട്ടാതൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ടൈമിലൊക്കെ പ്രതികരിക്കുന്നത്?
0: ചിലവര് പൈസ കൊടുത്ത് ഓഡിയൻസിനെ ജഡ്ജസിനെ മേടിക്കുന്ന ഒരു ഡാൻസില്, അതിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് നാളോട് ഇപ്പൊ പോകാത്തോണ്ടതൊന്നും പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം ആ സമയത്തും നല്ലതായിട്ട് കോൺഫിഡൻസ് ഉള്ളൊരു സമയമുണ്ട്, എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ് എന്നുള്ള സമയത്ത് പെട്ടെന്ന് വേറെ ആളുടെ ചെസ് നമ്പർ വിളിച്ചപ്പം ഷോക്കായി പോകും. അപ്പൊ പേരൻസിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിപ്രളമായി പോയി, അമ്മയ്ക്ക് സങ്കടമായി. പിന്നെ അപ്പായാണെങ്കിൽ ബാങ്കിലായിരുന്നു, അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ ഫ്രണ്ട്സും ഭയങ്കര, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവരുമായിട്ട് നിൽക്കുമായിരുന്നു, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കൂടുതൽ വഴക്കിടാനോ അങ്ങനെ ഒന്നും പോകണ്ടെന്ന് ആ പേരൻസിന് തന്നെ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പോട്ടെ സാരമില്ല, അതിനും അല്ലാതെ തന്നെ അമ്പലങ്ങളിലൊക്കെ സ്റ്റേജ് കിട്ടാറുണ്ട് പറഞ്ഞു. അങ്ങനെ കൂടെ പോകുന്നുണ്ട് പറഞ്ഞു. സാരമില്ല, ഇത് പോയാലും കുറെ സ്റ്റേജ് ഉണ്ടല്ലോ, ഡാൻസിന് മെയിൻ സ്റ്റേജ് ആണ് വേണ്ടത്, എത്രത്തോളം സ്റ്റേജ് ഇടുന്നോ അത്രത്തോളം നമ്മുടെ കാല് തഴമ്പിക്കുന്ന പറയുന്നത്.
1: അതെ. അപ്പൊ ഈ പെർഫോമൻസിൽ നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണ്, എത്ര നല്ല രീതി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതും കിട്ടാതെ വരുന്നൊന്നും അല്ല, നമ്മുടെ ആ ഒരു ഫോമിനെ അത്രയും നല്ല രീതിയിലാക്കുക അല്ലേ. അപ്പൊ പല കുട്ടികൾക്കും ആ ഒരു ടൈമിൽ, ഇപ്പൊ ചെറിയ പ്രായം ഒരു 10th അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഈ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അപ്പൊ അതിലിത് ഈ ഒരു ഇങ്ങനെയുള്ള രീതി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്വാധീനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിലെല്ലാവർക്കും ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ് ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കാണുകയുണ്ടായി, പല കുട്ടികളും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ ആര്യയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആര്യ പറഞ്ഞത്, അതിൽ നമ്മൾ വഴക്കിടാൻ പോയിട്ടൊന്നും കാര്യമില്ലല്ലേ. അപ്പോ ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ 3 ഫോമും കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്?
0: മോഹിനിയാട്ടം ഞാൻ ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 10-ന്റെ ബ്രേക്ക് എടുത്തത്. അപ്പൊ പിന്നെ ഇപ്പോഴും വെക്കേഷൻ ആയതുകൊണ്ട് പ്ലസ് ഉണ്ട്, ഇടയ്ക്കൊന്ന് പോയി. പിന്നെ വെക്കേഷൻ ഒക്കെ ആയിട്ട് വീടുകളിലൊന്നും പോയില്ലെങ്കിൽ പരാതി പറയത്തില്ലേ, അതുകൊണ്ട് ഇവിടെ കൊല്ലത്ത് വന്നു, അമ്മ വീട്ടിൽ വന്നു, പിന്നെ അപ്പച്ചിയുടെ വീട്ടിലൊക്കെ പോയി, അങ്ങനെ നിൽക്കുന്നു.
1: അപ്പൊ ഈ കലോത്സവത്തില് പങ്കെടുക്കുന്ന ടൈമില് ഫസ്റ്റ് കിട്ടണം,

0: കിട്ടണോ? നമുക്ക് സ്കൂളിൽ നിന്ന് പ്രഷറൊക്കെ ഉണ്ടാവാറുണ്ടോ?
1: ഇല്ലില്ല,
0: അങ്ങനൊന്നും ഇല്ല. അതെ, ഇപ്പൊ ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊരു ഇപ്പൊ ജില്ലാതലത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ടീച്ചേഴ്സിന്റെ ഒരു പ്രഷർ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ, അവരെല്ലാവരും കൂളായിട്ടാണ്,
1: സപ്പോർട്ടായിട്ടാണ്
0: നിൽക്കുന്നത്. ചില ടീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര പ്രഷർ കൊടുത്ത് കുട്ടികൾക്ക് അതൊരു കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളമായിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അല്ലെ. നമ്മൾ കുട്ടികളെ എപ്പോഴും കാമായിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഭാര്യയ്ക്കും അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. യെസ്. അപ്പോ നമ്മളിങ്ങനെ ആര്യയുടെ വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ആര്യ ഒരു നർത്തകി എന്ന രീതിയിലുള്ള ഒരു വേർഷൻ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് ആര്യ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോ ഇനി ആര്യയുടെ എന്താ പറയാ, ഡാൻസ് ഫോം അല്ലാതെ ഒരുപാട് ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: சாந்தனம் 90.4 FM. டவுன்லோட் அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ്. അപ്പൊ ആര്യയുടെ നർത്തന വൈഭവവും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ജേണിയിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു നർത്തകി മാത്രമല്ല ആര്യ, ചിത്രരചനയിലും അതുപോലെ വാദ്യോപകരണങ്ങളിലും എല്ലാം പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അപ്പൊ ആ ഒരു എന്തൊക്കെയാണ് മോള് പഠിക്കുന്നത്?
2: ഇതുപോലെ തന്നെ ഞാനും വീട്ടിൽ ഫസ്റ്റ് ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം പോകുമ്പം ഈ വയലിൻ ഒക്കെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. വീണ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇതും ഒന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ ആലോചിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വയലിൻ പഠിക്കാൻ പോകണം. പറഞ്ഞു ആ പൊക്കോ. അപ്പം ഞാൻ പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കംഫർട്ടായി. അവിടെ തന്നെ മാവല്ലിക്കരയെന്ന് വരുന്നൊരു സാറുണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞ. അപ്പം സാറിൻ്റെ അടുത്താണ് ഏകദേശം ഒരു 5-5.5 വർഷം പഠിച്ചു. പിന്നെ അതിനുശേഷമാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട്. അത് രാവിലെ ക്ലാസ് 7 മണി to 9 മണി വരെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഇടയ്ക്കൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെയും വീണയിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഹരിപ്പാട് ഞങ്ങളുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഇങ്ങനെ അറിഞ്ഞു. ടീച്ചർ വീണയും പഠിപ്പിച്ചു എന്നെ, പിന്നെ തിരുവാതിരയും പഠിപ്പിച്ചു. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ കുറേ സ്റ്റേജിൽ അങ്ങനെ തിരുവാതിരയ്ക്ക് പാടിയിട്ടുണ്ട്, പിന്നെ കുറേ തിരുവാതിര ചെയ്തിട്ടുണ്ട്. കുറേ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ അങ്ങനെ പരിചയമുണ്ട് തിരുവാതിരയുടെ ബേസ് ചെയ്ത്. കുറേ ചേച്ചിമാരെ ആൻറ്റിമാരെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണയാണ് എനിക്കിപ്പോഴും പോകണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും സമയം കിട്ടുന്നില്ല. ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ഒന്ന് കുറച്ചാളും കൂടെ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ.
1: അങ്ങനെ ഒത്തിരി ആർട്ട് ഫോംസും ഒരുപാട് വാദ്യോപകരണങ്ങളും, ഏറ്റവും ഇഷ്ടം വീണയാണ് അല്ലേ. അപ്പൊ അത് ഇനി തുടർന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആരൊക്കെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും പുതിയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടൊരു അറിവാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം ഒക്കെ പഠിക്കുന്നവർക്ക് നല്ല ക്ഷമയാണ് എന്നുള്ളത് സത്യമാണ്?
2: സത്യമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം മെയിനായിട്ട്. അതുമല്ല നമുക്ക് നല്ല ലെഗ് പെയിൻ, എല്ലാം ശരീരം മൊത്തം വേദനയായിരിക്കും.
1: പിന്നെ നേരത്തെ എണീക്കണം, പ്രാക്ടീസ് ടൈം ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്യണം അല്ലേ.
2: പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് മേക്കപ്പിന് ടൈം പാലിക്കുക, അതെല്ലാം നല്ലൊരു പ്രിപ്പറേഷൻ വേണം എല്ലാത്തിനും. അല്ലാതെ ഒന്നും ഇല്ലാതെ ഒരു പോക്കങ്ങ് പോയ നമുക്ക് സ്റ്റേജിൽ നമുക്ക് ചെയ്താലും കംഫർട്ട് കിട്ടത്തില്ല. കംഫർട്ട് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ.
1: അതെ. അപ്പൊ തീർച്ചയായും ക്ഷമ എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ ഈ ഒരു ആർട്ട് ഫോം ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവുണ്ട്. അപ്പൊ ആരെയും പറയുന്നത് കറക്റ്റ്.

0: ാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഇപ്പോ ഇന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോമിനെ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ.
1: ചിലവരുണ്ട്.
0: അതെ, അപ്പൊ ആരും എന്തായാലും കുറച്ച് ചിട്ടയും വട്ടയൊക്കെ ഉള്ളതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ. അതെ, അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്ക് എന്താണ് ആര്യ? ഇപ്പോൾ പേരൻസിൻ്റെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ
1: അമ്മയാണ് മെയിനായിട്ട് എന്നോട് പ്രാക്ടീസ് ചെയ്യ് നമ്മളെ പരിപാടി ഉള്ളതല്ലേ, എന്താ ചെയ്യാത്തത്, മറന്നുപോയില്ലേ, കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുവാൻ പറയാം, ക്ലാസ്സിന് പറയാം, എല്ലാം മറന്നുപോയി കാണുമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോക്കൂടെ, നന്നായിട്ടൊക്കെ അരമണ്ടിലൊക്കെ ഇരുന്ന് ചെയ്യണം എന്നൊക്കെ അമ്മയുടെ
0: ഭാഗത്തുനിന്നാണ്. അപ്പൊ അങ്ങനെ എപ്പോഴും ദിനം പ്രതി ചിലപ്പോൾ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ ഈ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണല്ലേ. അപ്പൊ അവരിങ്ങനെ പടിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഭാര്യയ്ക്കും അത് തന്നെയാണ്, അപ്പൊ വീട്ടിൽ അമ്മ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതില് ഇപ്പോ ഈ സ്റ്റേജിൽ ഒരുപാട് വേദികളിൽ ആര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോ കലോത്സവ വേദികളാണെങ്കിലും അല്ലാതെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അല്ലാതെ ഉള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടിയ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു വേദി ഏതായിരിക്കും, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവും.
1: കുറച്ചാള് മുമ്പ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറെ നാളായി, കുറെ സ്റ്റേജ് വരെയിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു വട്ടം ടീച്ചർ പ്രോഗ്രാം കാണാൻ വന്നു, ശരിക്കും ടീച്ചർ ഒരു ഒന്നും കിട്ടിയില്ല, അറിവോ ഒന്നും ആരും തന്നില്ല. പെട്ടെന്ന് ടീച്ചറിന്റെ ഒരു കോള് വന്നു, ഞാൻ വരുന്നുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിഞ്ഞപ്പോ ഇവിടെ നിന്ന് ടെൻഷനായി പോയി. ടീച്ചർ കുറച്ചുനാളോട് ഈ കലോത്സവ ഇതിലല്ലാതെ ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാമിന് അങ്ങനെ വലുതായിട്ട് വരാറില്ല. ടീച്ചറിന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് വന്നതാ, ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ടെൻഷനായിരുന്നു ടീച്ചറിന്റെ മുമ്പിൽ കളിക്കാൻ. അല്ലാതെ നമ്മൾ കോസ്റ്റ്യൂമിലല്ല സാധാ ഡ്രസ്സിൽ കളിക്കുമ്പോൾ ഓക്കെ, ടീച്ചറിന്റെ ഒരു സപ്പോർട്ട് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ ഓർണമെന്റ്സ് കോസ്റ്റ്യൂം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ടീച്ചറിനോട് കണ്ടപ്പോൾ ടെൻഷനായിരുന്നു. പിന്നെ ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിൽ നിന്ന് ചിരിക്കുന്നതൊക്കെ കാണാം. നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടീച്ചറിനെ നോക്കും, പിന്നെ അച്ഛനെവിടെ അമ്മയെവിടാ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ അമ്മയെ കണ്ട് അമ്മ ഇങ്ങനെ ദൂരത്തുമല്ല നിൽക്കണമെന്ന് ഞാൻ പറയാം, അടുത്ത് നിൽക്കല്ലേ എന്ന് ഞാൻ പറയാം. എനിക്ക് അമ്മ
0: സത്യമാണ്, ചിലർക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മുടെ സ്റ്റേജിന് തൊട്ട് ഫ്രണ്ടിലുള്ളത് ഇഷ്ടമാണ്, ചിലർക്ക് അങ്ങനല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്, ആരും കാണരുത്, നമ്മളെ അറിയാവുന്ന ആരും കാണരുത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആരും അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ.
1: അമ്മ ഇച്ചിരി ഗ്യാപ്പിട്ട്
0: നിൽക്കണം. ഇപ്പൊ ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ ആര്യ, ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു ഉള്ളിൽ ഒരു പേടി ഉണ്ടെന്ന് ആര്യ പറഞ്ഞില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ചുവട് പിഴച്ചാലോ അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടായ ടീച്ചറിന് നന്നായിട്ട് അറിയാൻ പറ്റും, അതല്ലേ പേടി. അപ്പൊ ഈ സ്റ്റേജില് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ ശ്രദ്ധ മാറിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ മറന്നു പോകുമ്പോഴോ ഒക്കെ അത് ഓഡിയൻസിനെ എഫക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
1: ഇതുവരെ കണ്ടോണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല,
0: പക്ഷെ തെറ്റിച്ചിട്ടുണ്ട്
1: ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മയ്ക്ക് പോലും മനസ്സിലാക്കും, ഞാൻ ചില സമയത്ത് തെറ്റിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ ഞാൻ തെറ്റിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ നേരെ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കാണും, എന്നിട്ട് പറയാം തെറ്റിച്ചോ ഞാൻ തെറ്റിച്ചു എനിക്കറിയാം. പക്ഷെ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല, അങ്ങനെ ഒരു ആരും മനസ്സിലായില്ല എന്നൊരിത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആർക്കും മനസ്സിലായില്ല, ഓക്കെ നല്ല കാര്യം എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കയ്യിൽ നിന്ന് ഇടും നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട്, നമുക്ക് മെയിനായിട്ട് നമ്മളൊരു ഐറ്റം എടുത്ത് പഠിക്കുമ്പോൾ പാട്ടാണ് ഫസ്റ്റ് ടീച്ചർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ആ സമയത്ത് അതിൻ്റെ സ്റ്റോറി എന്താണ്, പാട്ടിൻ്റെ ചുറ്റുവട്ടി കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് പാട്ടിൻ്റെ റിലിക്സ് ആണ് ഞാൻ മെയിനായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സ്റ്റെപ്പും എല്ലാം ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാറ്. അപ്പം പാട്ടറിയാന്നുകൊണ്ട് താളവും അറിയാം പാട്ടിൻ്റെ, അതനുസരിച്ച് തെറ്റിച്ച് കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും സ്റ്റെപ്പിട്ട് ഒരു ബാലൻസിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തെറ്റിക്കുന്നത്.
0: അപ്പം എന്തായാലും തെറ്റിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ താളത്തിലും ആ ഒരു പാട്ടിന്റെ ഒരു ഇതിലും നിന്ന് ചുവട് വെക്കണം തന്നെയാണ് അല്ലെ. അപ്പൊ ആര്യ ഇനിയുള്ള വേദികളിൽ തെറ്റിക്കാതിരിക്കട്ടെ അല്ലെ. അപ്പോ സാധാരണ ഓഡിയൻസിന് നമ്മളിപ്പോ ഒരു നമ്മുടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് നെർവസ് ആയി അത് ഓഡിയൻസിന് അറിയും. പക്ഷെ അങ്ങനെ അറിയാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. ഞാൻ ഇതിപ്പോ നേരത്തെ നമ്മൾ ശോഭന മാമിനെ പറ്റി പറഞ്ഞു, അപ്പൊ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിലും ശോഭന മാമിന് പല സമയത്തും ഈ ഔട്ട് കേൾക്കാതെ വരുന്ന ടൈമിൽ ശോഭന മാം നിൽക്കും. പക്ഷെ നിൽക്കുന്ന ടൈമിലും ഓഡിയൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ശോഭന മാമിന്റെ ഒരു ഒരു കഴിവാണല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ ആരെയും ഇങ്ങനെ ഓഡിയൻസിന് ഓക്കെയാക്കാൻ വേണ്ടി ആ ഒരു താളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം അത് തന്നെ ആക്കാം അല്ലെ. ഏറ്റവും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ്

0: അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണ്?
1: ശോഭന മാം തന്നെയാണ്. മാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഫോണിൽ റീൽസ് ഒക്കെ കാണാറുണ്ട്. പുള്ളിക്കാരത്തിയുടെ ആ ഒരു സ്ട്രക്ചർ സ്റ്റൈല്, മാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭരതനാട്യത്തിലാണ്, എന്നാലും പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചേച്ചി പറഞ്ഞ കണക്ക് ഇടയ്ക്കൊന്ന് തെറ്റിച്ചാലും ഓഡിയൻസിനെ കംഫർട്ട് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു രീതിയിൽ സ്റ്റെപ്പ് ഇടാറുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് ചില വീഡിയോയിൽ. പിന്നെ മാം ആണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം.
0: അതെ, അപ്പോ യഥാർത്ഥത്തിലും ജീവിതത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. കാര്യം ഇത്രയും ഒരു കണ്ടിന്യൂറ്റി ആണ്, ഒരു ഡാൻസ് ഫോമിൽ ഇത്രയും ഒരു എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ശോഭന മാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നും ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ ഡാൻസിനെ പല രീതിയിൽ വേൾഡ് ഗ്ലോബലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം, അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം അങ്ങനെ തന്നെ ആവാം. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഒരു ട്രഡീഷണൽ ഫോം എന്ന രീതിയിൽ, ക്ലാസിക്കൽ ഡാൻസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിലും അതിൽ തന്നെ ഒരുപാട് മിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ എന്താ പറയാ മിക്സ് ചെയ്തിട്ട് അതിനൊരു ഫാസ്റ്റ് നമ്പർ എന്ന രീതിയിലാക്കുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ആര്യയുടെ ഒരു അഭിപ്രായം എന്താണ്? ട്രഡീഷണൽ ഫോമിന് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോഴും ചെറിയൊരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അപ്പൊ അതിനോട് ആര്യയ്ക്ക് എന്താണ്, ഒരു യോജിപ്പാണോ അതോ വിയോജിപ്പാണോ?
1: എനിക്ക് അതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അവർ അറിയാത്തൊരു കാര്യം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അറിയാതെ ചെയ്തിട്ട് അത് കുറെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ല ഓക്കെ ആക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത്.
0: അതെ. അപ്പൊ ഈ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തല്ലേ. ഇപ്പൊ ഈ കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചിലരാണെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം ഇത്ര പോർഷൻ പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയും ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ആ ഒരു പഠനത്തിന്റെ ഒരു മേഖല നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ എനിക്കും ആ ഒരു സെയിം അഭിപ്രായമാണ്, അതിനൊന്ന് ഭംഗി നശിക്കാത്ത രീതിയിലാക്കുക അല്ലെ. ഇപ്പൊ റീല് ചെയ്യാനാണെങ്കിലും നമ്മളൊന്ന് ഒരു ഇൻഫ്ലുവൻസർ ആവാനോ അല്ലെങ്കിൽ വേണ്ടി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ട് കാട്ടുമ്പോഴും അതിലൊരു വൃത്തിയും ഭംഗിയും ഉണ്ടാവാൻ വേണ്ടി, അല്ലെ, ഇതൊരു നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ആണ് എന്ന രീതിയിലുള്ള ഒരു മര്യാദകൾ ആ ഒരു ഫോമിന് കൊടുക്കുക എന്നുള്ളത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. യെസ്. അപ്പോ ആര്യയും ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അത് ആര്യ ഡാൻസ് എന്തായാലും ഇത്രയും നാളായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ട് ആയിട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ അതിൻ്റെതായ ഒരു എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ.
1: അതിനാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. ചില സമയത്ത് പാട്ട് കേട്ടിട്ട് രണ്ടുമൂന്ന് ട്രിപ്പ് കേൾക്കും, എന്നിട്ട് ചിലവർ ചെയ്തേക്കുന്ന രീതികൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് എന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്.
0: അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ്?
1: ഇപ്പൊ നിലവിൽ പറഞ്ഞ ഹസ്ന, നന്ദന, അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട്. അവരാണ് എന്റെ മോസ്റ്റ് ആയിട്ട് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡാൻസിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് പ്ലസ് വണ്ണിൽ ഒരു അനുഭവം ഉണ്ട്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കലോത്സവത്തിനായിരുന്നു സ്കൂളിൽ, അതും ആയാറമ്പത്ത് പ്ലസ് വണ്ണിൽ കയറിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകും. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, വീടിന് അടുത്താണ്. അപ്പം കൂടെ പണ്ട് പഠിച്ചിരുന്ന കുറച്ചുപേരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടെ ഡാൻസ് പഠിക്കുന്നവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് തലേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയത് ക്ലാസ് കട്ട് ചെയ്തിട്ട് സ്കൂളിലെ വീണിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. തലേ ദിവസം പ്രോഗ്രാമാണ്, 9:00 പ്രോഗ്രാം, 10:00 8:00 ആയപ്പോഴത്തേക്ക് ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു കളിക്കാൻ പറ്റത്തില്ല, മുട്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയോട് വേണ്ട എനിക്ക് കളിക്കണം, കളിച്ചേ പറ്റത്തുള്ളൂ. അതും ഞാൻ എടുത്ത ഐറ്റം ഇച്ചിരി ഇരുന്നും മുട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. അപ്പം അത്രയും സ്ട്രെയിൻ കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര വിഷമായിപ്പോയി. ടീച്ചർ എന്നെ കാണാ പ്രാക്ടീസിനെ കാണാത്തതുകൊണ്ട് വിളിച്ചു. അങ്ങനെ ടീച്ചർ അയ്യോ കഷ്ടമായി പോയത്, സാരമില്ല ഇനിയും പ്ലസ് ടു ഉണ്ടല്ലോ, അപ്പം ആ സ്കൂളിൽ തന്നെ ചെയ്യണം, ഇത്രയും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ചെയ്യണം. അങ്ങനെ ടീച്ചറും സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ ഫ്രണ്ട്സും ഭയങ്കര ട്യൂഷനൊക്കെ കട്ട് ചെയ്തിട്ട് ചിലരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു നിന്നെയൊക്കെ അവിടെയൊക്കെ നോക്കി, എല്ലായിടവും നോക്കി, നിന്നെ കണ്ടില്ല, നിന്റെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്നു വന്നിട്ടും കണ്ടില്ല, ശരിക്കും വിഷമമായി പോയി. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ പേര് കണ്ടു ഫ്രണ്ട്സൊക്കെ. മെയിനായിട്ട് എന്നെ ഇപ്പം ഡാൻസിന്റെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്, ഇപ്പൊ എന്റെ ഡാൻസിന്റെ പെർഫോം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നന്ദന, ഹസ്ന അവരൊക്കെയാണ്.
0: ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഇവരാണല്ലേ. അപ്പൊ ഫ്രണ്ട്സ് ആണോ റീല് ഫോട്ടോസിലും കാര്യങ്ങളൊക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആര് തന്നെയാണോ?
1: അല്ല, ഞാനും അച്ഛനും കൂടെയാണ്. അവര് പിന്നെ പോസ്റ്റ് ചെയ്യുക ചെയ്യുവാനെടുത്ത്.
0: അപ്പൊ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ റീലും കാര്യങ്ങളും ആയിട്ട് സോഷ്യൽ മീഡിയയിലും ആരും ഇങ്ങനെ കുറച്ച് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതെ. അപ്പോ നമുക്ക് ഇങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആര്യയുടെ ഈ ഒരു ജേർണിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ശോഭന മാമിന്റെ കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞു ആര്യ. അപ്പൊ അത് പറയുമ്പോ തന്നെ ആര്യ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്ര ഇഷ്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ശോഭന മാമിനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടു?
1: അത് ഞങ്ങളുടെ തൊട്ട് വീടിന്റെ അടുത്തായിരുന്നു, പക്ഷേ അന്ന് എന്തോ പോവാൻ പറ്റിയില്ല. അത് പുള്ളിക്കാരത്തെ ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നോട്ടീസും കണ്ടു. ഞാൻ അന്നും ഇല്ല പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോണം പോണം കാണണം. അപ്പം വീട്ടിൽ നിന്ന് ആ പോവാം, ഓക്കെ ശരി പോവാം. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലെ എന്തോ ബന്ധപ്പെട്ടാന്ന് തോന്നും, അങ്ങനെ പോവാൻ പറ്റിയില്ല. അന്ന് എന്തോ വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിലെ, അപ്പൊ പോവാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും വിഷമമായി പോയി കാണാൻ പറ്റാത്തതുകൊണ്ട്. പുള്ളി നേരിട്ട് ഒരു ആ ഒരു മാമിന്റെ സ്ട്രക്ചറും സ്റ്റൈലും കാണാൻ പറ്റാന്നുള്ളൊരു ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു.
0: അതെ. അപ്പൊ ആര്യയ്ക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ. ശോഭന മാമിനെ പോലെ അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. അപ്പോ അങ്ങനെ നമുക്ക് മാമിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം അല്ലെ? യെസ്. അപ്പൊ നല്ലൊരു പാട്ട്, ശോഭന മാമിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദ ഡേ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇങ്ങനെ നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആര്യയുടെ ഒരു ജേണിയിലൂടെ ഇങ്ങനെ കടന്നു നമ്മൾ എത്തി നിൽക്കുകയാണ്. ശോഭന മാമിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആര്യ, നമ്മൾ ശോഭന മാമിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടു. ആര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നർത്തകിയാണ് ശോഭന മാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു നർത്തകി എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു സിനിമ മോഹമൊക്കെ തീർച്ചയായും കാണുമല്ലോ. ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു ചുവട് വയ്ക്കുക ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെ അത്തരത്തിലെ ഒരു സിനിമാ നടി, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ആരുടെ കൂടെ ആണ് ഒന്ന് നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒക്കെ ഒരു മോഹമുള്ളത്?
2: ശോഭന മാം ഉണ്ട്, പിന്നെ മഞ്ജു വാര്യർ. പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ട്, കിട്ടിയാൽ
1: നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ശോഭന മാമിനെ വിട്ടൊരു കളിയില്ലല്ലേ, അത്രമാത്രം ശോഭന മാം ഇങ്ങനെ മനസ്സിലാണ് ആര്യയുടെ. അപ്പോ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ 10 വർഷമായിട്ട് ആര്യയുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാൻസിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മികച്ചൊരു പെർഫോമർ എന്ന രീതിയിൽ ആര്യന്ന് കാണാം. അപ്പൊ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നടക്കാറുണ്ടോ?
2: ഇടയ്ക്ക്.
1: അപ്പോൾ എന്തായാലും ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡാൻസറിനെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പറ്റും. കാര്യം അവരുടെ എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു മുഖമായിരിക്കും. ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടൊക്കെ തോന്നാണ്. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ തന്നെ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പോൾ ആര്യയുടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ആര്യയെ പോലെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലോ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഒക്കെ?
2: ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടെന്ന് പറയാം,
1: ഉണ്ട് ഉണ്ട്. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ.
2: ഇല്ല.
1: അപ്പൊ ഈ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ ഒരു ആർട്ട് ഫോമിലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എനർജി എന്തായാലും വേണം. പക്ഷെ എങ്കിലും ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി, അത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്?
2: ടൈം പിന്നെ പ്രാക്ടീസ്, എത്രത്തോളം പറ്റുമോ അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയി ചെയ്യുക. പിന്നെ പാട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുക അത്രത്തോളം മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം, സ്റ്റെപ്പ് ഇതൊക്കെ തെറ്റാതിരിക്കുക, കോൺഫിഡൻസ് പ്രാക്ടീസ്.
1: അതെ അതെ. അപ്പൊ ഈ നേരത്തെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഒരു ഡാൻസിൽ ആര്യ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണോ അതോ സ്റ്റെപ്സിലാണോ കൂടുതൽ?
2: ഞാൻ എക്സ്പ്രഷനിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്.
1: പിന്നെ ഈ റീലും കാര്യങ്ങളും ഒക്കെ ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതില് കൊറിയോഗ്രാഫി സ്വന്തമായിട്ട് തന്നെ ആണോ ആര്യ ചെയ്യുന്നതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
2: സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്.
1: സ്വന്തമായിട്ട്
2: പാട്ട് കേട്ടിട്ട് അതനുസരിച്ച്.
1: അതിനനുസരിച്ച്

0: ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഡാൻസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഇതൊരു ഡാൻസറാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ചിലരുടെ കണ്ണുകള് കുറച്ച് എക്സ്പ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ?
1: കുറെ ഉണ്ട്. ചില കാര്യം സംസാരിക്കുമ്പോ ചിലപ്പം വാ കൊണ്ട് പറയാതെ കൈ കൊണ്ട് കാണിക്കുക, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കൈ ചലിക്കുക, അല്ലാതെ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലപ്പം കൈക്ക് എന്തെങ്കിലും ഒരു ഡാൻസിന്റെ വൈസ് എന്തെങ്കിലും ഒരു ആക്ഷൻ വരിക, മുദ്ര വരിക, അങ്ങനെയൊക്കെ
0: ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടോ?
1: കളിയാക്കാറുണ്ട്, ചിലപ്പോൾ മനസ്സിലാകത്തില്ല നീ എന്ത് പറയണേന്നൊക്കെ ചോദിക്കും.
0: അപ്പൊ ഈ പ്രത്യേകിച്ചും ഈ ഡാൻസിലൂടെ, അപ്പോ നമ്മൾ സാധാരണ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ ഡാൻസ് ഫോമിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആര്യക്ക് കിട്ടുവാണെങ്കിൽ ആര്യ അത് യൂസ് ചെയ്യുമോ? നല്ല
1: യൂസ് ചെയ്യും. അങ്ങനെ പോകുന്ന ഒരു നല്ല കാര്യം, നമുക്കറിയാവുന്നൊരു കാര്യം, അതായത് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാള് അതിലൂടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുക, അതൊരു എന്തെങ്കിലും സന്ദേശം കൊടുക്കുക, നല്ല കാര്യം തന്നെ.
0: നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആര്യ, ഈ റീൽ ഡാൻസ് അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണോ അതോ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് റീൽ ചെയ്യുന്നതാണോ ഇഷ്ടം?
1: എനിക്ക് സ്റ്റേജിലാണ്, എത്രത്തോളം സ്റ്റേജ് കയറാം അതാണ് എനിക്ക് ഏറ്റവും
0: കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന ടൈമില് നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാം അപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു റിച്വൽ ആയിട്ടോ എന്തെങ്കിലും ഒരു വാം അപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ?
1: അതാ ചെയ്യുന്നത് ഏത് പാട്ടാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് അത് ആദ്യം നന്നായിട്ട് കേൾക്കും, അതിന്റെ സ്റ്റെപ്പ് ഒക്കെ ഓർക്കും, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്.
0: അതെ. അപ്പൊ ഈ ഇനിയിപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ അവർക്ക് ആര്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ എന്ന രീതിയിൽ ആര്യക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ് അവര് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാൻസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ?
1: നമുക്ക് സമയം, ഡാൻസിന് ഒരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ചെയ്യുക, അല്ലാതെ ഈ ഡാൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പം അല്ലാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തിയറീസ് അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാതെ ഡാൻസിനൊരു സമയം, സ്കൂളിലെ കാര്യം പഠിക്കുക ഒരു സമയം, ട്യൂഷനിൽ, അങ്ങനെ അങ്ങനെ ഓരോ സമയം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുമല്ല നമുക്ക് നമ്മൾ അതിൽ അലിഞ്ഞ് ചേരണം, എത്രത്തോളം ഡാൻസിൽ നമ്മൾ അലിയുന്നു അത്രത്തോളം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാനും പറ്റും, അവർ ഐസ് ക്യാച്ച് ചെയ്യാനും, അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെർഫോം ചെയ്യുമ്പോൾ.
0: അതെ. അപ്പൊ എനിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആര്യ. കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്ന ടൈമിൽ അത്രയും ഒരു ആഴത്തിൽ ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കുക അല്ലെ, അപ്പൊ അങ്ങനെ ആ ഒരു ആർട്ട് ഫോമിനെ നല്ല രീതിയിൽ മികച്ചു കൊണ്ടുവരാം. അപ്പൊ എനിക്ക് ആര്യയുടെ ആ ഒരു അഭിപ്രായത്തിനോട് വളരെ വലിയ രീതിയിൽ യോജിപ്പുണ്ട്. പിന്നീട് സമയമെടുത്ത് ഇപ്പൊ ഒരു ചിട്ടയോട് കൂടിയുള്ള ഒരു പഠനമായിരിക്കണം അല്ലെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചിട്ടയിൽ അത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആര്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കുട്ടി ഡാൻസേഴ്സിന് കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന രീതിയിൽ. അപ്പൊ ഈ പല കുട്ടികളും നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, പഠനം ക്ലോസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് നല്ല ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ആയിരിക്കാം, പക്ഷെ എന്തോ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അതിനെ മുറിച്ച് ആ ഒരു ഫോമിനെ മുറിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയോടെ എന്താണ് ആര്യക്ക് പറയാനുള്ളത്?
1: അവർക്ക് താല്പര്യം തോന്നാത്ത ഒരു കാര്യം ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യം തോന്നിയില്ലെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും അവരവരുടെ കംഫർട്ട് അനുസരിച്ച്, അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടും വീട്ടുകാരുടെ പ്രഷറിൽ നിർത്തുക അതൊന്നും നല്ല കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതും ചെയ്യുക, അതുമല്ല പഠിത്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിൽ അതും ഇതിന്റെ കൂടത്തിൽ കൊണ്ടുപോകുക എന്നൊരു രീതിയിലാണ് എനിക്കും ഇഷ്ടം.
0: അപ്പൊ ഈ ഡാൻസ് ഒത്തിരി വേദികളിൽ ഇങ്ങനെ സജീവമായിട്ട് ആര്യ തുടരുകയാണ്. അപ്പോ ഇതില് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടൈമിൽ ആരായിരിക്കും ആദ്യം വിളിച്ച ഇന്നത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്?
1: ആദ്യം കാണുമ്പോ അമ്മയുടെ തന്നെ പറയുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നു, തെറ്റിച്ചില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നേരെ ഇറങ്ങിയിട്ട് അമ്മയുടെ ആദ്യമേ കയറുന്നതിന് മുമ്പ് പറയും പുറ വന്ന് നിൽക്കണം, വെള്ളം കൊണ്ട് വരണം, പുറ വരണം എന്ന് പറയും. അപ്പം അപ്പ എപ്പോഴും ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം, എൻ്റെ എല്ലാ വീഡിയോ ഉണ്ട് കയ്യിൽ. അപ്പം എത്ര വലുതായാലും അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ എപ്പോഴും ഏതൊക്കെ സ്റ്റേജ് ഉണ്ടോ അവിടെയൊക്കെ പോകുമ്പോഴും വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. അതുകൊണ്ട് വേറെ എല്ലാ പേരൻസിനും അറിയാം ആര്യയുടെ അച്ഛൻ വന്ന് വീഡിയോ എടുക്കും, അങ്ങനെ എല്ലാവരും പറയും. അമ്മയോടാണ് കൂടുതൽ ഞാൻ ഇന്ന് ഓക്കെ ആയിരുന്നു കളിച്ചത്, അണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അപ്പായോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ സാധാരണ അമ്മ കുറച്ച് അകലം പാലിച്ച് സ്റ്റേജിന് ഫ്രണ്ടിൽ അകലം പാലിച്ച് നിൽക്കണമെന്നല്ല ആര്യ നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ എങ്കിലും ലാസ്റ്റ് അമ്മയടുത്താണ് ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ സാധാരണ ഈ പാട്ടൊക്കെ പാടുന്നത്

0: ടൈമിൽ സ്ട്രെയിറ്റ് നോക്കി നമ്മൾ ഏറ്റവും ആ എൻഡിൽ നിൽക്കുന്ന ആളെ നോക്കി പാടണം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിലേക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ആരും എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അടുത്തിരിക്കുന്ന ആൾക്കാരാണോ അതോ ഫുൾ ഓഡിയൻസിനെ കവർ ചെയ്യാറുണ്ടോ?
1: നമുക്ക് സ്റ്റേജ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതലും ചിലവർ സ്റ്റേജ് കവർ ചെയ്യത്തില്ല, കുറച്ച് ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ ടോട്ടലി സ്റ്റേജ് കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഓഡിയൻസ് ഈ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നവരുണ്ട്. അപ്പം ചില കണ്ണുകൾ ക്യാച്ച് ചെയ്യും ഞാൻ ചില സമയത്ത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പം സൈഡിലായിരിക്കും. അങ്ങനെ നല്ലൊരു അങ്ങ് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും നല്ല ഒരാളുടെ കണ്ണ് ക്യാച്ച് ചെയ്യും ചിലപ്പോൾ എനിക്ക്. ആ സമയത്ത് ഞാൻ ചിലപ്പം അങ്ങോട്ട് ഇൻവോൾവ് ആയി പോകും. അതൊരു നല്ലൊരു കാര്യമാണ്, നമുക്ക് ചൂടെ ഇത് കിട്ടും, സ്ട്രെങ്ത് കിട്ടും കളിക്കാൻ, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ.
0: അതെ അതെ. അപ്പൊ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ണിൽ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ആണ് അല്ലേ? അതെ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു ടിപ്പ് കൂടിയാണ് ആര്യയുടെ, അപ്പൊ നമ്മുടെ കുഞ്ഞ് ഡാൻസേഴ്സിനൊക്കെ ഒരു ടിപ്പ് കൂടിയാണ്. നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഫേസിനെ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് ആര്യ പറയുന്നത്. അപ്പോൾ ആര്യയുടെ ഒരു ജേണിയിൽ ഇപ്പോഴും തുടർന്നും ആര്യ ആ ഒരു പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടും ഒരുപാട് വലിയ വലിയ വേദികളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആര്യയുടെ ഒരു സ്വപ്നവേദി, ഒരു സ്വപ്നവേദി എന്ന് പറയാനാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും ഇനി ഒരു ഡ്രീം ലാൻഡ് എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്ന എന്തായിരിക്കും ഈ ഡാൻസിൽ തന്നെ?
1: ഡാൻസിൽ കൂടുതൽ എനിക്ക് കുച്ചിപ്പുടി നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ഒരു ആവറേജ് ആയിട്ട് പഠിക്കാൻ, ഇപ്പൊ ഡാൻസ് സ്കൂളിലൊക്കെ പഠിക്കാൻ്റെ ഒരു ആവറേജ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കലാമണ്ഡലം, അങ്ങനെ കലാക്ഷേത്രം, അങ്ങനെ അവിടെ പോകേണ്ടി വരും. അപ്പൊ അതിനോട് താല്പര്യമുണ്ട്. അങ്ങനെ എല്ലാം കിട്ടുവാണെങ്കിൽ, അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് കുച്ചിപ്പുടിയോടാണ് കൂടുതലും, അത് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാൻ പറ്റണേ എന്നൊരു ഇതിലാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോവും. അതുകൊണ്ട് തന്നെ പിന്നെ ജോലി സംബന്ധമായി എന്തായാലും ജോലി നോക്കേണ്ടി വരും. വീട്ടിൽ നിന്നും പ്രഷർ വരും, എന്തായാലും പ്ലസ് ടു കഴിയുമ്പോൾ ജോലി നോക്കണം, ഇതിൻ്റെ പുറകെ കൂടെ എന്നൊക്കെ പറയും. അപ്പം ജോലി രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ്, എത്ര പ്രായമായാലും ഇത് കളിക്കണം എന്നാണ് ആഗ്രഹം.
0: അതെ. അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു ഡാൻസർ എന്ന രീതിയിൽ തന്നെ മൂവ് ചെയ്ത് ഒരു വലിയൊരു വേദി ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു സ്വപ്നം കൂടെ ഉണ്ട്, മറ്റെന്തെങ്കിലും പഠന മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ഉന്നതി ഉണ്ടാവണം അല്ലേ? അപ്പം രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം അല്ലേ ഇപ്പോൾ നിലവിൽ? അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ സാധിക്കട്ടെ, നല്ലൊരു ഡാൻസറായിട്ട് ആര്യ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആര്യ, ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നർത്തകി എന്നത് മാത്രമല്ല, ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ആര്യ. ഒരുപാട് വാദ്യോപകരണങ്ങളുടെ ആ ഒരു പഠനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിത്രരചനയിലും വരയ്ക്കാനും നല്ല രീതിയിൽ കഴിവുള്ള ഒരു കുട്ടിയാണ് ആര്യ. അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്, ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആര്യയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്, ആര്യ വെങ്കിടേഷ്, നർത്തകി ആയിട്ടുള്ള ആര്യ വെങ്കിടേഷിൻ്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയെ പറ്റിയും നൃത്തത്തിനെ പറ്റിയും മറ്റ് നിരവധി കഴിവുകൾ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ആര്യ വെങ്കിടേഷ്. അപ്പോൾ ആര്യ, ലാസ്റ്റ് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡാൻസർ എന്ന രീതിയിൽ ഫോം ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് എത്രമാത്രം കണക്റ്റീവാണ്, എത്രമാത്രം ലൈഫിനെ ആര്യയുടെ ഈ ഡാൻസ് ഫോം മനോഹരമാക്കുന്നുണ്ട്?
1: ലൈഫ് സ്റ്റൈൽ മനോഹരമാക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഡാൻസിൻ്റെ ഒരു രീതിയിൽ പോവാണെങ്കിൽ എനിക്കെൻ്റെ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഡാൻസിൻ്റെ പാട്ട് കേട്ടാണെങ്കിലും മതി. ചില സമയത്ത് എന്തെങ്കിലും ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, എനിക്ക് കംഫർട്ട് അല്ലായിരിക്കുക, അങ്ങനൊക്കെ ആ സമയത്ത് ഡാൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന സമയത്തോ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് ഒരു ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം.
0: അതെ, ഒരു നർത്തകി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നുണ്ടല്ലേ, പലർക്കും ആഗ്രഹിക്കുന്ന ഒരു ഒരു കളർഫുൾ ആണ്, ഒരു നർത്തകി എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആണല്ലേ. അപ്പൊ അതിൽ തീർച്ചയായും ആര്യ എന്ന ഒരു പെൺകുട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മൂവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു താരമായിട്ട് ഇങ്ങനെ എത്തി നിൽക്കുന്നതിൽ അല്ലേ. അപ്പൊ ആര്യക്ക് എന്താണ് റേഡിയോ സാന്ത്വനത്തെ പറ്റി പറയാനുള്ളത്?
1: ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഈ ആർ ജെസിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള എൻ എം പിള്ള സാറിനും ഇവിടുത്തെ എന്നെ ഇപ്പോൾ എന്നോട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദരി ചേച്ചിക്കും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിനെല്ലാം വിളിച്ചത്. താങ്ക് യു സോ മച്ച്.
0: യെസ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആര്യ. അപ്പോൾ ഇനിയും ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കേൾക്കുന്ന ടൈമിൽ യെസ് ആര്യ ആ ഒരു പൊസിഷനിൽ എത്തിയെന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റ് മനോഹരമായിട്ടുള്ള നിരവധി കുട്ടി പ്രതിഭകളുടെ കഥകളും കുഞ്ഞു വിശേഷങ്ങളും അവരുടെ കലാവൈഭവങ്ങളിലൂടെ അടുത്ത അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ.

0: ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: Music with Radio Sandhvanam 90.4 FM.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കരകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനി. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചുകുട്ടികളെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരു വലിയ ശബ്ദത്തിന്റെ രഹസ്യം ഈ കുഞ്ഞു കഥയുടെ പേരിതാണ് കേട്ടോ. മഴക്കാലമൊക്കെ മാറി, മഴ മാറി വേനൽ വന്നു. അങ്ങനെ ആ കാട്ടിൽ വേനൽക്കാലം എത്തി. മിക്കവാറും എല്ലാ തടങ്ങളും വറ്റിവരണ്ടു. ദൂരെ ഒരു തടാകത്തിൽ വെള്ളമുണ്ടെന്നും കേട്ടിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഒരു സിംഹം ചെന്നു. പെട്ടെന്ന് ആ തടാകക്കരയിൽ നിന്നും വലിയൊരു ശബ്ദമുണ്ടായി. സിംഹം പേടിച്ചു. കാട്ടിലെ രാജാവാണേ, അപ്പൊ രാജാവിനും പേടിയുണ്ട്. ആ സിംഹം പേടിച്ചു പിന്മാറി. പിന്നെയും ആ ശബ്ദം ഉയർന്നു. നോക്കിയിട്ട് അവിടെ എങ്ങും ആരെയും കാണാനുമില്ല. സിംഹത്തിന് ഭയങ്കര പരിഭ്രമമായി. ഏ, ഈ കാട്ടിലെ രാജാവ് ഞാനല്ലേ? എന്നിട്ട് എന്നേക്കാൾ വലിയ ഒരു ഭീകര ജീവി ഇവിടെയുണ്ടോ? അവൻ എന്ത് ചെയ്തെന്നറിഞ്ഞോ? ഒരിടത്തേക്ക് മാറി ഒളിഞ്ഞിരുന്നിട്ട് നോക്കി. അപ്പോഴാ എന്താ കാണുന്നത്? ഒരു തവള മെല്ലെ ചാടി ചാടി കയറി വന്നു. സിംഹത്തിന് വലിയ നാണക്കേട് തോന്നി. താൻ വലിയ രാജാവാണെന്ന് അഭിമാനിച്ച് നടക്കിയില്ലേ? പക്ഷെ ഒരു തവളയുടെ ശബ്ദം കേട്ട് താൻ പേടിച്ചു പോയല്ലോ എന്ന കാര്യം ഓർത്തപ്പോ അവന് നാണക്കേട് തോന്നി. കഷ്ടം, ഒരു തവളയ്ക്ക് തന്നെ പേടിപ്പിക്കാനായല്ലോ. കണ്ടാലോ, ഒരു വിരലോളമല്ലേ ഉള്ളൂ ഇവൻ, പക്ഷെ ഇവന്റെ ശബ്ദം എന്തോ ഒരു കടുത്തത് എന്നും പറഞ്ഞ് ഒറ്റയടിക്ക് സിംഹം എന്ത് ചെയ്തു? ആ തവളയെ കൊന്നുകളഞ്ഞു. അപ്പോ ഒരു തവളയുടെ കരച്ചില് കേട്ട് ഭയന്നു പോയ സിംഹം എന്ത് ചെയ്തു? ആ തവളയെ അങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ തടാകത്തിലിറങ്ങി വെള്ളവും കുടിച്ച് തന്റെ വഴിക്ക് പോയി. അപ്പോൾ ഒരു ചെറിയ ജീവിക്കും വലിയ ജീവികളെ പേടിപ്പിക്കാനാകും എന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. കാരണം എന്താ? ഈ തവളയുടെ പേക്രോം പേക്രോം എന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു വിരസത തോന്നും അല്ലേ. അത് തന്നെ ഇവിടെ നടന്നത്. അപ്പൊ സിംഹത്തിന് ദേഷ്യവും വന്ന്, ഈ ചെറിയ ജീവി എന്നെ പേടിപ്പിച്ചല്ലോ, അതുകൊണ്ടെന്താ അവനെ അങ്ങ് കൊന്നു കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇന്ന് ഈ കുഞ്ഞു കഥ ഇവിടെ നിർത്തട്ടെ. നാളെ വേറെ ഒരു കഥയായിട്ട് വരാം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമത്തിൽ കല, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭകളെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അണിനിരത്തുന്നത്. നിരവധിയായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിവിധ പ്രതിഭകളെ ഞങ്ങൾ സമാഗമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നത് നടക്കൽ ഹരിലാലാണ്. കൊറിയോഗ്രാഫർ, പെർഫോമർ ഒക്കെയാണ് അദ്ദേഹം. 30 വർഷമായി നൃത്ത അധ്യാപന രംഗത്ത് നിലയുറപ്പിച്ച അദ്ദേഹത്തിന് റേഡിയോ സാന്ത്വനം 90.4 FM ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: സുഖമാണോ?
1: സുഖം.
0: ഒത്തിരി സന്തോഷം ഇന്ന് ഇവിടേക്ക് എത്തിയതിന്.
1: സന്തോഷം.
0: നാട്?
1: എന്റെ നാട് കല്ലുവാതുക്കലിന് അടുത്തുള്ള നടക്കൽ.
0: 30 വർഷമായി ഇങ്ങനെ.
1: 30 വർഷമായി.
0: നമുക്ക് ആദ്യമായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിനു മുന്നേ നമ്മുടെ ബാല്യം, അച്ഛൻ, അമ്മ, ഒരു ഗുരുത്വം ആണല്ലോ നമുക്ക് പ്രധാനം കലയിൽ എല്ലായിടത്തും.
1: ബാല്യം, കൗമാരം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളെയും പോലെ തന്നെ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു ബാല്യമായിരുന്നു എൻ്റേത്. വളരെ ബാല്യത്തിൽ തന്നെ നൃത്തത്തോട് വല്ലാത്തൊരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. അത് വീട്ടുകാർക്കും എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു. കുറേച്ചെ കുറേച്ചെ പഠിച്ചു വന്നു എങ്കിലും വലിയ വേദികൾ പെർഫോം ചെയ്യാനോ ഒരു ഇന്നത്തെ പോലെ ഒരു മത്സരങ്ങൾക്ക് പങ്കെടുക്കാനോ ഉള്ള അവസരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. 10-40 വർഷത്തിന് മുമ്പുള്ള കഥയല്ലേ. അപ്പോൾ ഇന്നത്തെ അത്രയും ഒരു എന്താ പറയുക, സ്വീകാര്യത അന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത് ആ കാലത്ത് അത്ര സാധാരണമായിരുന്നില്ല. പിന്നീട് സിനിമ, പ്രശസ്ത സിനിമാ താരമായ വിനീതിൻ്റെ വരവോടുകൂടിയാണ് പുരുഷന്മാരുടെ നൃത്തത്തെ, കമലഹാസൻ്റെയൊക്കെ ഒരു വരവോടുകൂടിയാണ് പുരുഷന്മാരുടെ നൃത്തം ഇന്നത്തെ നിലയിലേക്ക് സ്വീകരിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കാലങ്ങളിൽ ആൺകുട്ടികൾ നൃത്തം ചെയ്യുമ്പോൾ അയ്യേ അത് വേണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചു
0: നൃത്തരംഗത്തേക്ക്
1: വന്നത്.
0: ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്?
1: ആദ്യകാലങ്ങളിൽ ശാസ്ത്രീയമായ ഒരു പരിശീലനം ഒന്നും ലഭിച്ചിരുന്നില്ല. അടുത്തുള്ള ചെറിയ ചെറിയ ഗുരുക്കന്മാരൊക്കെ എടുത്ത് കുറേശ്ശെ പഠിച്ചിരുന്നു എങ്കിലും ശാസ്ത്രീയമായ ഒരു പരിശീലനം എനിക്ക് ലഭിച്ചത് ഒരു 15 വയസ്സിനൊക്കെ ശേഷം.
0: ആരായിരുന്നു ഗുരു?
1: ശരിക്കും എൻ്റെ ആദ്യ ഗുരു എന്നെ വേദിയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് വേളമാനൂർ രാജൻ.

0: നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിലും എൻ്റെ ഒരു പഠനകാലത്ത്, അതായത് ഞാൻ കൊല്ലം എസ് എൻ കോളേജ് ഡിഗ്രി
1: 50 വർഷം എന്ന് പറയുമ്പം സാറിന്റെ പഠനവും അധ്യാപനത്തിന് 30 വർഷവും.
0: അതെ അതെ, 30 വർഷമായി ഞാൻ പഴയ കലാരംഗത്ത് സജീവമായി. ഞാൻ എൻ്റെ പ്രായം ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. വളരെ ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പം കൊല്ലം എസ് എൻ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ശാസ്ത്രീയമായി ഇതിനെ പഠിക്കാനും സീരിയസ് ആയി, ഇത് ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കുന്നതും അത് സീരിയസ് ആയി പഠിക്കാൻ ശ്രമിക്കുന്നതും അപ്പോഴാണ്. സീരിയസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം, അത് പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യവും കിട്ടി. അതെൻ്റെ ഗുരു തന്നെ എന്നോട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. പാൺകുട്ടികളൊക്കെ പഠിക്കാൻ വരുമ്പോൾ എന്നെ ഏൽപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയും. അതൊരു ചെറിയ എക്സ്പീരിയൻസ് ആയി തുടങ്ങി. വളരെ വേഗം തന്നെ ഞാൻ ഒരു നൃത്ത അധ്യാപകനായി അറിയപ്പെട്ടു. ഒരു 25 വയസ്സിനുള്ളിൽ തന്നെ ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെ പെട്ടെന്ന് കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ നേടി തുടങ്ങിയപ്പോൾ ഒരു ഭാഗ്യം ഉള്ള ഒരു അധ്യാപകൻ എന്നുള്ള ഒരു ലേബൽ എനിക്ക് കിട്ടി. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇക്കാലം അത്രയും കലോത്സവത്തിൽ സജീവമായി നൃത്തം പരിശീലിപ്പിക്കുന്ന പ്രൈസ് കിട്ടുന്ന ഒരു അധ്യാപകൻ എന്നൊരു ലേബൽ കിട്ടി, അതൊരു ഭാഗ്യമായി കാണുന്നു.
1: ഒരു ചോദ്യം മനസ്സിൽ, നമ്മൾ ഏതൊരു വ്യക്തിക്കും പഠനമായാലും കലയായാലും ഏതൊരു മേഖലയിലായാലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഉണ്ടാകും. നമ്മളെ ഈ ഒരു നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിലെ ചില വഴിത്തിരിവുകൾ എല്ലാ വ്യക്തികൾക്കും, ആ ഒരു വഴിത്തിരിവ് നമുക്ക് കാണിച്ചു തന്ന, നമ്മെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ഗുരു നമ്മുടെ മുന്നിലുണ്ടാകും. ഒരു അങ്ങനെ ഓർക്കുന്ന ആ വ്യക്തി ആരെയാണ്?
0: അങ്ങനെ ഓർക്കാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് കലാക്ഷേത്രയിലെ നൃത്ത വിഭാഗം അധ്യാപികയായിരുന്ന കലാക്ഷേത്രം ഗംഗാത്തമ്പി. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പത്മശ്രീ ഒക്കെ നേടിയ മടവൂർ വാസുദേവ മാസ്റ്റർ, കഥകളി ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ മകളാണ്. ഞാനൊരു 2006 ആണ് ടീച്ചറിനെ പരിചയപ്പെടുന്നത്. അവിടം തൊട്ടാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിന്റ്. ശാസ്ത്രീയമായി പഠിക്കുക എന്നതിനൊപ്പം ഒരു അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യകത എന്നെ ബോധ്യപ്പെടുത്തുകയും തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായിട്ടുള്ള കലൈക്കാവിരി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ഭാരതദാസൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കലൈക്കാവിരി കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് ഭരതനാട്യത്തിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എന്നെ ചെയ്യിപ്പിച്ചത്. നിർബന്ധപൂർവ്വം നീ അത് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയാൽ മാത്രമേ ഒരു നൃത്താധ്യാപകന് വിലയുണ്ടാകൂ എന്നെ ബോധ്യപ്പെടുത്തി തന്നത് ഗംഗാത്തമ്പി മാഡമാണ്.
1: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ ചിലപ്പം ചിലയിടങ്ങളിലൊക്കെ നമ്മളെ മാറ്റി നിർത്തുകയോ തഴയപ്പെട്ടുകയോ ഒക്കെ ചെയ്താൽ, പക്ഷെ അവിടെയൊക്കെ നമ്മളെ അക്കാഡമിക്കലി നമ്മൾ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് നിവർന്ന് നിന്ന് പറയാൻ പാകത്തിന് നമ്മളെ പരുവപ്പെടുത്തി എടുക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാകും.
0: തീർച്ചയായും അതാണ് ഞാൻ ഗംഗാത്തമ്പി ടീച്ചറിന്റെ പേര് തന്നെ പറയാൻ കാരണം. അപ്പം അതിനുശേഷമുള്ള എൻ്റെ ലൈഫും അതിനു മുമ്പുള്ള ലൈഫും രണ്ടും രണ്ടായിരുന്നു. അക്കാഡമിക്കലി ഞാൻ ക്വാളിഫൈഡ് ആണ്, ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള വ്യക്തിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് വലിയ വലിയ വേദികളിൽ ജഡ്ജിങ് പാനലിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യം, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള കലോത്സവങ്ങളിൽ ജഡ്ജായി വന്നിരിക്കാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് എനിക്കത് വലിയ ഉപകാരമായിട്ടുണ്ട്.
1: ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ 30 വർഷമായി അധ്യാപന രംഗത്ത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയുമ്പോൾ, ഈ നമ്മുടെ രാഗവും താളവും ലയവും ഒക്കെ ഇങ്ങനെ അലിഞ്ഞു ചേർന്നുള്ള ഈ ഒരു ജീവിതത്തിൽ അങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണല്ലോ സാർ. അപ്പം വർഷങ്ങളായി കലോത്സവ വേദികളിൽ സജീവമായി കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. അതിലൊക്കെ നിരവധി വെല്ലുവിളികളും നിരവധി സ്വാധീന ശക്തികളും നമ്മളൊക്കെ കേൾക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ആ ഒരു വേദികളിൽ നിന്നൊക്കെ നിരവധിയായ അനുഭവങ്ങൾ ഹർലാൽ സാറിന് പറയാനുണ്ടാകും. ഒരുപാട് 30 വർഷമില്ലേ. അപ്പം അതുപോലെ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എല്ലാ വേദികളിൽ നിന്നും, അതായത് ഫസ്റ്റ് പ്രൈസോടുകൂടി പുറത്തു വരുന്ന കുട്ടി എപ്പോഴും ഹർലാൽ സാറിൻ്റെതായിരിക്കും എന്നൊരു അറിവ്.
0: അതൊരു ഭാഗ്യമായി കാണുന്നു.
1: അതിനെ കുറിച്ചൊക്കെ ഒന്ന്.
0: അതെ, ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്ന കാലത്തുള്ള കലോത്സവമല്ലെന്ന്, കലോത്സവം വളരെയധികം മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പക്കവാദ്യത്തോടുകൂടിയാണ് കുട്ടികളെ, ലൈവ് ഓർക്കസ്ട്രയോടുകൂടിയാണ് ശാസ്ത്രീയ നൃത്തങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് അവസ്ഥ മാറി. ഇന്ന് ഒരു ഓഡിയോ CD ഉണ്ടെങ്കിൽ ആർക്കും പഠിപ്പിക്കാം പഠിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അന്ന് പക്കവാദ്യത്തിനൊപ്പം നൃത്തം ഒരു കുട്ടി അവതരിപ്പിക്കണം, നട്ടുവാങ്കം എന്ന് അവർ കൃത്യം ഗുരു തന്നെയാണ് വേദിയിൽ ചെയ്യേണ്ടിയിരുന്നത്, ജതികൾ വേദിയിൽ തന്നെ പറയുക. അപ്പം ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു വോക്കൽസ് വോക്കൽ അതുപോലുള്ള മൃദംഗം ഇവയൊക്കെ കൊണ്ടുവന്ന് അത് കോർഡിനേറ്റ് ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുക എന്നത്

0: നിസ്സാര കാര്യമല്ല. നല്ല പ്രാഗൽഭ്യം നേടിയ അധ്യാപകർക്ക് മാത്രമേ അന്ന് സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല, വളരെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ കലോത്സവം അന്നത്തെ അവസ്ഥയല്ല. അന്ന് അർഹതപ്പെട്ട കുട്ടികൾ മാത്രമേ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് എത്തുമായിരുന്നുള്ളൂ. ഇത്രയധികം കോലാഹലങ്ങളോ സ്വാധീനങ്ങളിലൂടെ പ്രൈസ് പോകുന്ന അവസ്ഥയൊന്നും അന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ശരിക്കും 2006 ഇത് CD മാറുന്ന ഒരു CD മാത്രം മതി, ഇനി പിന്നണിപ്പാട്ടുകാരും ആവശ്യമില്ല എന്ന് ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു. എറണാകുളത്ത് വെച്ച് നടന്ന കലോത്സവത്തിലാണ് ആദ്യമായി സംസ്ഥാന തലത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. അതോടുകൂടി ഇതിൻ്റെ സ്വഭാവം മാറി, ഇതിൻ്റെ രൂപം മാറി, ആർക്കും എന്തും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് കലോത്സവം മാറിക്കഴിഞ്ഞു. അന്ന് പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപകർ മാത്രമാണ് കുട്ടികളെ വേദിയിൽ പങ്കെടുപ്പിച്ചിരുന്നത്. ഇന്ന് കണ്ടു നിന്നവർ ആർക്കും കയറി ഒരു കുട്ടിയെ പഠിപ്പിക്കാം, മത്സരത്തിന് കൊണ്ടുവരാം, അത്യാവശ്യം സ്വാധീനം ഉണ്ടായാൽ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മിടുക്കരായിട്ടുള്ള പ്രഗത്ഭരായ പല അധ്യാപകരും കലോത്സവ രംഗം വിട്ട് അവർ അവരുടേതായ പ്രോഗ്രാമുകളും കുട്ടികളെ പഠിപ്പിക്കലും മാത്രമേ ഒതുങ്ങിപ്പോയി. കലോത്സവങ്ങളിൽ പലരും, ഇപ്പോൾ സത്യഭാമ ടീച്ചർ, റിഗാട്ടെ അഗ്രിയ ചന്ദ്രൻ, ഡോക്ടർ നീന പ്രസാദ് ടീച്ചർ, ഇവരാരും ഇപ്പോൾ കലോത്സവങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല.
1: ഞങ്ങളുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കുട്ടിയെ മാനസികമായി തകർക്കുന്നു, രക്ഷിതാക്കളെ വേദിയിൽ കരയുന്നു, കുട്ടികൾ കരയുന്നു. ഇങ്ങനെ മിക്ക മത്സര വേദികളിലും ഈ ഒരു സ്വാധീനം ആണ് നമ്മൾ കാണുന്നത്.
0: സ്വാധീനത്തിന്റെ ഒരു കാരണം കുട്ടികളിൽ അമിതമായ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവണത. ആ കുട്ടിയുടെ കഴിവ് എന്നതിലുപരി നീ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് നൃത്തം പഠിക്കുന്നത് എന്ന ഒരു പ്രവണതയിലേക്ക് രക്ഷകർത്താവും ഈ ഗുരുക്കന്മാരും. ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിയുടെ ഗുരു എന്നറിയപ്പെട്ടാൽ സമൂഹത്തിൽ വലിയ വില കിട്ടും. സമൂഹത്തിൽ ഇപ്പോൾ ഇന്ന് വരെ ഒരു എന്താ മാസം 1000 രൂപയ്ക്ക് ഒരു കുട്ടിയെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഒരു ഒന്നാം സ്ഥാനം സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ കിട്ടിയെന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അധ്യാപകൻ്റെ നിലവാരം അല്ലെങ്കിൽ ഗ്രേഡിംഗ് കൂടിക്കഴിഞ്ഞു. അദ്ദേഹം പിന്നെ പറയുന്ന ഫീസ് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്. കാര്യം സമ്മാനം കിട്ടുന്ന അധ്യാപകരുടെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത. അതുകൊണ്ട് തന്നെ കുട്ടികൾ മാനസികമായി വളരെ സമ്മർദ്ദത്തിലാണ്. കാര്യം നീ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്, ഞാൻ ഇത്രയും പണം ചെലവാക്കി നിനക്ക് ഒന്നാം സ്ഥാനം കിട്ടുക, ഈ ഒരു ബൂസ്റ്റിങ്ങിലാണ് കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മത്സരങ്ങൾക്ക് വരുമ്പോൾ പിന്നിലേക്ക് കുട്ടി സെക്കൻഡോ തേർഡോ പൊസിഷനായാലും അത് അംഗീകരിക്കാൻ കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെയുള്ളവരോ തയ്യാറല്ല. ഇപ്പം 20 പങ്കെടുത്ത ഒരു മത്സരത്തിൽ ഒരാൾക്ക് മാത്രമേ ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയൂ. ഇപ്പം രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചെറുതായിപ്പോയി, അത് കുറച്ചിലായിപ്പോയി കുട്ടിക്കും നൃത്ത അധ്യാപകനും. അപ്പം തീർച്ചയായും ആ കുട്ടി പൊട്ടിക്കരയുന്നു, പ്രതികരിക്കുന്നു. അപ്പം അത് കണ്ടു നിൽക്കുന്ന ആൾക്കാരുൾപ്പെടെ ജഡ്ജസിന് നേരെ വാളോങ്ങുന്ന അവസ്ഥയുണ്ട്. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല.
1: താങ്കളൊരു കൊറിയോഗ്രാഫർ കൂടിയാണല്ലോ, അതുപോലെ പെർഫോമൻസ്, പെർഫോമിംഗ് ആർട്ട്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു നല്ലൊരു പെർഫോമർ എന്നുള്ള നിലയിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയ ഒരു വേദി ഓർമ്മയിൽ വരുന്നുണ്ടോ?
0: നന്നായി ചെയ്യാൻ പറ്റിയ വേദി എന്ന് പറയുന്നത് ചിദംബരം നാട്യാഞ്ജലി ഫെസ്റ്റ്, ലോക പ്രശസ്തമായ ചിദംബരം നാട്യാഞ്ജലി ഫെസ്റ്റിൽ 2010 ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് അന്ന് നൃത്തം ചെയ്തത്. ആ ഗ്രൂപ്പായിട്ട് നൃത്തം ചെയ്ത ഒരു വേദിയിൽ അപ്പം ആ ഒരു എൻ്റെ അത് ആ ഒരു ഗ്രൂപ്പിൽ അതിലൊരു ആ ഗ്രൂപ്പിനിടയിലൊരു സോളോ ഉണ്ടായിരുന്നു. ആ ഒരു സോളോ ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ നേരം ഒരു അഭിനയ പ്രധാനമായൊരു പോർഷനായിരുന്നു ശിവനെ സ്തുതിക്കുന്നത്. ആ അഭിനയ പ്രധാനമായൊരു പോർഷൻ ഞാൻ സാധാരണമായി തന്നെ ചെയ്തു. പക്ഷേ അതിൻ്റെ ആ എന്താ പറയുക, അതിന് പ്രോഗ്രാം കഴിയുമ്പോൾ ആ വന്ന നമ്മുടെ ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അന്നത്തെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരുന്നത്, അദ്ദേഹം അന്ന് ആ നമ്മൾ അനുമോദിക്കുന്ന ആ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞത് ഇങ്ങനെ ഓരോ ഇങ്ങനെ മൊത്തത്തിൽ നമ്മളെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ മുഖത്തോട്ട് തിരിച്ചിരുന്നു, ഉങ്ക സഞ്ചാരി റൊമ്പ ക്യൂട്ടായിരുന്നു, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് തമിഴ് അത്ര അങ്ങോട്ട് വശമില്ലാതിരുന്ന ഞാൻ എന്താണെന്നൊന്ന് മനസ്സിലാവുന്നതിന് പഠിത്തുന്ന ആൾ പറഞ്ഞു, നിന്റെ അഭിനയം നീ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയി. അതും ചിദംബരം പോലെയുള്ള ഭഗവാൻ ഊർദ്ധതാണ്ഡവം ആടി എന്ന്, ശിവൻ ഊർദ്ധതാണ്ഡവം ആടി എന്ന് വിശ്വസിക്കുന്ന ചിദംബരം കോവിലിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു പ്രശംസ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് കേട്ടത് വലിയൊരു കാര്യമായി. അതിനുശേഷം ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയെങ്കിലും അതിലും വലിയൊരു അവാർഡ് എവിടെയും കിട്ടിയിട്ടില്ല.
1: ഗ്രേറ്റ്. അപ്പോൾ ഹരി, ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: തീർച്ചയായും.
1: ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണെന്നൊന്ന് പറയാം.
0: ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, സൗത്ത് ഇന്ത്യ മുഴുവൻ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സമാഗമമാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നടക്കൽ ഹരിലാലാണ്. ഏകദേശം 30 വർഷത്തോളമായി അധ്യാപന രംഗത്ത് തുടരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. നൃത്ത അധ്യാപന രംഗത്ത് ഇത്രയും നീണ്ട വർഷങ്ങളിലുള്ള നിരവധി അനുഭവങ്ങളും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് അറിവുകളും ഒക്കെയാണ് അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. സർ, ഇനി ചോദിക്കുകയാണെങ്കിൽ, ഒരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നല്ലോ?
2: അതെ അതെ,
1: തീർച്ചയായും. കോളേജ് കൊല്ലം.
2: അതെ, കൊല്ലം എസ് എൻ കോളേജ്.
1: അതെ, സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സാഹിത്യത്തിൽ നന്നായിട്ട് അറിവുണ്ട്. അപ്പോഴ് കൊറിയോഗ്രാഫർ കൂടിയാണ്. അങ്ങനെ മനസ്സിൽ സാഹിത്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ശകലം എടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സാഹിത്യ കൃതികളെ ആസ്പദമാക്കി ഭാവിയിൽ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം?
2: തീർച്ചയായിട്ടും അത്ര ആഗ്രഹങ്ങൾ തീർച്ചയായും ഉണ്ട്. സാഹിത്യ കൃതികളെ നൃത്തമാക്കുന്നതിന് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം അതിന് ഇപ്പം നമ്മളൊരു ഭാഷാൻ്റെ ആയാലും ഏതെങ്കിലും ഒരു കൃതി എടുത്ത് ഒരു കവിതാ സമാഹാരമോ എടുത്ത് നമ്മൾ നൃത്തം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സംഗീതം ആക്കിയെടുക്കുക, അതിൻ്റെ ഒരു സംഗീത സംവിധാനം ഉണ്ടാകണം, അതിന് ഒരു നൃത്തത്തിന് യോജിച്ച ക്ലാസിക്കൽ ആർട്ട് ഫോം എന്നല്ല, അതായത് ക്ലാസിക്കൽ ഒരു ചട്ടക്കൂടിലുള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ വളരെ അപൂർവമായി അതൊക്കെ നടക്കുന്നുണ്ട്. അത് അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്.
1: ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്?
2: അതെ, തീർച്ചയായും തീർച്ചയായും.
1: അതുപോലെ തന്നെയാണ് ഈ ക്ലാസിക് ആർട്ട് ഫോമുകൾ നൃത്തത്തിൽ ദൈവങ്ങളെ കുറിച്ചുള്ള അങ്ങനെയുള്ളൊരു സങ്കല്പത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള കുറേയധികം നൃത്താവിഷ്കാരം കണ്ടിട്ടുണ്ട്. സാറിന് ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് ദൈവത്തെ, ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ ഏത് ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
2: എല്ലാ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു

0: സംവാദം എന്ന നിലയിലാണ് എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഭരതനാട്യമായാലും കൂച്ചുപുടിയായാലും എല്ലാം ഭഗവാനിലേക്കുള്ള ഒരു പ്രയാണം. അങ്ങനെയാണ് ഇതിൽ അതിലൊരു മാർഗം എന്ന് തന്നെ പറയുന്നുണ്ട്. ഭരതനാട്യത്തിലൊരു മാർഗം, അതായത് അലാരിപ്പ് മുതൽ തില്ലാനം വരെയുള്ള ഇനങ്ങൾ ഒരു മാലയിൽ കോർത്ത പോലെ വേദിയിൽ കുട്ടി അവതരിപ്പിക്കുന്ന രീതിക്ക് മാർഗം എന്നാണ് പറയുന്നത്. പക്ഷെ മാർഗം എന്ന വാക്കിന് മറ്റൊരർത്ഥം അർത്ഥതലം കൂടെ ഉണ്ട്. ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി ഭരതനാട്യം അല്ലെങ്കിൽ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെ അതിലൊരു മീഡിയയായി നമ്മൾ കാണുന്നു. അതാണ് അപ്പോൾ അത് എല്ലാ നൃത്ത രൂപങ്ങൾക്കും ഒരു ദേവീദേവൻ സമ്പ്രദായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാനും ഇതെല്ലാ ദേവീദേവന്മാരെ പറ്റിയിട്ടുള്ള കൃതികളും പഠിപ്പിക്കുന്നു. എങ്കിലും കൃഷ്ണനോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ദേവീദേവൻ എന്നൊരു സങ്കല്പത്തിനപ്പുറം ആസ് എ ഫ്രണ്ട് എന്ന രീതിയിലാണ് ഞാൻ കൃഷ്ണനുമായി സംവദിക്കുന്നത്. എപ്പോഴും ഒരു എന്താ പറയുക, ഭഗവാന്റെ ഒരു പ്രസൻസ് എല്ലാ പ്രവൃത്തിയിലും കൂടെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യാറുണ്ട്. അതൊരു പക്ഷേ ഈ നൃത്തത്തിൽ കൂടുതലായി കൃഷ്ണന്റെ കൃതികൾ എടുത്ത് അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം.
1: അത് നമുക്ക് തോന്നുന്നത് അത്രയും കൃഷ്ണ ഭക്തർക്ക് അതൊരു സിംബോളിക്കായിട്ട് വരും, കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു മഞ്ചാടിയായിട്ട് അല്ലെങ്കിൽ ഒരു തുളസിയിലയായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ.
0: യെസ് യെസ്, എനിക്ക് അത്ര അനുഭവങ്ങളുണ്ട്. കുറച്ച് കാലമായിട്ടൊരു അത് ഞാനൊരു ആചാര്യനോട് ചോദിച്ചപ്പോൾ അതൊന്നും അങ്ങനെ ആരോടും പറയരുത് എന്നാണ് പറഞ്ഞെങ്കിലും നമുക്ക് ഭഗവാനോടുള്ള പ്രിയം കൊണ്ട് പറയുകയാണ്, ഒരു കൃഷ്ണപരിന്തിൻ്റെ ഒരു സാന്നിധ്യം, ഏതൊരു നല്ല കർമ്മം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഒരു കൃഷ്ണപരിന്തിൻ്റെ ചുവന്ന കഴുത്തിൽ വെള്ളയുള്ള ഒരു പരിന്തിൻ്റെ ഒരു പ്രസൻസ് കാണും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച എൻ്റെ കൺവെട്ടത്ത്, ഞാൻ ഒരു പക്ഷേ മുകളിലേക്ക് നോക്കില്ല, അതിൻ്റെ ഒരു വിസിലടി ശബ്ദം കേട്ട് പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രസൻസ് കാണിക്കുകയും ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം പോസിറ്റീവായി അല്ലെ സക്സസ് ആയി എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്ന ഒരവസ്ഥ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ കൃഷ്ണൻ്റെ ആ ഒരു സാന്നിധ്യം അറിയിക്കുന്നതായിരിക്കാം, നമുക്കുള്ള ഭഗവാനോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായി ഭഗവാൻ തന്നെ തരുന്നതാണ് എന്ന് ചിന്തിക്കാറുണ്ട്.
1: കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ദൈവം തൊട്ടറിഞ്ഞവരെന്നാണ് അതിൻ്റെ അർത്ഥം.
0: അതെ അതെ,
1: അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്നാണ്.
0: ഈ
1: കല മനസ്സിലുള്ളവര് ഭയങ്കര സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്ക് നമ്മളെ എല്ലാവരും ഇങ്ങനെ വേദനിപ്പിച്ച് പോകും, പക്ഷെ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ ഭയങ്കര ഹാർഡായിട്ട്.
0: കാരണം ഒരുപാട് വേദനിക്കപ്പെടുന്നവരാണ് കലാകാരന്മാർ, അവഗണിക്കപ്പെടുക, പല സ്ഥലങ്ങളിലും അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച അവസ്ഥ മറ്റൊരാൾക്ക് നമ്മളിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് തെറ്റല്ല, കാരണം ആ സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ച വേദന നമുക്കറിയാം. അതുകൊണ്ട് വേദനയുടെ ആഴം അളക്കാൻ കലാകാരനോളം മറ്റൊരാൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കലാകാരന് മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
1: അതുപോലെ തന്നെയാണ്, ഒരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു കൊല്ലം എസ് എൻ കോളേജിലെ ആ ഒരു കാലഘട്ടത്തേക്ക് ഇപ്പോൾ ഓർക്കുന്നു അല്ലേ?
0: തീർച്ചയായും ഓർക്കുന്നു. കാര്യം കെ പി അപ്പൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സാറ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ട അദ്ദേഹത്തിനെ പോലെ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ശിഷ്യനായി അവിടെ ആ കോളേജിൽ പഠിക്കാൻ പറ്റിയെന്നത് എൻ്റെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു കിളിമാനൂർ രമാകാന്തൻ സാറ്, പൊന്നറ സരസ്വതി സാറ്, കല്ലട രാമേന്ദ്രൻ സാറ് തുടങ്ങിയ ഒരു പ്രഗത്ഭ നിരയായിരുന്നു ഞങ്ങളുടെ മലയാളം ബാച്ചിൻ്റെ അധ്യാപകർ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഇന്നും കാണുന്നു.
1: നമുക്കടുത്തതായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിവാദമായ കാര്യമുണ്ട്, പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുന്നതിൽ, അങ്ങനെ കുറേ പ്രസ്താവനകൾ വന്നു. അതിനെ തുടർന്ന് വളരെയധികം അത് സാമൂഹികമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിലുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം?
0: എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മോഹിനി ആട്ടം എന്ന് പറയുമ്പോൾ ആടേണ്ടത് മോഹിനി തന്നെയാണ്, അല്ലെങ്കിൽ മോഹിനി ആയിട്ട്. അപ്പം ഈ അടുത്ത കാലത്ത് വിവാദമായ സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞ് മോഹനൻ അല്ല ആടേണ്ടത്, മോഹിനി തന്നെയാണ് വേദിയിൽ. മോഹനൻ ആയിക്കോട്ടെ, പക്ഷേ വേദിയിൽ വരുമ്പം മോഹനൻ മോഹിനി ആയിട്ട് തന്നെ ആടണം. കാരണം മോഹിനി എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? മോഹിപ്പിക്കുന്നവൾ, ത്രസിപ്പിക്കുന്നവൾ, ആകർഷിക്കുന്നവൾ അല്ലേ. അപ്പം മോഹിപ്പിക്കുന്നവൾ എന്നത് മോഹിനി പാലാഴി മദനത്തിന് ശേഷം അമൃത് പങ്കുവെക്കുന്ന ആ ഇടത്തിലാണ് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വരികയും നമ്മുടെ അസുരന്മാരെ ഭ്രമിപ്പിച്ചു, അസുരന്മാരെ ഭ്രമിപ്പിക്കുകയാണ് ഉണ്ടായത്, ഭ്രമിപ്പിച്ച് ആ അമൃത കുംഭമായി കടന്നു കളഞ്ഞു അല്ലേ. അപ്പൊ അസുരനെ പോലും ഭ്രമിപ്പിച്ച മോഹിനി എന്ന ആ വാക്ക് അതൊരു ആർട്ട് ഫോമിന് ഇട്ടത് വള്ളത്തോൾ നാരായണമേൻ അദ്ദേഹമാണ്, മഹാകവി വള്ളത്തോൾ.

0: ാണ്. അപ്പം അതുവരെ ഇത് ഒരുപക്ഷെ ദാസിയാട്ടമെന്നോ ചിഹ്നമേളോ അങ്ങനെയൊക്കെ ഒരു പല പേരിൽ അറിയപ്പെട്ടിരിക്കും മോഹിനിയാട്ടത്തെ കുറിച്ച്. ആധികാരികമായി എനിക്ക് ഇല്ല, ഞാൻ ഭരതനാട്യം മാഷാണെങ്കിൽ പോലും വള്ളത്തോളാണ് മുകുന്ദരാജയും ചേർന്നാണ് മോഹിനിയാട്ടം എന്ന പേര് നിഷ്കർഷിച്ചതെന്ന് പറഞ്ഞു കേട്ടു. അതിനു മുമ്പ് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. എന്നാൽ പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ മോഹിനിയായി തന്നെ സ്ത്രീ വേഷത്തിൽ തന്നെ ചെയ്യണം. കാര്യം മുഴുനീള ലാസ്യമാണ് മോഹിനിയാട്ടം. പുരുഷന് താണ്ഡവ നൃത്തവും സ്ത്രീക്ക് ലാസ്യ നൃത്തവും എന്നാണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി മോഹിനിയാട്ടത്തിൽ താണ്ഡവം എന്നൊരു ഇനം തന്നെ അല്ലെങ്കിൽ താണ്ഡവ പ്രധാനമായ ചുവടുകളോ ഇല്ല, മുഴുനീള ലാസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുരുഷൻ്റെ ശരീരഘടനയ്ക്ക് ചേർന്നതല്ല എന്നത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോഹിനിയാട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ ചെയ്യുന്നുവെങ്കിൽ പൂർണ്ണമായും മോഹിനിയുടെ വേഷത്തിൽ തന്നെ ചെയ്യണം. ഇന്ന് പല നൃത്ത മോഹിനിയാട്ടം ചെയ്യുന്നവർ അരയ്ക്ക് താഴെ പാവാടയും അരയ്ക്ക് മുകളിലോട്ട് പ്രത്യേകിച്ച് വേഷങ്ങളൊന്നുമില്ലാതെ ഭരതനാട്യം പോലെയുള്ള കോസ്റ്റ്യൂമുകൾ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ അരോചകത്വം ഉണ്ടാകുന്നുണ്ട്. അത് ഒട്ടും തന്നെ ആസ്വദിക്കാൻ എനിക്ക് തോന്നാറില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, മറ്റുള്ളവർ അതിനെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. മോഹിനി വേഷത്തിൽ ചെയ്താൽ മോഹിനിയാട്ടം സ്വീകാര്യമാണ്.
1: പുരുഷന്മാർക്കും മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കാം എന്നുള്ളതാണോ അതോ?
0: മോഹിനിയാട്ടം പുരുഷൻ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേദി പെർഫോം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ആ മുഴുനീള ലാസ്യം പൂർണ്ണമായും മോഹിനി വേഷത്തിൽ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഭരതനാട്യം പോലെ അരയ്ക്ക് മുകളിലേക്ക് ഭരതനാട്യം പോലെ വസ്ത്രം ധരിക്കാതെയും അല്ലെങ്കിൽ അംഗവസ്ത്രം ഇടാതെയും തലയൊരുക്കങ്ങളില്ലാതെയും അടിക്ക് അരയ്ക്ക് താഴേക്ക് സ്ത്രീ വേഷത്തിലുള്ള പാവാടം ഞൊറി ഓടിച്ചുള്ള വേഷം കെട്ടി കളിക്കുന്നത് കാണുമ്പോൾ വളരെ അരോചകത്വം തോന്നും. പൂർണ്ണമായും മോഹിനി വേഷത്തിൽ പുരുഷൻ സ്ത്രീ വേഷം കെട്ടി തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
1: മേക്കപ്പിന്റെ സ്വാധീനം കലാരൂപത്തില് വളരെ വലുതാണല്ലോ.
0: തീർച്ചയായും.
1: അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ഏതൊരു കലാരൂപത്തിനും ചമയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ്. ഇപ്പൊ കഥകളിയിലാണെങ്കിലും ചുട്ടി എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ചമയങ്ങളില്ലാതെ നൃത്തം ചെയ്താൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. കാര്യം വലിയ പ്രകാശത്തിലാണ്, ഒരു പ്രകാശവിന്യാസത്തിലാണ് നൃത്തം പോലെയുള്ള രംഗകലകൾ അവതരിപ്പിക്കുന്നത്. വളരെ പിന്നിലിരിക്കുന്ന, ഏറ്റവും പിന്നിലിരിക്കുന്ന ആസ്വാദകന് വരെ താൻ അവതരിപ്പിക്കുന്ന തൻ്റെ മുഖഭാവങ്ങൾ, താൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മുഖമെഴുത്ത്, ചമയം ആവശ്യം തന്നെയാണ്. എന്നാൽ ഇന്നത് വളരെയധികം പണച്ചെലവോടുകൂടി ചമയങ്ങൾ ഒരുക്കി സിനിമയിലേതുപോലെ മേക്കപ്പ് ചെയ്യുന്ന രീതിയുണ്ട്. തെറ്റാണെന്ന് പറയുന്നില്ല, കാലാനുസൃതമായ മാറ്റങ്ങൾ കലാരംഗത്ത് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അത് നല്ലത് തന്നെയാണ്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ചമയങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കൂട്ടം കലാകാരന്മാർ ജീവിക്കുന്നുണ്ട്. ചമയ കലാകാരന്മാർ എന്നൊരു വിഭാഗം തന്നെ സമൂഹത്തിൽ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ അതിന് വലിയൊരു സാധ്യതകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ചമയ കലാകാരന്മാരുടെ വരുമാനവും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ജീവിതമാർഗം ആകുമായിരുന്നില്ലാത്തൊരു കാലത്ത് നിന്ന് മാറി ഇന്ന് ചമയ കലാകാരൻ എന്ന് പറഞ്ഞാൽ വലിയ സ്വീകാര്യതയുള്ള സമൂഹത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് വലിയ സാമ്പത്തിക വരുമാനവും അതിലൂടെ ലഭിക്കുന്നു, അവർക്ക് നല്ല ജീവിത നിലവാരവും കിട്ടുന്നു. ഒപ്പം കലയ്ക്കത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ചമയം നല്ലത് തന്നെയാണ്.
1: ചമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കാലഘട്ടത്തിലൂടെയാണ് നാം ഹരിലാൽ സാർ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം മുൻകാലങ്ങളിൽ അത്രയേറെ അതിനൊരു പ്രാമുഖ്യം കൊടുത്തിരുന്നോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു പോകാം. പക്ഷെ ഈ അടുത്തായിട്ടാണ് ഒരുപാട് ഡാൻസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഈ ഒരു മേക്കപ്പ് എന്നൊരു കലാരൂപത്തിൽ പുതിയൊരു ട്രെൻഡിങ് രീതിയിലേക്ക്.
0: തീർച്ചയായും പുതിയ ട്രെൻഡിങ് രീതിയിലേക്ക് തന്നെ നൃത്തത്തിലൂടെ വന്ന ചമയ കലാകാരന്മാർ ഇന്ന് ഒരു ട്രെൻഡ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ. ഒരു 10-12 എനിക്ക് തോന്നുന്നു 2008 കാലഘട്ടത്തിൽ എൻ്റെ കുട്ടികളെ നൃത്തത്തിന് ചമയമൊരുക്കിയിരുന്നത് മേക്കപ്പ് ചെയ്തിരുന്നത് രഞ്ജു രഞ്ജിമാർ എന്ന ഇന്നത്തെ സെലിബ്രിറ്റി. ഇന്ന് അവർ ട്രാൻസ് ആണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമ്മുടെ സിനിമയിൽ അവരെ അത്രയും പ്രശസ്തയായി, നമ്മുടെ കൊല്ലക്കാരിയാണ്. അപ്പം അന്ന് രഞ്ജു ആയിരുന്ന സമയത്ത് എൻ്റെ കുട്ടികളെ ഒരുക്കിയിരുന്നു. അന്ന് രഞ്ജുവിനെ കൊണ്ട് ഒരുക്കാൻ അന്നും കലാകാരന്മാരെല്ലാവരും മത്സരിക്കുമായിരുന്നു. അത് അവരുടെ കരവിരുതിൻ്റെ ഗുണമാണ്. ആ കരവിരുതിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി രഞ്ജു രഞ്ജിമാർ ഇന്ന് സിനിമയിലെ വലിയ മേഖലയിലേക്ക് പോയി വലിയ വലിയ സിനിമാ താരങ്ങളെ ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന വലിയ സ്റ്റാറായി പേരെടുക്കുന്ന, യൂട്യൂബിൽ മുഴുവൻ വലിയ തരംഗമായി മാറിയ ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഉണ്ട്. അതും അവരും നൃത്തരംഗത്ത് നിന്നാണ് ആദ്യമായി ചമയം ഒരുക്കി തുടങ്ങിയത് എന്നതാണ് വസ്തുത.
1: ഒത്തിരി സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോൾ. ഈ ഒരു ഹരിലാൽ സാറിൻ്റെ

0: ഈ ഒരു വഴികളിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ, അനുഭവങ്ങൾ, അറിവുകൾ ഇതൊക്കെ ഇന്നിവിടെ വന്ന് പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത് കേൾക്കാനും ഒക്കെ ഒത്തിരി ഒരു ഭാഗ്യമുണ്ടാകണം. നമുക്ക് സമാഗമത്തിൽ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം.
1: ഓക്കെ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: സമാഗമത്തിലേക്ക് തിരികെ വരാം. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊല്ലത്തിന്റെ ഒരു പ്രതിഭയാണ്. അദ്ദേഹം 30 വർഷമായി നൃത്താധ്യാപന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് മറ്റാരുമല്ല നടക്കൽ ഹരിലാൽ സാറാണ്. അദ്ദേഹം കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. റേഡിയോ സാന്ത്വനം 90.4 FM ഒരുപാട് അറിവുകളാണ് നമുക്കായി അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ, മേക്കപ്പിന്റെ സ്വാധീനം കലാരൂപങ്ങളിലുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃക സ്വത്തായി നമ്മളിന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന കേരള കലാമണ്ഡലം.
2: അതെ,
1: കേരള കലാമണ്ഡലത്തെക്കുറിച്ചും അതിൻ്റെ കുറേയധികം പ്രതിഭകളെ വാർത്തെടുക്കുന്ന നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം.
2: തീർച്ചയായും.
1: അതിനെക്കുറിച്ചൊക്കെ ഒന്ന്.
2: ഞാൻ കേരള കലാമണ്ഡലത്തിൽ ഞാൻ അവിടെ പഠിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കേരള കലാമണ്ഡലത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി കാണാനൊക്കെ ഭാഗ്യമുണ്ടായി. അതായത് 1936 മുമ്പ് രംഗകലകൾ, അതായത് മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ ശാസ്ത്രീയ കലാരൂപങ്ങളൊക്കെ ആഞ്ചി നാച്ച് ആക്ട് എന്നൊരു ആക്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചിരുന്നു. അതായത് ദാസിയാട്ടം, അത് അന്നത്തെ മോശം വാക്കായി കൂത്തച്ചിയാട്ടം എന്ന ലെവലിലേക്ക് അത് അധപ്പതിച്ചു പോയൊരു കാലഘട്ടത്തിൽ അത്തരം നൃത്തരൂപങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. അതോടുകൂടി ഒരുവിധം രംഗകലകളെല്ലാം, ദാസിയാട്ടങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ചിരുന്നു, അത് രംഗത്ത് അവതരിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടാമൊരു ഒരു എന്താ പറയുക, ഒരു പുനരുദ്ധാരണം പോലെ തമിഴ്നാട്ടിൽ രുക്മിണി ദേവി അരുണ്ടിൽ അവർ ഉന്നത

0: കുലജാതെ അവർ ഭരതനാട്യം പഠിക്കുകയും പിന്നീട് അവര് കലാക്ഷേത്രം സ്ഥാപിച്ചതുപോലെ ആ സമയത്ത് കേരളത്തിലും അതിൻ്റെയൊക്കെ ഒരു പുനർജനി എന്ന പോലെ കേരളത്തില് മുകുന്ദരാജായും വള്ളത്തോളും ഒക്കെ ചേർന്ന് മഹാകവി വള്ളത്തോളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും കലാകാരന്മാർക്ക് നല്ല സ്ഥാനമാനങ്ങൾ നൽകി അവരെ നല്ല ശാസ്ത്രീയമായ പരിശീലനം നൽകണമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേരള കലാമണ്ഡലം എന്ന ആശയം കൊണ്ടുവരികയും ഇന്നത് കേരള കലാമണ്ഡലം വിശ്വത്തോളം ലോകത്തിന് അറിയാത്ത ആരും ഉണ്ടാവില്ല. അന്യനാട്ടിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും കലാമണ്ഡലത്തിലേക്ക് കഥകളി ആയാലും മോഹിനിയാട്ടായാലും ഓട്ടംതുള്ളലായാലും പഠിക്കാൻ നിരവധിയായ കലാപ്രേമികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കലാമണ്ഡലത്തിൽ
0: തീർച്ചയായിട്ടും
1: ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നിരവധിയായ പ്രതിഭകളെ വാർത്തെടുക്കുന്ന നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന കേരള കലാമണ്ഡലം. അവിടെ നിന്ന് എത്താനും ആ മണ്ണിൽ പഠിക്കാനും അല്ലെങ്കിൽ അവിടെ
0: എത്താനും ആ മണ്ണിൽ നിന്ന് കാല് ചവിട്ടാനും ഒരു കലാകാരന് സാധിച്ചു എങ്കിൽ അത് ജന്മപുണ്യമായി കരുതണമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
1: ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇത് പ്രത്യേകിച്ചും പേഴ്സണൽ ആയിട്ടുള്ള എനിക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് എപ്പോഴെങ്കിലും ഈ കലയിൽ തോന്നിയ ഒരു കാര്യം, കാരണം ഗുരുത്വം എന്നുള്ള ഒരു സംഭവം അത് ഇല്ലാതെ ഒരു കലാകാരന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അത്തരം എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ,
0: ധാരാളം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ അതൊക്കെ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു. നമ്മളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നില് വ്യക്തമായ ഒരു ഉദ്ദേശം ഈശ്വരനുണ്ടായിരിക്കും. അങ്ങനെ ഒരു വ്യക്തമായ ഉദ്ദേശത്തിന്റെ ഉദ്ദേശമില്ലാതെ നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മണ്ണിൽ ഒരു ഇല പൊഴിയണമെങ്കിൽ പോലും ഞാൻ അറിയും എന്ന്. അപ്പോൾ നമുക്ക് ഗുരുത്വദോഷം ചെയ്തു അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മളോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആ കുട്ടി അന്ന് ചെയ്തത് അങ്ങനെ ചെയ്തതുകൊണ്ട് ആ കുട്ടിക്കും നന്മയുണ്ടായി, അതുകൊണ്ട് എനിക്കും നന്മയുണ്ടായി, രണ്ടുപേർക്കും ദോഷം ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരുന്നു തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ഗുരുക്കന്മാരെ അപമാനിക്കുക, നിന്ദിക്കുക, അതുകൊണ്ട് ഒരിക്കലും ഒരു ഗുരുത്വമില്ലായ്മ അത് ഒരു കലാകാരന്റെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യും. കാര്യം ഇതൊരു ദൈവീകമായ ഒരു കലാരൂപമാണ്. ഏത് നൃത്തം, ഭരതനാട്യമായാലും കൂച്ചുപ്പുടി ആയാലും മോഹിനിയാട്ടമായാലും കഥകളി, ഏതൊരു ആർട്ട് ഫോം ആയാലും അതെല്ലാം ദൈവീകമായി കിട്ടുന്ന ഒരു സാധന, ഒരു സിദ്ധിയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ. 1000 പേരിൽ എത്ര പേർക്കാണത് പഠിക്കാനും പരിശീലിക്കാനും ആ രംഗത്ത് അവതരിപ്പിക്കാനും ഭാഗ്യം കിട്ടുന്നത്? അപ്പോൾ തീർച്ചയായും അത് പരിശീലിപ്പിച്ചിരിക്കുന്ന ഗുരുവിനോട് ഉള്ള കമ്മിറ്റ്മെൻറ്റ് മരണം വരെ ഉണ്ടായിരിക്കണം. ഒരു ചുവടായാലും പറഞ്ഞു തന്നത് ഗുരുവാണ്. ആ ഗുരുത്വമില്ലാതെ മുന്നോട്ട് പോയാൽ കലയിൽ എവിടെയും എത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ തലമുറയോടും അത് തന്നെയാണ് പറയാനുള്ളത്.
1: അതുപോലെ തന്നെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർട്സ്, ഇപ്പം പറഞ്ഞില്ലേ മോഹിനിയാട്ടം, ഭരതനാട്യം, കൂച്ചുപ്പുടി, കഥക്, അങ്ങനെ കുറേയധികം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർട്സ് ഉണ്ട്. അപ്പം അതിലേറ്റവും ഇഷ്ടം ഏതിനോടാണ്?
0: ഭരതനാട്യം. എൻ്റെ ശരീരഭാഷയ്ക്ക് ചേർന്നത് ഭരതനാട്യമാണെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്,

0: ഉണ്ടെങ്കിലും വേദിയിൽ പെർഫോം ചെയ്യാൻ ഭരതനാട്യം
1: ഇഷ്ടമാണ്. അതെ. പിന്നെ ഈ 30 വർഷമായിട്ട് അധ്യാപന രംഗത്തുള്ളതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സ്റ്റുഡൻസ്, അതായത് ഓർക്കാൻ ഇന്നും അത്രയും പ്രിയപ്പെട്ടൊരു ശിഷ്യാണ്.
0: ഇത്രയും വർഷത്തിൽ പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും ഞാൻ ഓർക്കാറുണ്ട്. അവരെന്നെ ഓർക്കുന്നുണ്ടോ എന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല. എല്ലാ കുട്ടികളും, ആരും എനിക്ക് വിഷമങ്ങളോ സങ്കടങ്ങളോ തന്നവരായിട്ട് ആരുമില്ല. എല്ലാവരും നല്ലത് തന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവർക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. പല കുട്ടികളും പല സ്ഥലങ്ങളിൽ നൃത്തം പരിശീലന കേന്ദ്രങ്ങളിട്ട് നല്ല വിദഗ്ധമായി തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏത് വേദി വെച്ച് കണ്ടാലും അവർ ഓടി വരികയും പിന്നെ അനുഗ്രഹം വാങ്ങിക്കുക, അല്ലെങ്കിൽ വന്ന് സ്നേഹ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. അത് വലിയൊരു ഗുരുത്വമായി, എൻ്റെയും ഗുരുത്വമായി തന്നെ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു ശിഷ്യഗണങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മോശം അനുഭവങ്ങൾ ഇതുവരെയും ദൈവകൃത്യ ഉണ്ടായിട്ടില്ല. എല്ലാ കുട്ടികൾക്കും ഞാൻ നല്ലത് ചെയ്തുകൊണ്ടായിരിക്കാം, അവരിൽ നിന്ന് എനിക്ക് നല്ലത് മാത്രമേ കിട്ടാറുള്ളൂ.
1: വിദേശത്തു നിന്നുള്ള കുട്ടികളൊക്കെ
0: തീർച്ചയായിട്ടും ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. വിദേശത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ഒരു കുട്ടിയെ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ക്ലാസ് എടുക്കാം എന്നൊരു ഒരു അവസ്ഥയുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഒരുവിധം ശാസ്ത്രീയ നൃത്ത രൂപങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കോവിഡ്, നമുക്ക് എല്ലാ കലാരൂപങ്ങളും കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നൊരു തരംതിരിക്കൽ ിലേക്ക് എത്തപ്പെടും. ഒരു 10-20 വർഷം കഴിയുമ്പോൾ അങ്ങനെ ആളുകൾ സംസാരിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ശരിക്കും കോവിഡ് വന്നതോടുകൂടിയാണ് അത് ആൾക്കാർക്ക് മനസ്സിലായത്. നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ നമ്മുടെ വിഷ്വൽ മീഡിയ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇന്റർനെറ്റ്, ഇതിൻ്റെയൊക്കെ അനന്ത സാധ്യതകൾ ആൾക്കാർ മനസ്സിലാക്കിയത് ഈ കോവിഡിന്റെ കാലത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്താണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ആശയം എനിക്കും തോന്നി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇന്നത് ശീലമായി. ഇന്ന് ആ രീതിയിൽ നിറയെ ദുബായിലും മറ്റും ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി അടുത്ത കാലത്ത് വന്ന് ഗുരുവായൂർ വന്ന് ഭരതനാട്യ കച്ചേരി 1 മണിക്കൂർ നീളുന്ന കച്ചേരിയായി തന്നെ അവതരിപ്പിച്ചു. അതും വലിയൊരു ഭാഗ്യമായി കാണുന്നു.
1: ഇന്ന് ഇവിടെ എത്തി കുറേയധികം കാര്യങ്ങളും അറിവുകളും ഒക്കെ നമ്മോട് പങ്കുവെച്ച്, അതുപോലെ തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയുള്ളൂ. എന്നാലും അതൊരു വലിയ അറിവ് തന്നെയാണ്. ഇനി നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കുടുംബം, അതിനെ കുറിച്ച്.
0: കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് അടങ്ങുന്ന കൊച്ചു കുടുംബമാണ്. വിവാഹം കഴിച്ചിട്ടില്ല. കല്ലുവാതുക്കൽ എൻ്റെ സ്വദേശത്ത് തന്നെ വീട്, അവിടെ തന്നെയാണ് ഡാൻസ് ക്ലാസ്. എങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും നൃത്ത പരിശീലന സ്ഥാപനങ്ങൾ, ശ്രീ ശ്രീ നാട്യമന്ദിർ എന്ന പേരിൽ നൃത്ത പരിശീലന സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. അത് തന്നെ ആ കുട്ടികൾ തന്നെയാണ് എൻ്റെ കുടുംബം.
1: സന്തോഷം സർ,
0: സന്തോഷം.
1: അതുപോലെ റേഡിയോ സാന്ത്വനം 90.4 FM പാലിയേറ്റീവ് കെയറിനാണ് അതിലൂടെയാണ് നമ്മൾ റേഡിയോയിലോട്ട് എത്തിയത്. അപ്പം ഒരുപാട് നിരവധിയായ ആയിരക്കണക്കിന് പേഷ്യൻസ് നമുക്കുണ്ട്, ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്. അവർക്കൊക്കെ നല്ല കെയറും ഒരുപാട് ചികിത്സാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറാണ് മോഹനപിള്ള സാർ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഒരുപാട് മനസ്സ് സുമനസ്സുകളുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ സ്ഥലമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റേഡിയോ സ്റ്റേഷനെ പറയാം. അപ്പം ഇവിടേക്ക് ഇന്ന് എത്തി ഇത്രയും അധികം അറിവ് പങ്കുവയ്ക്കാനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അതൊരു വലിയ നല്ല അറിവായി തന്നെ എന്നും നിലനിൽക്കട്ടെ എന്നും, അതുപോലെ സാറിൻ്റെ ഭാവി അതിനെക്കുറിച്ചൊക്കെ ഇവിടെ എത്തിയതിനെ കുറിച്ചൊക്കെയുള്ളൊരു ഒരു സന്തോഷം എന്താണ്?
0: തീർച്ചയായിട്ടും ഇവിടെ എത്താൻ ഉള്ള കാരണക്കാരി ഇതിൻ്റെ അവതാരകയായ രജനി ഗിരീഷാണ്. രജനി ഗിരീഷ് എൻ്റെ, ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ ഡിഗ്രി ബാച്ചിൽ മലയാളം ബാച്ചിൽ ബി എ മലയാളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം യാദൃച്ഛ്യ കണ്ടെത്തിയതാ കാണുകയും പിന്നീട് രജനിയുടെ തന്നെ മകളുടെ ഗുരുവാവാനും ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെയാണ് രജനി റേഡിയോ സാന്ത്വനം പ്രോഗ്രാമിലേക്ക് അതിഥിയായി വരണമെന്ന് എന്നെ ക്ഷണിക്കുകയും അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ വരാൻ ഇടയായത്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായും പുണ്യമായും ഞാൻ കരുതുന്നു. അതിന് രജനിയോടാണ് എനിക്ക് കടപ്പാട്. ഒപ്പം റേഡിയോ സാന്ത്വനം FM-നോടും എൻ്റെ നന്ദി അറിയിക്കുന്നു.
1: സമാഗമത്തിൽ ഇത്രയും നേരം നമ്മോടൊപ്പം അതിഥിയായി കുറേ അറിവുകൾ പങ്കുവെച്ചു കൊണ്ടിരുന്നത് ശ്രീ നടക്കൽ ഹരിലാലാണ്. 30 വർഷമായി നൃത്ത അധ്യാപന രംഗത്ത് തുടരുകയാണ് അദ്ദേഹം. അദ്ദേഹം കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. കുറേ അറിവുകളാണ് നമുക്കായി അദ്ദേഹം പങ്കുവെച്ചത്. ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്ന് വരുന്ന സമാഗമത്തിൽ സാംസ്കാരിക സാഹിത്യ സിനിമാ മേഖലയിലേക്ക് കുറേ പ്രതിഭകളുമായി നമുക്ക് ഒത്തുചേരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തിയാട്ടം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്. Music with Radio Sandhvanam 90.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ. സുധീർ ബോസ്, അവതരണം ബീന കുവേര.

റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം

0: ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: അപ്പോ ഒരു വാഹനത്തിന്റെ ഉടമ അപകടമുണ്ടായാൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചുമതലകൾ ഉണ്ടെന്നാണ് സാർ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പൊ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
1: വാഹനം, സ്വന്തം വാഹനം ഒരു അപകടത്തിൽ പെട്ടാൽ എല്ലാ ഓണറുടെയും ചുമതല അത് ആദ്യം പോലീസ് സ്റ്റേഷൻ അറിയിക്കണം. അത് ഓണർ ചിലപ്പോൾ വീട്ടിലിരിക്കുകയായിരിക്കും, പേ ഡ്രൈവറായിരിക്കും. അത് പോലീസ് സ്റ്റേഷൻ അറിയിക്കേണ്ടത് ഡ്രൈവറുടെ ചുമതല. ഡ്രൈവർക്ക് രണ്ട് ചുമതലയാണ്. പേഴ്സണലായിട്ട് ഇഞ്ചുറി ഉണ്ടായാൽ, തേർഡ് പാർട്ടിക്ക് ഇഞ്ചുറി ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിൽ പാസഞ്ചേഴ്സ് ഇഞ്ചുറി ഉണ്ടായാൽ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്നാണ്. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ പബ്ലിക് സർവീസ് വെഹിക്കിൾസിന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തന്നെ ഉണ്ട്. പാസഞ്ചേഴ്സിന് പരിക്ക് പറ്റിയാൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ച് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനും അറിയിക്കണം. ഇത് രണ്ടുമാണ് പ്രഥമ ബാധ്യത. ഇത് രണ്ടും ഡ്രൈവറുടെയാണെന്ന് പറയാം. ഓണറെ സംബന്ധിച്ചോളം ഈ വണ്ടിക്ക് വാഹനത്തിനെതിരായിട്ട് ക്ലെയിം വരും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിനും പ്രോപ്പർട്ടി ഡാമേജ് പറ്റി കാണും. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് ചില ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. വാഹനം അപകടത്തിൽ പെട്ടെന്നും ആർക്കൊക്കെ എന്തെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ഈ വാഹനത്തിന് എന്തെല്ലാം പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടെന്നും അത് ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. അറിയിച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്കാരൻ അവരുടെ റെക്കോർഡ്സ് ചോദിക്കും. അതിന് FIR ഉണ്ടോ, വാഹനത്തിന് എത്ര പേര് യാത്ര ചെയ്തു, വാഹനത്തിന് പോളിസി ഉണ്ടോ, ആ വാഹനം ഓടിച്ചെന്നാൽക്ക് ലൈസൻസ് ഉണ്ടോ എന്നെല്ലാം നോക്കി ഇൻഷുറൻസ് കമ്പനി അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ രേഖകളും പക്കയാണ്. അതായത് വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ട്, വാഹനം ഓടിച്ച ലൈസൻസ് ഉണ്ട്, വാഹനം കറക്റ്റായിരുന്നു, ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് വിക്റ്റിമായിട്ട് ബന്ധപ്പെട്ട് കോടതി മുഖേനെ അല്ലാതെ കോമ്പൻസേഷൻ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഒരു കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കാതെ കൊടുക്കും. കാരണം എല്ലാ ഡോക്യുമെൻറ്റും പക്കയാണ്. അപ്പോൾ ഓണറുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനെ അറിയിക്കണം, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ക്ലെയിം ഫോം കൊടുക്കണം. വണ്ടിക്ക് ഡാമേജ് ഉണ്ടായെന്ന്, എന്തൊക്കെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് രേഖാമൂലം അറിയിക്കണം. അതോടൊപ്പം വണ്ടി ഓടിച്ചെന്ന ഡ്രൈവറുടെ ലൈസൻസിന് കോപ്പി, RCB കോപ്പി, ഫിറ്റ്നസിന് കോപ്പി എല്ലാം ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുക്കേണ്ടതും അത് ഓണറുടെ ചുമതലയും ആകുന്നു.
0: സാർ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കട്ടെ, അപ്പൊ ആ ആക്സിഡന്റ് സമയത്ത് ഈ ഡ്രൈവറുടെ ലൈസൻസ് അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ലെന്ന് വാദിക്കാൻ പറ്റുമോ?
1: ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്പയർ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഡേറ്റിൽ, ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ആക്സിഡന്റ്, ഇൻഷുറൻസ് ലൈസൻസ് ഇല്ലെന്നുള്ളതാണ്. അപ്പൊ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് തീർച്ചയായിട്ടും ബാധിക്കാം. ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ചത്. ആ കേസിൽ ഡ്രൈവർക്ക് പറയാവുന്നത്, എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഞാൻ വണ്ടി ഓടിക്കാൻ കോമ്പീറ്റന്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ലൈസൻസിന്റെ എക്സ്പയർ ആയി, ആ സമയത്തില്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് അയാൾ എക്സ്പയർ ആയി പോയി, ചിലപ്പോൾ അറിയാത്തതായിരിക്കാം. അതിനുശേഷം നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുമല്ലോ. ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുമ്പോൾ, ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നാണോ എക്സ്പയർ ആയി പോയ അന്ന് മുതൽ ലൈസൻസ് റിന്യൂ എന്നാണ് പ്രസംപ്ഷൻ. മനസ്സിലായില്ലേ? 15/10/2025 ലൈസൻസ് എക്സ്പയർ ആയി. 25/10/2025 ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ റിന്യൂ ചെയ്ത് കിട്ടിയാൽ 15/16/2025 ലൈസൻസ് റിന്യൂ ചെയ്തതായിട്ടാണ് പ്രസംപ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അയാൾക്ക് ലൈസൻസ് ഉള്ള വ്യക്തിയായിട്ട് കാണാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ലൈസൻസ് എക്സ്പയർ ആയിട്ട് മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല, ലൈസൻസ് ആയിട്ട് പിന്നീട് റിന്യൂ ചെയ്തു, ആ റിന്യൂ ചെയ്തപ്പോൾ വിത്ത് എഫക്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പയറി ആണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷ നേടാം, ലൈസൻസ് ഉള്ളതായിട്ട് കോടതിക്ക് കാണാം. കാരണം എന്തുകൊണ്ടാ? ഒന്ന്, ലൈസൻസ് ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോൾ വാഹനം ഓടിക്കാൻ കോമ്പിറ്റൻ്റ് ഒരാളാണ്, ലൈസൻസ് എക്സ്പയർ ആയി, അപ്പോൾ റിന്യൂ ചെയ്യുന്നൊരു പ്രൊസീജിയർ ഫോർമാലിറ്റി മാത്രമാണ്, അത് പിന്നീട് ചെയ്തു. അതുകൊണ്ട് ലൈസൻസ് ഉള്ളതായിട്ട് കണക്കാക്കി കോടതിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയാം. കോടതി എപ്പോഴും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കോടതി ഇത് ലിബറലായി ഇന്റർപ്രറ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനി കൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും. അതാണ് കോടതിയുടെ പരമപ്രധാനമായ ധർമ്മം.
0: ഈ വാഹനാപകടത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി ഏത് കോടതിയാണ് നമ്മൾ സമീപിക്കേണ്ടത്?
1: വാഹനാപകടത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി സമീപിക്കാൻ എല്ലാ സ്ഥലത്തും, എല്ലാ ജില്ലയിലും, മിക്കവാറും എല്ലാ താലൂക്കിലും കോടതിയുണ്ട്. ആ കോടതിയുടെ പേരാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, MACT എന്ന് പറയും. എല്ലാ ജില്ലകളിലും, ജില്ലകളിൽ മാത്രമല്ല, ഇപ്പോൾ അത് താലൂക്ക് അടിസ്ഥാനത്തിൽ അത്രത്തോളം വാഹനാപകട കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ അതൊരു സിവിൽ കോടതി തന്നെയാണ്, അതൊരു പ്രത്യേക ജഡ്ജി അതിനുവേണ്ടി മാത്രം ഇരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം മോട്ടോർ അപകടത്തിൽപ്പെടുന്ന വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ട്രൈബ്യൂണലാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ. എന്തുകൊണ്ടാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്? കോടതി തന്നെയാണ് ട്രൈബ്യൂണൽ എന്ന് പറയാൻ കാരണം. ആ കോടതി അതിനുവേണ്ടി മാത്രം ഇരിക്കുകയാണ് മറ്റു കേസുകളൊന്നും എടുക്കുന്നത്. രണ്ടാമത്, അവിടെ മറ്റ് കേസുകളിൽ പോലെ കൂലങ്കഷമായ തലനാരയുടെ കീറി പരിശോധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ, പോലീസ് കേസ് ചെയ്തിട്ടുണ്ടോ, മറ്റ് തെളിവുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അപകടത്തിൽ പരിക്ക് പറ്റിയ ആൾ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി കോടതിയിൽ കയറി മൊഴി പറയേണ്ട ആവശ്യം പോലും ഇപ്പോഴില്ല. പകരം രേഖകൾ കൊടുത്താൽ മതി. കേസിലെ FIR, ചാർജ് ഷീറ്റ്, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കൊടുത്താൽ കോടതി അതനുസരിച്ചിട്ട് കോമ്പൻസേഷൻ കൊടുക്കും. അപ്പം ചോദ്യത്തിന് ഉത്തരം, സ്പെഷ്യൽ കോർട്ട് ഈസ് കോൾഡ് മോട്ടോർ ആക്സിഡന്റ്

0: ക്ലെയിംസ് ട്രൈബ്യൂണൽ, അത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്.
1: അപ്പോൾ ഈ വാഹന അപകടം നടക്കുമ്പോൾ ഈ നഷ്ടപരിഹാരത്തിന് ആരാണ് അപേക്ഷിക്കേണ്ടത്?
0: നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്
1: പരിക്കുപറ്റിയ ആള്.
0: എനിക്ക് പരിക്ക് പറ്റിയാലും ഞാൻ തന്നെ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കണം, അല്ലെങ്കിൽ മൈനർ ആണെങ്കിൽ എനിക്ക് വേണ്ടി പേരന്റ് അപേക്ഷിക്കണം. മറ്റൊരു ചോദ്യം ഉണ്ട്, അപ്പോൾ ഡെത്ത് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള ഡെത്ത് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർസ്, ഗൃഹനാഥനാണ് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അപേക്ഷിക്കാം. അതിൽ ഭാര്യ മക്കള് അദ്ദേഹത്തിന്റെ പേരൻസ് ഉണ്ടെങ്കിൽ അവരും ആപ്ലിക്കൻസ് ആയിരിക്കണം.
1: അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ ഇത് അപേക്ഷിക്കണം?
0: അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺട്രവേഴ്സിയാണ്. ഈ അടുത്ത കാലം വരെയും മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ പുതിയ അമെൻമെന്റ് വരുന്നത് വരെയും കാലം പ്രത്യേകം പറഞ്ഞിട്ടില്ല, എത്ര നാൾ വേണമെങ്കിലും കഴിഞ്ഞാലും കേസ് കൊടുക്കാം. കാരണം പല ആൾക്കാരും കേസ് കൊടുക്കാൻ താമസിക്കുന്ന അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പലർക്കും അഭിഭാഷകനെ കണ്ട് കേസ് നടത്താൻ പറ്റി കാണത്തില്ല, പോലീസുകാർ സമയത്ത് കേസെടുക്കാത്തായിരിക്കാം, ലോങ് ടൈം ട്രീറ്റ്മെന്റിൽ ഇരുന്നുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകം ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല, കാലം പറഞ്ഞിട്ടില്ല. പക്ഷേ പുതിയ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അമെൻമെന്റ് അനുസരിച്ചിട്ട് 6 മാസത്തിന് ഫയൽ ചെയ്യണമെന്നാണ് വന്നേക്കുന്നത്. ആ അമെൻമെന്റ് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അതിലൊരു തീരുമാനം വന്നിട്ടില്ല. അതിന് തീരുമാനം വരുന്നതിന് വരെ തൽക്കാലം അത്തരം കേസുകൾ 6 മാസം കഴിഞ്ഞാലും ഫയൽ എടുത്തോളൂ, പിന്നീട് അന്തിമ തീരുമാനം കൽപ്പിക്കാമെന്നുള്ള നിബന്ധനയോടുകൂടി എടുക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ലീഗലി ഞാനിപ്പോ പറയുകയാണെങ്കിൽ 6 മന്ത്സ് ഈസ് ദി ലിമിറ്റേഷൻ, ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് കോമ്പൻസേഷൻ. 6 മാസം ഫയൽ ചെയ്തിരിക്കണം. 6 മാസം ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. 6 മാസം ഫയൽ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആക്സിഡന്റ് നടന്ന ഉടനെ പോലീസ് കേസെടുക്കും. പോലീസ് കേസെടുത്താൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡും കിട്ടും. അപ്പൊ തന്നെ കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുമ്പോൾ എല്ലാ രേഖകളും വേണമെന്നില്ല, മിനിമം ഒരു FIR എങ്കിലും മതി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്തു, തർക്കം വന്നു, കേസിന് തീരുമാനമാവാൻ 1-ഓ 2-ഓ 3-ഓ വർഷം എടുക്കും. അപ്പോഴത്തേക്കും മറ്റു റെക്കോർഡുകൾ റെഡി ആയി മതി. അതുകൊണ്ട് അമാന്തിക്കാതെ, ഇത്രയും പെട്ടെന്ന് നമ്മുടെ നിയമ ലീഗൽ റൈറ്റ് നഷ്ടപ്പെടാതെ 6 മാസം കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം, ഉത്തമം, ആവശ്യവും.
1: ഇപ്പൊ നമുക്കൊരു അപകടം നടക്കുമ്പോൾ നമുക്ക് ഏതായാലും കോടതിയിൽ ഒരു നഷ്ടപരിഹാരത്തിന് കൊടുക്കണം. അപ്പൊ ആരെയൊക്കെയാണ് പ്രതിയാക്കേണ്ടതെന്നുള്ളൊരു സംശയം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്.
0: അതൊരു നല്ല ചോദ്യമാണ്.
1: അപ്പൊ അതെങ്ങനെയാണ്
0: കോമ്പൻസേഷൻ? നേരത്തെ പറഞ്ഞതുപോലെ കോമ്പൻസേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ഒന്നീ പരിക്ക് പറ്റിയ ആള്, അല്ലെങ്കിൽ മരിച്ച കേസിൽ അദ്ദേഹത്തിന്റെ അവകാശികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആശ്രയം ജീവിച്ചവർ. എതിർകക്ഷികൾ എന്ന് പറഞ്ഞാൽ 3 എതിർകക്ഷികളാണ് വരുന്നത്. 1, ഡ്രൈവർ. കാരണം ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണല്ലോ അപകടം ഉണ്ടായത്. 2, ആരുടെ വണ്ടിയാവും പോയി ഇടിച്ചത്? ആ ഓണറെ കച്ചിയെടുക്കണം. 3, ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കാണ് അൾട്ടിമേറ്റ് ലയബിലിറ്റി. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയും കക്ഷിയാവണം. ചുരുക്കി പറഞ്ഞാൽ ഡ്രൈവർ, ഓണർ, ഇൻഷുറൻസ് കമ്പനി ഓർ ഇൻഷുറർ ഓഫ് ദി വെഹിക്കിൾ അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ് ആണ് ഈ ഇത്തരം കേസുകളിലെ പ്രതികളായി വരുന്നവര്. അവരെ എതിർകക്ഷി എന്നോ അല്ലെ റെസ്പോണ്ടൻസ് എന്ന് പറയും.
1: നമ്മൾ പലപ്പോഴും കോടതിയിൽ കോർട്ട് ഫീ അടയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും സാറ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കോർട്ട് ഫീ അടയ്ക്കണോ?
0: അതിനും കോർട്ട് ഫീസ് അടയ്ക്കണം. പക്ഷെ മറ്റതുപോലെ സാധാരണ സിവിൽ വ്യവഹാരത്തെ പോലെ ഇത്ര ശതമാനം കോർട്ട് ഫീസ് ഇല്ല, നോമിനൽ കോർട്ട് ഫീ ഉള്ളെന്ന് പറയാം. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് റൂൾസും പ്രകാരം ആദ്യത്തെ 1 ലക്ഷത്തിന് 372.50 രൂപ കോർട്ട് ഫീ. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നെങ്കിൽ 372.50 രൂപ കോർട്ട് ഫീസ് അടച്ചാൽ മതി. പിന്നീടുള്ള ഓരോ ലക്ഷത്തിനും 1000 രൂപ വീതം കോർട്ട് ഫീസ് അടയ്ക്കും. അപ്പൊ 10 ലക്ഷമാണെങ്കിൽ 9372.50 രൂപ. മനസ്സിലായോ?
1: ഇപ്പോ അപകടത്തിൽപ്പെടുന്നത് ഒരു നിവൃത്തിയില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ കോർട്ട് ഫീ അടയ്ക്കാനോ അല്ലെങ്കിൽ ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് ഫീസ് ഒന്നും അടയ്ക്കാനെന്നുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ അത് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും ഒരാൾക്ക് കോർട്ട് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റ് ഇല്ലാതാവുന്നില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, എനിക്ക് അപകടത്തിൽ പരിക്ക് പറ്റി, എന്റെ ജോലി ഇപ്പൊ നിന്നിരിക്കുക, എനിക്ക് വരുമാനമില്ല, അതുകൊണ്ട് ഈ കേസിന് കോർട്ട് ഫീസ് തരാൻ നിർവാഹമില്ല, അതുകൊണ്ട് കോർട്ട് ഫീസ് തരുന്നതെന്ന് എന്നെ തൽക്കാലം ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഒരു എക്സംഷൻ പെറ്റീഷൻ കൊടുക്കണം. ഇതിന് മോട്ടോർ വെഹിക്കിൾസ് ആക്ടും പ്രകാരമുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള അപേക്ഷ കൊടുക്കുന്നതോടൊപ്പം തന്നെ കോർട്ട് ഫീസ് തരുന്നതിന് എക്സംഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് സ്വീകരിക്കുകയും കേസ് തെളിവെടുത്ത് തീരുമാനിക്കുമ്പോൾ കേസ് വിധിക്കുമല്ലോ കോമ്പൻസേഷൻ. ആ കോമ്പൻസേഷനിൽ നിന്ന് എത്രയാണോ കോർട്ട് ഫീസ് അടയ്ക്കേണ്ടിയിരുന്നത് ആ തുക ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ പറയും. അതുകൊണ്ട് തൽക്കാലം അടയ്ക്കാം, എക്സെപ്ഷൻ കിട്ടും, അതിന് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല.
1: നമുക്ക് ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൺസ്യൂമർ കോടതിയിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ?
0: അത് പറ്റും. അത് പലർക്കും ഉള്ള സംശയമാണ്. കൺസ്യൂമർ കോടതിയിൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാ, എല്ലാ കൺസ്യൂമർക്കും പോകാമെന്ന് വിചാരിച്ചാലും കൺസ്യൂമർ കോടതിയിൽ മോട്ടോർ വാഹന അപകടവുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരം അവിടെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞപോലെ മോട്ടോർ വാഹന അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് അവരുടെ പരിഹാരങ്ങൾ കാണാനും കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കോടതിയാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, MACT. കൺസ്യൂമർ കോടതി എന്ന് പറയുമ്പോൾ അതല്ല, അത് മറ്റൊരു തലമാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ചു, നമ്മളൊരു സർവീസ് വാങ്ങിച്ചു, അത് ശരിയല്ല, സാധനം വാങ്ങിച്ച് ഡിഫക്റ്റീവ് ആണ്, അല്ലെ നമുക്ക് കിട്ടിയ സർവീസ് മോശമാണ്, അല്ലെ നമുക്ക് ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഉണ്ടായിട്ട് നമുക്ക് ഇഞ്ചുറി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി, അങ്ങനെയുള്ള കേസുകളിൽ ഫയൽ ചെയ്യുന്ന കോടതിയാണ് കൺസ്യൂമർ കോടതി. അപ്പോൾ കൺസ്യൂമർ കോടതിയുടെ ഒബ്ജക്റ്റീവ് വേറെ, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിന്റെ ഒബ്ജക്റ്റീവ് വേറെ. മോട്ടോർ ആക്സിഡന്റ് കോടതി മോട്ടോർ ആക്സിഡന്റ്

0: ക്ലെയിംസ് ട്രൈബ്യൂണൽ എന്നൊരു സ്പെഷ്യൽ കോടതി ഉള്ള സ്ഥിതിക്ക് കൺസ്യൂമർ കോടതിയിൽ ഈ അപേക്ഷ കൊടുത്താൽ എടുക്കത്തിൽ, അതാത് കോടതി തന്നെ കൊണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന ഗുവേര.
2: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്.

0: പരിചയപ്പെടുത്താമോ?
1: പേര് പി കെ രവി, സ്ഥലം മൈനാഗപ്പള്ളി. ദീർഘകാലം പ്രൊഫഷണൽ നാടകരംഗത്തും ഇപ്പോൾ അമേച്ചറെന്നോ സമാന്തരമെന്നോ ഒക്കെ പറയാവുന്ന നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. വേറെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല.
0: ലോക നാടക ദിനത്തോടനുബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? നാടകം എന്ന വലിയ കലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: നാടകം ഏത് കലാരൂപവും മോചനത്തിന് വേണ്ടി, മനുഷ്യ മോചനത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാടകത്തിന് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിന് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ പ്രൊഫഷണൽ നാടക സമിതി എന്നൊരു സങ്കല്പം. യഥാർത്ഥത്തിൽ നാടകം ഒന്നേ ഉള്ളൂ, നല്ല നാടകം അല്ലെങ്കിൽ ചീത്ത നാടകം എന്ന് പറയാം. ഇവിടെ ആണ് ഈ വേർതിരിവ് കൾ ഇങ്ങനെ കള്ളികളുണ്ടാക്കി അതിനകത്ത് നാടകങ്ങളെ കലാരൂപങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. നാടകം എന്ന കലാരൂപം ലോകോത്തര കലയാണ്. എല്ലാ ഒരു എൻസംബിൾ ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നാടകത്തിന് എല്ലാ കലാരൂപങ്ങളും ഏതാണ്ട് ഒരുപോലെ സമഞ്ജസമായി ഇണങ്ങിച്ചേർന്ന ഒരു കലാരൂപം. അത് ഏത് കാലത്തും എല്ലാ കാലത്തും മനുഷ്യനെ ആകർഷിക്കുന്ന ഉദാത്തമായൊരു കലാരൂപം എന്നാണ് നാടകം എന്ന നിലയിൽ ഞാൻ നാടകത്തെ കാണുന്നത്.
0: പഴയ നാടകങ്ങളിൽ നിന്ന് ഇന്നത്തെ നാടകത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്?
1: ഇപ്പം ഏത് ഒരു കാലത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. കാലത്തിനനുസരിച്ചാണ് ഒരു കലാരൂപം ഉണ്ടാകുന്നത്. പഴയ കാലത്ത് സാങ്കേതികമായിട്ട് നമ്മളവരെ പുറകിലായിരുന്ന കാലത്ത് നാടകങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അവതരണ രംഗ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, സാങ്കേതികമായിട്ട് വളരെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങൾ എല്ലാവിടെ ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നാടകം എന്ന കലാരൂപം അത് വിശ്വസനീയമായി അവതരിപ്പിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് സംഗീതത്തിൽ അവതരിപ്പിച്ചാലും കൺവിൻസിങ് ആവണം, ജനത്തിന് വിശ്വസിക്കാൻ കഴിയണം. കെട്ടുകാഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
0: ഇപ്പോഴും ആളുകൾക്ക് പ്രൊഫഷണൽ നാടകം അതുപോലെ അമേച്ചൂർ നാടകം അതിൻ്റെ ഒരു വ്യത്യാസം അറിയില്ല. നമ്മൾ ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് നാടകം നാടകമാണ്, അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയില്ല. അപ്പം എന്താണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്?
1: യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്നു എന്ന് നമ്മളാണ്. യഥാർത്ഥത്തിൽ പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ പ്രൊഫഷണൽ എന്ന് സങ്കല്പിക്കുന്നത് പലപ്പോഴും അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അതൊരു ഉപജീവനമാർഗം എന്ന നിലയിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു. അത് നല്ല കലാരൂപങ്ങൾ, നല്ല നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ ഈ കെട്ടുകാഴ്ചകൾ കുറേ അധികം വന്ന് ഈ രംഗത്ത് അവജയവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ജീവിത പ്രശ്നങ്ങളാവുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പരിമിതികൾ ആ രംഗത്തുണ്ട്. ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരു പഴയകാലത്ത് അവതരിപ്പിച്ച നാടകങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാറില്ല. അതിൻ്റെ കാരണം ഈ ക്ഷേത്രങ്ങൾക്ക് ഉള്ള ഇപ്പോഴത്തെ ഒരു വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. എല്ലാ കലാരൂപങ്ങളും നമുക്ക് ധൈര്യപൂർവ്വം പല വേദികളിൽ അവതരിപ്പിക്കാൻ കഴിയാറില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പഴയകാലത്തെ ചില നാടകരൂപങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാൻ കാലുമാറുന്നു കെ പി സി അവതരിപ്പിച്ചു. പിന്നെ അതുപോലെ പല നാടകങ്ങളും പല വേദികളിലും ഇന്ന് അവതരിപ്പിക്കാൻ കഴിയാറില്ല. നിർമാല്യം ഒരു നാടകരൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിർമാല്യം നാടകരൂപത്തിൽ അവതരിപ്പിച്ചാൽ ക്ഷേത്രങ്ങളിൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പഴയകാലത്ത് അവതരിപ്പിച്ച ആ നാടകങ്ങൾ അതേ അർത്ഥത്തിൽ ഇന്നിപ്പോൾ അവതരിപ്പിക്കണമെങ്കിൽ ക്ഷേത്രങ്ങൾ ചിലപ്പോൾ കലാപം ഉണ്ടായെന്ന് വരാം. അതിന് കാരണം നമ്മുടെ പ്രത്യേക അവസ്ഥയിൽ നമ്മൾ ചെന്ന് വിട്ടിരിക്കുന്നത്, അതാണ് ഒരു കാരണം. കല യഥാർത്ഥത്തിൽ നാടകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോചനത്തിന് വേണ്ടിയാണ്. എല്ലാ കലാരൂപങ്ങളും മോചനത്തിന് വേണ്ടിയാകുമ്പോൾ ചിലപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കത്തില്ല അത് അവതരിപ്പിക്കുന്നത്. നമുക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള, അത് ആവിഷ്കരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള കാലത്തോളം ഈ പ്രസ്ഥാനം നിലനിൽക്കും.
0: സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥ, അതിനെ കുറിച്ച് പറയാമോ?
1: ഞാൻ അവതരിപ്പിച്ച നാടകങ്ങൾ മനസ്സിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകം അവതരിപ്പിച്ചത് എന്നുള്ള സാറിൻ്റെ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കൊല്ലം മരീനയുടെ ചില നാടകങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. കൊല്ലം യവനെ അവതരിപ്പിച്ച നാടകങ്ങൾ മനസ്സിലുണ്ട്. യവനയുടെ തന്നെ മർദ്ധാന്തരം, അനന്തരാവകാശി, സത്യാന്വേഷി, മഹാരഥൻ തുടങ്ങിയ നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ നാടകങ്ങളിലെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അരിയനയുടെ തന്നെ നാടകങ്ങൾ, കുടുംബവീട്, നിർമാല്യം, അങ്ങനെ ഒരു നാലഞ്ച് നാടകങ്ങളുണ്ട്. അമരാവതി സബ് ട്രഷറി, പിന്നെ അമ്പലപ്രാവ്. അമ്പലപ്രാവ് സംഗീത അക്കാഡമിയുടെ മത്സരത്തിൽ, പ്രൊഫഷണൽ നാടക മത്സരത്തിൽ നല്ല സംവിധാനത്തിനും നല്ല നടനുമുള്ള അവാർഡ് കിട്ടിയതാണ്. യവനയുടെ തന്നെ അനന്തരാവകാശി നല്ല രണ്ടാമത്തെ അവതരണത്തിന് അവാർഡ് കിട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ച ഇടം ശാസ്താംകോട്ടയുടെ ആർട്ടിക്ക് ഇൻ്റർനാഷണൽ നാടക ഫെസ്റ്റിവലിന് തൃശ്ശൂർ നടന്ന കഴിഞ്ഞ വർഷത്തെ നാടക ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടിയ നാടകമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള നാടകങ്ങളിലൊന്ന് അതായിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വന്നുള്ള നാടകങ്ങളിൽ അവതരിപ്പിച്ചതിൽ വളരെ ശ്രദ്ധേയമായ അവതരണമായിട്ടാണ് അന്ന് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. മീഡിയ എല്ലാം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ നാടകം ഇപ്പോഴും

0: കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ജീവിതത്തോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നതാണെന്ന് തോന്നിയിട്ടില്ല ഏതെങ്കിലും കഥാപാത്രം?
0: ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ഞാൻ അവതരിപ്പിച്ച നാടകങ്ങളിൽ എനിക്ക് തോന്നുന്നത് അമ്പലപ്രാവിലെ ശങ്കരമാരാർ എന്ന കഥാപാത്രം അടുത്ത് നിൽക്കുകയാണ്. ഒരു ക്ഷേത്രകല കൊണ്ട് ഉപജീവനം കഴിക്കുന്നൊരു ഒരു മനുഷ്യൻ്റെ പതനമാണ് ആ നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയാൻ കഴിയുന്ന നാടകം ഈ ഇപ്പോഴത്തെ കാലത്ത് എടുത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു അവതരണമായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ തന്നെ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിളെ വിജയ് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. പൂഗുരുത്വം നഷ്ടപ്പെട്ട എന്ന് തോന്നുന്നൊരു കഥാപാത്രത്തിൻ്റെ മാനസിക വിഭ്രാന്തിയാണ് അത് പലതും. അതൊരു പ്രത്യേകതയുള്ള സൃഷ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യുവജനോത്സവത്തിൽ കണ്ട ചില നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട അവതരണങ്ങളായിരുന്നു. പിന്നെ ജീവിതത്തിൽ എല്ലാ കാലത്തും എൻ്റെ ഓർമ്മ വയ്ക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ക്രോസ് ബെൽറ്റിലെ പട്ടാളം ഭവാനി, ഓമന ചേച്ചി അവതരിപ്പിച്ച പട്ടാളം ഭവാനി മനസ്സ് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ എൻ എം പിള്ള സാറും അവതരിപ്പിച്ച നമ്പ്യാർ, അത് ആ നാടകത്തിൻ്റെ ഉള്ളതാണ് നമ്പ്യാർ. ഈ രണ്ട് കഥാപാത്രങ്ങളും മലയാള നാടകവേദിയിൽ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന നാടകങ്ങളാണ്, അല്ല കഥാപാത്രങ്ങളായിരിക്കും. അതുപോലെ കെ പി സിയുടെ ചില നാടകങ്ങളിൽ ചില കഥാപാത്രങ്ങൾ, പിന്നെ പഴയകാലത്ത് ഗീത അവതരിപ്പിച്ച ചില നാടകങ്ങൾ, ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ അഗ്നിമുത്രയിലെ അഗ്നിമുത്രയായിട്ട് ആ കഥാപാത്രം, ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നല്ലൊരു ഗാനം ആസ്വദിച്ച ശേഷം നമുക്ക് തിരികെ എത്താം.

0: തിരിച്ചു വരാം തിരശ്ശീലയിലേക്ക്. കുട്ടികളുടെ നാടകങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ?
1: കുട്ടികളുടെ നാടകങ്ങൾ ഞാൻ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നും ചെയ്തിട്ടില്ല. കുട്ടികളുടെ നാടകങ്ങൾ താല്പര്യമുള്ളതാണ്, കാണാറുണ്ട്. കുട്ടികളുടെ നാടകങ്ങൾ കൃത്യമായി പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചെറിയ ചില വർക്ക്ഷോപ്പുകളിലൊക്കെ സഹകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കുട്ടികൾക്ക് വേണ്ടി ഒരു നാടകമൊന്നും അങ്ങനെ എടുത്തു പറയത്തക്ക നാടകമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നടനാണ്, നാടക പ്രവർത്തകൻ എന്നും പറയാം. അല്ല, ഒരു നല്ലൊരു സംവിധായകനോ അല്ലെങ്കിൽ ആ രീതിയിൽ എഴുത്തുകാരനോ ഒന്നും അല്ല, വെറും നടൻ മാത്രം.
0: കുട്ടികളെ, അതായത് പുതിയ ജനറേഷനെ ഈ നാടക രംഗത്തേക്ക് ആകർഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും?
1: നടത്താമുഖം യഥാർത്ഥത്തിൽ ഇപ്പം നല്ല വർക്ക്ഷോപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ചില പരിപാടികൾ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ എൻ്റെ നാട്ടിൽ ഒരു 4-5 ദിവസം നീണ്ടു നിന്നൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതിനൊരു 10-20 കുട്ടികൾ പങ്കെടുത്തു. അവരവതരിപ്പിച്ച നാടകങ്ങൾ അവിടെ നല്ല അഭിപ്രായങ്ങൾ നേടി. അതുപോലെ ഇവിടെ തന്നെ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികൾ അവതരിപ്പിച്ച നാടകങ്ങൾ മിക്കതും വളരെ നല്ല നിലവാരം പുലർത്തുന്നവയായിരുന്നു. നല്ല നടന്മാരെയും നടികളെയും നമ്മൾ അവിടെ കണ്ടു. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാവുന്നില്ല. ഇത് കഴിഞ്ഞ് അവർ വേറെ മറ്റു പരിപാടികളിലേക്ക് പോകുന്നു. ഇതിനുള്ള പ്രാധാന്യം, സ്റ്റേജിനോടൊരു താല്പര്യം, ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരും. ഈ കുട്ടികളെ രക്ഷകർത്താക്കൾ നേരെ നയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വേറെ 10 കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഈ ക്രാഷ് കോഴ്സിന് വിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്ക് സാങ്കേതിക വിഭാഗത്തിൽക്ക് മാത്രം പോവുക. അവരെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാകാനും വേണ്ടിയുള്ള വ്യഗ്രത രക്ഷകർത്താക്കൾക്ക് ഉള്ള കാലത്തോളം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ തിയേറ്റർ ഫെസ്റ്റിവലിൽ പോയാൽ, തൃശ്ശൂർ നടക്കുന്ന നാടകോത്സവത്തിൽ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലാണ് കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ കുട്ടികളും പിന്നെ ചെറുപ്പക്കാരുമാണ് ആ നാടകങ്ങൾ കാണാൻ എത്തുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒരുപക്ഷെ നാടകങ്ങൾ കാണാൻ കുട്ടികളും ചെറുപ്പക്കാരും വരുന്നില്ലെങ്കിൽ പോലും ഇതുപോലുള്ള നാടക ഉത്സവങ്ങളിൽ നല്ല പങ്കാളിത്തമാണ്.
0: സാറിന് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ആ ശ്രോതാക്കളോട് എന്ത് സന്ദേശം എന്തെങ്കിലും നൽകാനുണ്ടോ?
1: നിങ്ങൾ എല്ലാ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് നാടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പിന്നെ എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും നന്മ വരുത്താൻ നിങ്ങളുടേതായ ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
0: താങ്ക് യു സർ. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും നാടകം യഥാർത്ഥ ഉറവയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അമേച്വർ പ്രൊഫഷണൽ വ്യത്യാസങ്ങളില്ലാതെ നാടകം പ്രേക്ഷകനോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഭാധനരായ നാടകരചയിതാക്കളും സംവിധായകരും നടീനടന്മാരും പുത്തൻ സാങ്കേതിക വിദ്യയും സിനിമയെ വെല്ലുന്ന രംഗസജ്ജീകരണങ്ങളും അത്യാധുനിക പ്രകാശ വിന്യാസങ്ങളും നാടകത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. പ്രേക്ഷകനോട് നേരിട്ട് സംവദിക്കുന്ന കലയെന്ന നിലയിൽ നാടകത്തിന്റെ അലകൾ പ്രേക്ഷക മനസ്സിൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. നാടക ദിനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തീരുന്നില്ല. നമുക്ക് തിരശ്ശീലയുടെ അടുത്ത അധ്യായത്തിൽ തുടർന്നും കേൾക്കാം. സ്റ്റേ ട്യൂൺ ഓൺ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. മെറ്റ കമ്പനിയിൽ ലോകവ്യാപകമായി ഏകദേശം 8,000 ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനി പുനഃസംഘടന നടത്തുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകമ്പനിയായ മെറ്റയിൽ നിരവധി വിഭാഗങ്ങളിലായി ജോലി വെട്ടിക്കുറയ്ക്കലാണ് നടക്കുന്നത്. ഏകദേശം 10% തൊഴിലാളികളെയാണ് ഈ ഘട്ടത്തിൽ ബാധിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ 6,000 ഒഴിവുകൾ നികത്തുന്നതിനുള്ള നിയമന നടപടികളും കമ്പനി നിർത്തിവച്ചതായാണ് വിവരം. വടക്കൻ കാലിഫോർണിയയിലെ ലാസൻ കൌണ്ടിയിൽ മൗണ്ടൻ ലയണുകളുടെ സാന്നിധ്യം വർദ്ധിച്ചതിനെ തുടർന്ന് അധികൃതർ പൊതുജന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇവ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്ന് ഷെരീഫ് ഓഫീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നിർമ്മിത ബുദ്ധി മേഖലയിലെ അതിവേഗ വളർച്ചയും സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്ത് അത്യാധുനിക AI മോഡലുകൾക്കുമേൽ നിരീക്ഷണം ശക്തമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദുരുപയോഗം തടയുന്നതിനുമായാണ് ഈ നീക്കം. പ്രമുഖ ടെക് കമ്പനികൾ തങ്ങളുടെ ഏറ്റവും പുതിയതും ശക്തവുമായ AI മോഡലുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് 90 ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയ്ക്കായി സമർപ്പിക്കണമെന്ന് പുതിയ ഉത്തരവിന്റെ കരടിൽ വ്യക്തമാക്കുന്നു. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലുള്ള വീട്ടിൽ അജ്ഞാത രാസവസ്തുവുമായി സമ്പർക്കത്തിലായതിനെ തുടർന്ന് 3 പേർ മരിച്ചു. May 20 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ 18 രക്ഷാപ്രവർത്തകർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. വായുവിലൂടെ പകരുന്ന ഒന്നല്ല ഈ വസ്തുവെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതൊരു മാരകമായ ലഹരി മരുന്നാകാനാണ് സാധ്യതയെന്നും നിലവിൽ പൊതുജനങ്ങൾക്ക് മറ്റ് ഭീഷണികളില്ലെന്നും പോലീസ് അറിയിച്ചു. തീപിടുത്തമോ വാതക ചോർച്ചയോ അല്ല അപകട കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോമ ന്യൂയോർക്ക് മെട്രോ റീജിയന്റെ ദ്വൈവാർഷിക റീജിയണൽ കൺവെൻഷനും കുടുംബസംഗമവും June 6 ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ എൽമോണ്ടിൽ നടത്തപ്പെടുന്നു. സെന്റ് വിൻസെന്റ് ഡിപോൾ സീറോ മലങ്കര കാത്തലിക് പള്ളി ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളോടെ കൺവെൻഷൻ നടത്തുന്നതിനാണ് ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യൻ ഓവർസീസ് പെൻസിൽവാനിയ ചാപ്റ്ററിന്റെ 2026-27 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ചെയർമാനായി സാബൂസ് കറിയ, പ്രസിഡന്റായി സുമോ തോമസ് നെല്ലിക്കാല, ജനറൽ സെക്രട്ടറിയായി നൈനാൻ മത്തായി, ട്രഷറർ ഐ തോമസ് കുട്ടി വർഗീസ് എന്നിവർ 2 സംഘടനയെ നയിക്കും. കേരള പെന്തക്കോസ്തല റൈറ്റേഴ്സ് ഫോറം ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ July 3 1:30 മുതൽ 3 വരെ ചിക്കാഗോ PCNAK സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമ സെമിനാർ നടത്തപ്പെടും. മുതിർന്ന മാധ്യമ പ്രവർത്തകനും കൺവെൻഷൻ പ്രഭാഷകനുമായ റെവറന്റ് ജോർജ് മാത്യു പുതുപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും. ചരമറിയിപ്പുകൾ. ശാന്തിപുരം തൃക്കോയിക്കൽ പാത്തിക്കൽ PM വർഗീസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ലാക്കാട്ടൂർ തേമ്പള്ളിയിലായ മാതാച്ചേരിൽ കുരുവിള വർഗീസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പാലാ, പാറപ്പള്ളി, വയലിൽ കളപ്പുര BJ മാത്യു അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡ

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള